ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 17, കൊല്ലവർഷം 1201, മേടം 24, 2026 മെയ് മാസം 7 തീയതി വ്യാഴാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 42 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാധാമണി കരിയാട്ട്.
2: പ്രിയരെ, ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം അല്ലെ. ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്ന് നാം നിരന്തരം ഓർമ്മിപ്പിക്കാറുമുണ്ട്. ഓർമ്മകളുടെ ആകെത്തുകയാണ് ജീവിതം. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളും സുഹൃത്തുക്കളും കൂടിച്ചേരലിന് വേദിയൊരുക്കുന്നതും ഓർമ്മകൾ പങ്കുവച്ച് ജീവിത പ്രാരബ്ധങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ സുവർണ നിമിഷങ്ങൾ അയവിറക്കുന്നതും ഇന്ന് പതിവാണ്. ഭാഗവതം ദശമസ്കന്ധത്തിലെ കൃഷ്ണകുചേല സംഗമം പോലെ അവസ്ഥകൾക്കതീതമായി സുഹൃത്തുക്കൾ സ്വീകരിക്കപ്പെടുകയാണ്. ചുരുളഴിയുന്ന ജീവിത പ്രാരബ്ധങ്ങളിൽ പരസ്പരം താങ്ങാവുകയാണ്. ദരിദ്രരാവുക എന്നത് സാമ്പത്തികമായി മാത്രമല്ല, വൈകാരികം കൂടിയാണ്. പുതിയ തലമുറ വ്യത്യസ്തങ്ങളായ ജീവിത പ്രാരബ്ധങ്ങളുമായി പോകുമ്പോൾ അരികിൽ ഒതുങ്ങേണ്ടി വരുന്ന പണ്ടത്തെ സിംഹങ്ങൾക്ക് മേയാൻ ഒരു പുതിയ

0: നാടൊരുക്കപ്പെടുകയാണ്. സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും കഴിയാനുള്ള മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയാണ്. ആരുമില്ലെന്ന നിരാശയിൽ നിന്ന് ആരൊക്കെയോ തനിക്കുണ്ടെന്ന ബോധ്യത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. മനുഷ്യൻ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് പരസ്പരം തളർത്തിയിടാൻ വേണ്ടിയല്ല, വളരാനും വളർത്താനും വേണ്ടിയാണ്. എഴുത്തുകളിലൂടെയും കൂടിക്കാഴ്ചകളിലൂടെയും മുഖാമുഖം കണ്ട് സംസാരിച്ച് നേടിയ പഴയ സൗഹൃദങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഓൺലൈനായി നാം നേടുന്ന ഇക്കാലത്തെ ബന്ധങ്ങൾ. കാലത്തെയും ദേശത്തെയും ഗണിക്കാതെ എണ്ണിയാലൊടുങ്ങാത്ത സൗഹൃദങ്ങളിൽ അദൃശ്യമായ സഹായഹസ്തങ്ങൾ പോലെ ചതിക്കുഴികളും ഒളിച്ചിരിക്കുന്നു. ഒരിക്കൽ പോലും നേരിട്ട് കാണാതെയും അവസ്ഥകൾ ബോധ്യപ്പെടാതെയും കൈമാറപ്പെടുന്ന വാക്കുകളുടെ മാസ്മരികതയിൽ വിശ്വസിച്ച് വഞ്ചിതരാകുന്നവരിൽ കുട്ടികളെയും വീട്ടമ്മമാരെയും കാണാറുണ്ട്. പുരുഷന്മാരെ വീഴ്ത്താനുള്ള തേൻകെണികളും ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ടവ തന്നെ. ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. ജീവിതാനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി പകരുന്നത്. ജീവിതാനുഭവം പോലെ തന്നെ വായനകളിലൂടെയും കാഴ്ചകളിലൂടെയും നേടുന്ന അറിവുകളും നമ്മുടെ വിവേചന ശക്തിയെ വളർത്തുന്നുണ്ട്. ഓർമ്മകൾ വീണ്ടെടുക്കാനാവാത്ത വിധം നശിച്ചു പോവുകയെന്നാൽ ഭൗതികമായ മരണം തന്നെയാണ്. സ്വന്തം മക്കളെപ്പോലും തിരിച്ചറിയാനാകാതെ നേരവും കാലവും അറിയാതെ മേധാക്ഷയം ബാധിച്ചവരെ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. വർത്തമാനകാലത്തോട് സമരസപ്പെടാതെ ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്നവരെയും കാണാറുണ്ട്. വിശേഷാവസരങ്ങളിൽ കൈമാറപ്പെടുന്ന സമ്മാനങ്ങൾ പിൽക്കാലത്ത് ഓർമ്മകളുടെ അടയാളപ്പെടുത്തലുകളായി നിലനിൽക്കും. തങ്ങൾ ഓർമ്മിക്കപ്പെടുന്നുവെന്നത് ഏറെ ആനന്ദകരമായ അനുഭവമായി തീരാറുണ്ട്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരുടെ ഓർമ്മകളിൽ ഇടം നേടാൻ കഴിയുന്നതും കാലങ്ങൾക്ക് ശേഷം അവ തിരിച്ചറിയപ്പെടുന്നതും അവാച്യമായ അനുഭൂതിയായി മാറും. ഹൃദ്യമായ പേരുകളോടെ നടത്തപ്പെടുന്ന കൂടിച്ചേരലുകളുടെ അനുഭവങ്ങളിൽ നിന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഓർമ്മകളുടെ തേരിലേറിയെത്തുന്ന സൗഹൃദങ്ങളുടെ ഇഴയെടുപ്പവും അവ നൽകുന്ന സാന്ത്വനങ്ങളും. നല്ല ഓർമ്മകൾ സ്വരുക്കൂട്ടി വയ്ക്കാനും അത്ര ഗുണകരമല്ലാത്ത ഓർമ്മകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനും സൗകര്യം പോലെ നല്ല ഓർമ്മകളിലേക്ക് മനസ്സുകൊണ്ട് തിരിച്ചുപോക്കു നടത്താനും ഏവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് രാധാമണി കരിയാട്ടിൽ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത MLA യോഗത്തിൽ പങ്കെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ BJP ഗവൺമെന്റ് രവീന്ദ്രനാഥ ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ബംഗാളിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ അടുത്ത അനുയായി ചന്ദ്രനാഥ് രഥ് നോർത്ത് 24 പർഗാനാസിലെ മധ്യഗ്രാമിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. മോട്ടോർ ബൈക്കുകളിലെത്തിയ അക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിവെക്കുകയായിരുന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് നിയമനമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. May 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണു മരിച്ച 7-വയസ്സുകാരിയിൽ ആരോഗ്യവകുപ്പ് പേവിഷബാധ സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹ്റനാണ്

0: മരിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ അമേരിക്കയും ഇറാനും പ്രാഥമിക ധാരണയിലേക്ക് നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങൾ അടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ട് ഫിഡെ റേറ്റഡ് സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടിന്റെ ഫിഡെ മാസ്റ്റർ ജോൺ വേണി അക്കരക്കാരൻ ചാമ്പ്യനായി. കോഴിക്കോടിന്റെ തന്നെ ഹർഷ ബക്കർ രണ്ടാം സ്ഥാനവും കോട്ടയത്തിന്റെ രജത് രഞ്ജിത്ത് മൂന്നാം സ്ഥാനവും നേടി. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലിയിൽ ബോധേശ്വരൻ രചിച്ച കേരള ഗാനം എന്ന കവിത, ആലാപനം കെ ഗിരിജാ വർമ്മ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകത്തിൽ കരുതിയിരിക്കുക ഇഴഞ്ഞെത്തുന്ന ഭീതിയെ. നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമായി നമുക്കൊപ്പം കേരള വനം വകുപ്പിന്റെ SARPA ജില്ലാ വോളണ്ടിയറായ ശ്രീ മനോജ് കാമനാട്ട് പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, ഫ്ലൈ ഹൈ പറക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ നാടകഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 ഉച്ചയ്ക്ക് 1:58 വൈകിട്ട് 5:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9:00 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 നാട്ടിപ്പാട്ട് അവതരണം കീപ്പള്ളി ഭവാനിയമ്മയും സംഘവും. 12:40 ആരോഗ്യ ദീപ്തിയിൽ ജീവിതശൈലിയും ആരോഗ്യവും. ഈ വിഷയത്തിൽ തിരുവനന്തപുരം കിഴുവിലും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ PR സംസാരിക്കുന്നു. 11:00 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ. 2:15 തുടർ നാടകം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 കൊമ്പുപറ്റ് അവതരിപ്പിക്കുന്നത് ഈ ശങ്കരൻകുട്ടി വരവൂരും സംഘവും. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 കിസാൻ വാണിയിൽ തെങ്ങിനെ പരിചരിക്കാൻ തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം. കാസർഗോഡ് സ്വദേശി M വിനുരാജ് സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 റേഡിയോ ഗൈഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ലാറ്ററൽ എൻട്രിയിലൂടെ BTECലേക്ക്. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ P ബിനേഷ് മോഹൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ പരിപാടി. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ഗാനങ്ങൾ, ലളിത സംഗീതം. 11:00 സ്പോട്ട്ലൈറ്റ്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിൽ
1: This is Akashvani, the news read by Tanvi Khurana. Bihar Chief Minister Samrat Chaudhary will expand his cabinet today. Prime Minister Narendra Modi, Union Home Minister Amit Shah and several senior NDA leaders will attend the swearing-in ceremony to be held at Gandhi Maidan in Patna at 12:10 p.m. Our correspondent reports that the cabinet expansion is being carried out based on the formula followed in the previous government. Around 15 BJP and 14 JDU MLAs are likely to take oath as ministers. Additionally, two ministers from Lok Jan Shakti Party, Ram Vilas, and one each from Hindustani Awam Morcha and Rashtriya Lok Morcha are expected to be inducted. In a shocking incident, Chandranath Rath, close aide of BJP leader Shuvendu Adhikari, was shot dead by unidentified assailants in Madhyam Gram, North 24 Parganas district of West Bengal. According to reports, miscreants on motorbikes opened indiscriminate fire at his car in Doharia last night. Chandranath was rushed to a local hospital but was declared dead on arrival. His driver, Buddhadev Behra, also sustained multiple bullet injuries and has been shifted to a Kolkata hospital in critical condition. Hospital authorities confirmed two bullets pierced through Chandranath's heart and one hit his abdomen, while Buddhadev suffered injuries to his chest, abdomen and arm. Sources say eight attackers on four bikes followed the car and ambushed it, allegedly acting on prior information about his route. Defence Minister Rajnath Singh and the Chief of Defence Staff General Anil Chauhan will grace the second edition of Joint Commanders Conference in Jaipur today. The two-day conference on the theme Military Capability in New Domains assumes significance as it coincides with the first anniversary of Operation Sindoor. President Draupadi Murmu received her Vietnamese counterpart Tho Lam at Rashtrapati Bhavan yesterday evening. She also hosted a banquet in the honour of the visiting dignitary. The president said the elevation of India-Vietnam ties to an enhanced comprehensive strategic partnership will not only provide momentum to the bilateral cooperation but also contribute to peace and prosperity in the region. Yesterday, India and Vietnam have signed multiple agreements in areas including digital technology, rare earths, medical regulation, public sector audit, digital payments and culture and tourism. The MOUs were inked after talks between Prime Minister Narendra Modi and Vietnam's President Tho Lam in New Delhi. In a joint statement, Prime Minister Modi announced that both nations have decided to elevate their ties to an enhanced comprehensive strategic partnership following wide-ranging discussions.
2: भारत और वियतनाम का बायलेटरल ट्रेड पिछले एक दशक में डबल होकर 16 बिलियन डॉलर तक पहुंच चुका है 2030 तक इसे 25 बिलियन डॉलर तक पहुंचाने के लिए हमने कई महत्वपूर्ण निर्णय लिए हैं
1: Delhi will host Commonwealth Table Tennis Championship 2026 at the Tyagaraj Stadium with players from more than 35 countries expected to participate. Jointly organized by Delhi Government and Table Tennis Federation of India, the championship will be held from 27th of July to 2nd of August. Chief Minister Rekha Gupta announced that Delhi has a long legacy of hosting international sporting events and the championship will further strengthen the city's position on the global sporting map. In IPL cricket, Sunrisers Hyderabad defeated Punjab Kings by 33 runs at Rajiv Gandhi International Stadium, Hyderabad last night. Chasing a target of 236 runs set by Sunrisers Hyderabad, Punjab Kings could manage to score 202 for 7 in stipulated 20 overs. Today, Lucknow Super Giants will face Royal Challengers Bengaluru at Bharat Ratna Shri Atal Bihari Vajpayee Ekana Cricket Stadium, Lucknow. The match will start at 7:30 p.m. The government has debunked an image circulating on social media claiming that Union Home Minister Amit Shah has said that West Bengal will become a dry state from 30th of September. The fact check unit of the Press Information Bureau, PIB, informed that the image is fake and digitally edited. And that is the end of this news bulletin.
0: ആകാശവാണി കണ്ണൂർ.
3: കാവ്യാഞ്ജലി. ബോധേശ്വരൻ എഴുതിയ കേരള ഗാനം എന്ന കവിത. ആലാപനം കെ ഗിരിജാവർമ്മ.
4: ജയ ജയ കോമള കേരള ധരണി, ജയ ജയ

ജനനീ ജനനീ ജനനീ ജയ്.

ബോധേശ്വരൻ എഴുതിയ കേരള ഗാനം എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. കെ ഗിരിജാവർമ്മ ആലപിച്ചത്. കാവ്യാഞ്ജലി.

രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകത്തിൽ കരുതിയിരിക്കുക ഇഴഞ്ഞെത്തുന്ന ഭീതിയെ. നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമായി നമുക്കൊപ്പം കേരള വനം വകുപ്പിന്റെ സർപ്പ ജില്ലാ വോളണ്ടിയറായ ശ്രീ മനോജ് കാമനാട്ട് ചേരുന്നു രാവിലെ 7 മണിക്ക് FM ഡയറിയിൽ. ഏഴ് 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ ജീവിതശൈലിയും ആരോഗ്യവും. ഈ വിഷയത്തിൽ തിരുവനന്തപുരം കിഴുവില്ലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ PR സംസാരിക്കുന്നു. ആകാശവാണി കണ്ണൂർ. അർച്ചന. അർച്ചനയിലാദ്യം യേശുദാസ് പാടിയ ഗാനം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഈ മാസം 10 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ തലശ്ശേരി എടക്കാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ബ്രണ്ണൻ കോളേജ് NH ലെവൽ ക്രോസ് ഇന്ന് രാവിലെ 8 മണി മുതൽ നാളെ രാത്രി 11 മണി വരെ അടച്ചിടും. നടുവിൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 2026-27 അധ്യയന വർഷം 8-ാം ക്ലാസ് പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94000064393. തവനൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യത ITI, ഡിപ്ലോമ, BTech, +2. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94-95-99-96-67. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലെ ഗാലറി ഏകാമയിൽ നടന്നുവരുന്ന ചിത്ര ശില്പ

0: ദർശനം നാളെ സമാപിക്കും. സമാപനത്തോടനുബന്ധിച്ച് നാളെ വൈകുന്നേരം 4:30 സമകാലിക ഇന്ത്യൻ ചിത്രകലകളെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാർ നടക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൂടാളി മണ്ഡലം കമ്മിറ്റി യോഗവും അനുമോദനവും നാളെ രാവിലെ 10:30 മൊട്ടന്നൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടക്കും. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വടക്കേ പോയിലൂർ കുഴിക്കൽ സെൻട്രൽ പോയിലൂർ റോഡിൽ പാറയുള്ള പറമ്പ് മുതൽ ചമ്മതക്കാട് വരെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 10 ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മൈലാട്ടി വിദ്യാനഗർ ഫീഡിന്റെ ശേഷി ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള പ്രവൃത്തി നടക്കുന്നതിനാൽ ജൂൺ പകുതി വരെ വിദ്യാനഗർ, മുള്ളേരിയ, കുബനൂർ, മഞ്ചേശ്വരം, അനന്തപുരം, കാസർഗോഡ് ടൗൺ, ബദിയടക്ക, പെർല എന്നിവിടങ്ങളിൽ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആന്റ് എംപ്ലോയ്മെന്റ് IAS അക്കാദമിയുടെ UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ക്ഷേമനിധി ബോർഡിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് പകുതി ഫീസ് അടച്ചാൽ മതി. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0471249799666. അസാപ്പ് കേരളയുടെ പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 10 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി അവധികാല ഇംഗ്ലീഷ് പരിശീലന കോഴ്സ് ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 99 97 12. കേരള സർക്കാർ സ്ഥാപനമായ IHRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് ഈ മാസം 29 വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് www.ihrdadmissions.org. സിഡിറ്റിന്റെ കണ്ണൂർ താഴെച്ചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന DCA, ഡാറ്റ എൻട്രി, MS ഓഫീസ്, അക്കൌണ്ടിംഗ്, DTP, ടാലി കോഴ്സുകളിലേക്ക് SSLC മിനിമം യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. SSC, ST, BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് ഇളവ് ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 99 47 76 32 22. പോത്താങ്കണ്ടം ആനന്ദഭവന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 5 കഥാപ്രസംഗ മഹോത്സവത്തിൽ ഇന്ന് വൈകിട്ട് 6:30 വിനോദ് ചമ്പക്കര അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം. കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പി പടിഞ്ഞാറയിൽ പൂങ്കാവിൽ ദുർഗാ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാ ദിനാഘോഷം ഇന്ന് നടക്കും. വേങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാ ദിന മഹോത്സവം ഇന്നും നാളെയുമായി നടക്കും. ചാല ഈസ്റ്റ് തന്നട മൈലപ്പുറത്ത് വീരഭദ്രസ്വാമി ക്ഷേത്രം ഉത്സവാഘോഷം ഇന്ന് സമാപിക്കും. മയ്യിൽ കയറളം കാരന്നോൻ തറവാട് ഊർപ്പഴശ്ശി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഇന്ന് സമാപിക്കും. കൂത്തുപറമ്പ് എരുവട്ടി ഓലായിക്കര കപ്പറ്റ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാ ദിന ഉത്സവവും ദ്രവ്യ കലശവും നാളെ സമാപിക്കും. ഇന്ന് വൈകുന്നേരം ഓട്ടംതുള്ളൽ, തുടർന്ന് ഡാൻസ് ഡ്രാമ. നാളെ രാവിലെ 9 പൊങ്കാല സമർപ്പണം നടക്കും. ഇരുവേരി ആയില്യത്ത് തറവാട് തിറ ഉത്സവം നാളെ ആരംഭിക്കും, 10 സമാപിക്കും. മുതുകുറ്റി കാരാൾ പുത്തൻപുര തറവാട് ദേവസ്ഥാനത്തെ തെയ്യന്തറ മഹോത്സവം നാളെ മുതൽ 10 നടക്കും. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 4:30 കണ്ണൂർ ദി ബ്രദേഴ്സ് ക്ലബ് മയ്യിൽ യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബുമായി ഏറ്റുമുട്ടും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഒരു നല്ല തുടക്കം മികച്ചൊരു ശാസ്ത്രജ്ഞനിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. കണ്ണൂർ തളാപ്പിലെ സയൻസ് സെന്റർ ഫിസിക്സ് പഠനത്തിലെ മികവിന്റെ കേന്ദ്രം. CBSE, ICSE സ്റ്റേറ്റ് സിലബസുകൾക്ക് ആശയ വ്യക്തതയും പ്രായോഗിക പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ കോച്ചിംഗ് May 11 മുതൽ ക്ലാസുകൾ ആരംഭിക്കും. സയൻസ് സെന്റർ, യശോറാം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9544142367 ഓർ 9400232367.
3: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
4: എന്റെ ടീച്ചറെ,
5: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
6: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ.
7: മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
8: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
9: 4 കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
10: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
9: 42 കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
3: മഴക്കാലത്ത് ഈ സാരി എല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
5: എന്റെ ടീച്ചറെ, അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
7: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
8: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
4: സംശുദ്ധിയുടെ സുവർണ മുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
11: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
12: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
13: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
14: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
15: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
16: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
17: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
18: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
17: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
18: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
17: ഏറ്റവും പുതിയ റിലീസുകൾ,
18: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
17: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
16: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
17: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
19: എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ഹെൽത്ത് കഫേ, പ്രായോജകർ സുനിത ഫർണിച്ചർ കണ്ണൂർ.
20: കീഴിലെ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ. ഇനി ഫർണിച്ചറുകൾ മറ്റെവിടെയും കിട്ടാത്ത വിലയിൽ വാങ്ങാം.
21: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
22: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
23: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
21: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
24: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം.
0: ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്.

0: ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: ട്രെയിൻ സമയം 20:932. ഇൻഡോർ കൊച്ചുവേളി വീക്കിലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:12 1:63:45. നേത്രാവതി എക്സ്പ്രസ് 1:53 വൈകി ഓടുന്നു.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻവാണിയിൽ തെങ്ങിനെ പരിചരിക്കാൻ തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടും. കാസർഗോഡ് സ്വദേശി എം വിനുരാജ് സംസാരിക്കുന്നു. വൈകിട്ട് 6:50 കിസാൻവാണിയിൽ. രാത്രി 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ലാറ്ററൽ എൻട്രിയിലൂടെ ബിടെക്കിലേക്ക് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പി ബിനേഷ് മോഹൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. ഇന്ന് രാത്രി 7:35 റേഡിയോ ഗൈഡിൽ. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോടിലെ. തുടർന്ന് ഡൽഹിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന് തിരക്കിട്ട ശ്രമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ വാർഷികം ഇന്ന്. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പാർട്ടിയിലെ നിയുക്ത MLA മാർ 11 മണിയോടെ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഔപചാരിക യോഗത്തിനെത്തിയ സാമാജികരുമായി AICC നിയോഗിച്ച നിരീക്ഷകർ വിശദ കൂടിക്കാഴ്ച നടത്തിവരികയാണ്. മുകുൾവാസിനിക്കും അജയമാക്കനും ഇതിനായി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: UDFലെ ഘടകകക്ഷികളുമായി മന്ത്രിസ്ഥാനം സംബന്ധിച്ച് AICC നേതാക്കൾ സമാന്തര ചർച്ചയും നടത്തും. ഈ ചർച്ചകൾക്ക് ശേഷമായിരിക്കും UDF നിയമസഭാ കക്ഷി യോഗം ചേരുക. യോഗത്തിൽ തെരഞ്ഞെടുക്കുന്ന നേതാവ് ഗവൺമെന്റ് രൂപീകരണത്തിന് ഗവർണറെ കണ്ട് അവകാശമുന്നയിക്കും. തമിഴ്നാടിന്റെ ചുമതല കൂടി വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവിടുത്തെ ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് പോയിരുന്നു. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും UDF നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ കാണുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ട്.

0: പശ്ചിമ ബംഗാളിൽ ഗവൺമെന്റ് രൂപീകരണം അവസാന ഘട്ടത്തിലെത്തി. രവീന്ദ്രനാഥ് ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ ബിജെപി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനും അനുബന്ധ കാര്യങ്ങൾക്കും ഉന്നതതല യോഗങ്ങൾ കൊൽക്കത്തയിൽ ചേരുകയാണ്. ഭവാനിപൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മമതാ ബാനർജിയെ 15,000-ൽപ്പരം വോട്ടിന് തോൽപ്പിച്ച സുവേന്ദു അധികാരിയാകും മുഖ്യമന്ത്രി എന്നാണ് സൂചന. ഡെസ്ക് റിപ്പോർട്ട്.
1: അതിനിടെ ബിജെപി നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥ് നോർത്ത് 24 പർഗാനാസിലെ മധ്യഗ്രാമിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. മോട്ടോർ ബൈക്കുകളിൽ എത്തിയ അക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിവെയ്ക്കുകയായിരുന്നു. ചന്ദ്രനാഥിനെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ബുദ്ധദേവ് ബേറയ്ക്കും വെടിയേറ്റു. ഗുരുതരാവസ്ഥയിലായ ഇയാളെ കൊൽക്കത്തയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കിഴക്കൻ മിഡ്നാപൂർ സ്വദേശിയായ ചന്ദ്രനാഥ് ഏറെക്കാലമായി മധ്യഗ്രാമിലാണ് താമസം. ഭവാനിപൂരിൽ മത്സരിച്ച സുവേന്ദു അധികാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘത്തിലെ പ്രധാനിയാണ് ചന്ദ്രനാഥ്. സംഭവത്തിന്റെ ഉത്തരവാദികൾ തൃണമൂൽ നേതാക്കളായ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയുമാണെന്ന് ബിജെപി സംസ്ഥാന നേതാക്കൾ ആരോപിച്ചു.
0: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് നടൻ വിജയിന്റെ തമിഴക വെറ്ററിക്കടകം തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. 108 സീറ്റ് നേടിയ പാർട്ടി 118 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കോൺഗ്രസ് പിന്തുണയോടെയാണ് ഗവൺമെന്റ് രൂപീകരണത്തിന് വിജയ് അവകാശവാദം ഉന്നയിച്ചത്. ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ് ഗവർണറോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജമ്മുകാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ആദ്യവാർഷികം ഇന്ന്. 2025 മെയ് 7 മുതൽ 9 വരെ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തു. 100-ലേറെ ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്തു. സിന്ദൂർ വിജയവുമായി ബന്ധപ്പെട്ട് സൈനിക വിഭാഗങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് ജയ്പൂരിൽ നടത്തും. 40-ന് മേൽ പ്രായക്കാരായ തൊഴിലാളികളുടെ വാർഷിക ആരോഗ്യ പരിശോധനാ പരിപാടി ന്യൂഡൽഹിയിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ESIC വരിക്കാർക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പുതിയ 4 ലേബർ കോഡുകളിലാണ് വൈദ്യപരിശോധന നിയമപരമാക്കിയത്. രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ അല്ലെങ്കിൽ ഭാരമേറിയ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുൾപ്പെടെ അപകടകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രായം കണക്കിലെടുക്കാതെ പരിശോധന നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരമാകാൻ സഹായിക്കുന്ന പ്രാഥമിക ധാരണയിലേക്ക് അമേരിക്കയും ഇറാനും നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങളടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 30 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം വിപുലമായ കരാർ തയ്യാറാക്കാനാണ് ആലോചന. നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാൻ അറിയിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ചർച്ച പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പട്ടിയെ നിയമിച്ചു. ചുമതല ഏൽക്കുന്ന തീയതി മുതൽ 3 വർഷത്തേക്കാണ് നിയമനമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. മാധ്യമ പ്രക്ഷേപണ പൊതുസമ്പർക്ക രംഗങ്ങളിലെ പ്രാഗൽഭ്യം കണക്കിലെടുത്താണ് നിയമനം. ഗവർണറുടെ അനുമതിയില്ലാതെ ഏറ്റെടുത്ത സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് ഒഴിഞ്ഞു. ലോക്ഭവനിൽ ഹാജരായി വിശദീകരണം നൽകിയ ശേഷമാണ് അദ്ദേഹം കൌൺസിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതായി കാണിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 15 കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. അതേസമയം പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമുൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതലെടുക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. കായികരംഗത്ത്, പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ, യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും ശാരീരിക ക്ഷമതയെക്കുറിച്ച് അവബോധം വളർത്താനുമാണ് മെയ് 7 അത്ലറ്റിക്സ് ദിനമായി ആചരിക്കുന്നത്. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ FC പഞ്ചാബ് FC പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ 33 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌ ഏക്കന സ്റ്റേഡിയത്തിലാണ് മത്സരം. കോഴിക്കോട് ഫിഡേറേറ്റഡ് സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടിന്റെ ഫിഡേ മാസ്റ്റർ ജോൺ വേണി അക്കരക്കാരൻ ചാമ്പ്യനായി. കോഴിക്കോടിന്റെ തന്നെ ഷർഷ ബക്കർ 2-ാം സ്ഥാനവും കോട്ടയത്തിന്റെ രജത് രഞ്ജിത്ത് 3-ാം സ്ഥാനവും നേടി. ദേശീയ മത്സരത്തിൽ ഇവർ കേരളത്തെ പ്രതിനിധീകരിക്കും. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ തലശ്ശേരി പന്നിയൂരിലെ KP ഭാസ്കരൻ എന്ന പന്നിയൂർ ഭാസി നിര്യാതനായി. 85 വയസ്സായിരുന്നു. നാടൻകല, നാടകം, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിൽ ഒട്ടേറെ രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ആകാശവാണി കോഴിക്കോട് നിലയം ഭാസിയുടെ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. സംസ്കാരം ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടത്തും. കൊല്ലം കടക്കലിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചു. തുടയന്നൂർ വിളന്തറയിലെ സഞ്ജീവാണ് മരിച്ചത്. രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ രണ്ടുപേർ ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് തിരിച്ചു കയറി. കടക്കലിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് സഞ്ജീവിനെ പുറത്തെടുത്തത്. ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7-വയസ്സുകാരിയിൽ ആരോഗ്യവകുപ്പ് പേവിഷബാധ സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനി സൻഹ മെഹറിനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 28-ന് ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ കുട്ടി കുഴഞ്ഞു വീണുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല. പിടികൂടിയ പാമ്പിനെ ചാക്കിലേക്ക് മാറ്റുന്നതിനിടെ വനം വകുപ്പ് വാച്ചർക്ക് പാമ്പ് കടിയേറ്റു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരത്ത് നിന്ന് പിടിച്ച മൂർഖൻ പാമ്പിനെ നിലമ്പൂർ RRT ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വാച്ചർ MS സന്തോഷിനെ കടിയേറ്റത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 1 കിലോയോളം കഞ്ചാവുമായി ഒളവണ സ്വദേശി മുഷാരുദ്ദിനെ കോഴിക്കോട് നല്ലളം പോലീസ് പിടികൂടി. നൈറ്റ് പട്രോളിംഗ് സംഘത്തെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. 15 പാക്കറ്റുകളിലായി സൂക്ഷിച്ച 930 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കൊല്ലം ഇരവിപുരത്ത് MDMA തട്ടാമല സ്വദേശി സെയ്താലി എന്നയാളും പിടിയിലായി. ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ ശാസ്ത്ര സെമിനാറും ഗവേഷണ പ്രബന്ധാവതരണങ്ങളും നടത്തും. ഇന്നലെ ദിനാചരണത്തിന്റെ ഭാഗമായി BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചടങ്ങ് മേയർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ G പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചർച്ച ചെയ്തു. May 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കൺസൾട്ടൻസി സ്ഥാപന ഉടമ പിടിയിലായി. പറവൂർ സ്വദേശി ജിബിയാണ് പിടിയിലായത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ച് 60 ലക്ഷം രൂപയുടെ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ കോഴിക്കോട്ട് വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന് തിരക്കിട്ട ശ്രമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ ആദ്യവാർഷികം ഇന്ന്. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താഃ. ഭാരത വിയറ്റ്നാം ദേശയോർമധ്യേ ഡിജിറ്റൽ പ്രൌദ്യോഗികീ ദുർലഭ ഖനിജാഃ ചികിത്സാ വിനിമയനം സാർവജനിക ക്ഷേത്രസ്യ ലേഖാ പരീക്ഷാ ഡിജിറ്റൽ വ്യവഹാരഃ സംസ്കൃതിഃ പര്യടനം ഇത്യാദിഷു ബഹുവിധ ക്ഷേത്രേഷു സന്ധയഃ കൃതഃ. നവദില്യാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഥ വിയറ്റ്നാം രാഷ്ട്രപതിഃ ടോലാം ഇത്യനയോർമധ്യേ ദ്വിപക്ഷീയ വാർത്തായാഃ അനന്തരം സന്ധി വിജ്ഞപ്തിപത്രേഷു ഹസ്താക്ഷരാണി കൃതാനി. സംയുക്ത വക്തവ്യേ പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ പ്രോക്തം യത് വ്യാപക വിമർശാനന്തരം പക്ഷദ്വയേന സ്വസംബന്ധം വർദ്ധിത വ്യാപക രണനീതിക സഹയോഗ പര്യന്തം അഗ്രേ സാധയിതും നിർണയഃ കൃതഃ.
3: कनेक्टिविटी और कैपेसिटी बिल्डिंग के साथ साथ सिक्योरिटी सस्टेनेबिलिटी और सप्लाई चेन रेजिलियंस हर क्षेत्र में हमारा सहयोग नए स्तर पर पहुंचेगा. भारत और वियतनाम का बायलेटरल ट्रेड पिछले एक दशक में डबल होकर $16 बिलियन तक पहुंच चुका है. 2030 तक इसे $25 बिलियन तक पहुंचाने के लिए हमने आज कई महत्वपूर्ण निर्णय लिए हैं.
2: രാഷ്ട്രപതി ദ്രൗപദി മുർമുഹു ഹ്യഃ സായം രാഷ്ട്രപതി ഭവനെ സ്വസ്യ വിയറ്റ്നാം സമകക്ഷസ്യ ടോലാം ഇത്യസ്യ സ്വാഗതം കൃതവതി. आगन्तुकस्य गणमान्यस्य सम्मानार्थं साभोजमपि आयोजितवती। राष्ट्रपतिः अवदत् यत् भारत वियतनाम संबंधस्य उन्नत व्यापक रणनीतिक सहयोगस्य अभिवर्धनम्

0: वर्धनं न केवलं द्विपक्षीय सहकार्यस्य गतिं प्रदास्यति अपितु क्षेत्रे शांति समृद्धौ अपि योगदानं करिष्यति। रक्षामंत्री राजनाथ सिंह एवं रक्षा प्रमुख जनरल अनिल चौहान अद्य जयपुरे संयुक्त सेनापति सम्मेलनस्य द्वितीय संस्करणस्य शोभां वर्धयिष्यतः। द्विदिवसीय सम्मेलनस्य अस्य मुख्य विषयो वर्तते नूतन क्षेत्रेषु सैन्य क्षमता इति। एकस्मिन् उद्वेगकर घटनायां पश्चिम बंगालस्य उत्तर चतुर्विंशतिः परगणा मण्डलस्य मध्यग्रामे भाजपा दलस्य नेता सुवेन्दु अधिकारी इत्यस्य निकट सहायकः चन्द्रनाथ रथः अज्ञात आक्रमणकारिभिः भुशुण्डिकया प्रहृतः। समाचारानुसारं गतरात्रौ दोहरिया नगरे मोटरबाइक चालकाः दुष्टाः आततायिनः तस्य कार्यानस्य उपरि यथेच्छं गोलिका प्रहारं कृतवन्तः। चन्द्रनाथं तत्क्षणमेव स्थानीय चिकित्सालये प्रेषितः परन्तु सः मृतः इति घोषितः। तस्य चालकः बुद्धदेव बेरा अपि गोलिकाभिः बहुधा व्रणितः अथ गंभीरस्थितौ कोलकाता चिकित्सालये स्थानान्तरितः वर्तते। बिहारस्य मुख्यमंत्री साम्राट चौधरी अद्य तस्य मंत्रिमंडलस्य विस्तारं करिष्यति। पटनानगरस्य गांधी मैदानम् इत्यत्र अद्य मध्याह्ने द्वादशवादने आयोजिष्यमाणे शपथग्रहण समारोहे प्रधानमंत्री श्रीनरेन्द्र मोदी केन्द्रीय गृहमंत्री अमित शाह एनडीए इति राष्ट्रिय प्रजातांत्रिक गठबंधनस्य अनेके वरिष्ठ नेतारः च भागं गृहीष्यन्ति। अस्माकं संवाददात्रा सूचितं यत् पूर्व सर्वकारे अनुसृतस्य सूत्रस्य आधारेण मंत्रिमंडल विस्तारः क्रियते। प्रायः 15 भाजपा विधायकाः 14 जेडीयू विधायकाः मंत्रिरूपेण शपथं ग्रहीतुं शक्नुवन्ति। विदेशमंत्री डॉ एस जयशंकरः ह्यः परमाबीरो इत्यत्र तस्य सूरीनाम समकक्षेन मेलविन बोबा इत्यनेन सह मिलितवान्। भारतीय सूरीनाम प्रतिनिधि मंडलानि नवम संयुक्त आयोग सभायां भारत सूरीनाम संबंधानां व्यापक समीक्षायाः आयोजनं कृतवन्तः। आईपीएल इति विंशतिं प्रतिविंशति क्रिकेट लीग प्रतिस्पर्धायां गतरात्रौ सनराइजर्स हैदराबाद दलेन पंजाब किंग्स दलं 33 धावनांकैः पराजितम्। अद्य सायं 7:30 लखनऊ सुपर जायंट्स अथ रॉयल चैलेंजर्स बेंगलुरु दलयोर्मध्ये लखनऊ नगरस्य भारतरत्न श्री अटल बिहारी वाजपेयी एकाना क्रिकेट क्रीडांगणे प्रतिस्पर्धा भविष्यति इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ, സമയം 7 മണി. ട്രെയിൻ സമയം 1:46:49. പരശുറാം എക്സ്പ്രസ് 5 മിനിട്ടും 20:932. ഇൻഡോർ കൊച്ചുവേളി വീക്കിലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:16:00. 1:66:10. മംഗളൂരു സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 10 മിനിട്ടും 1:63:45. നേത്രാവതി എക്സ്പ്രസ് 1:43:33 വൈകിയോടുന്നു.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
5: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
6: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
8: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
8: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: കാലത്തെഴുന്നേറ്റ് വാതിൽ തുറന്ന് പൂമുഖത്തെ ചവിട്ടിയുടെ നേരെ കാലു നീളുമ്പോൾ, പല്ലുതേക്കാനായി പൈപ്പിനടുത്തേക്ക് കൈ നീളുമ്പോൾ, തണുത്ത കുളിമുറിയിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ, തലേന്ന് കഴുകി കമിഴ്ത്തി വെച്ച പാത്രങ്ങൾ എടുക്കാനായുമ്പോൾ, ജനലിനരികെ വെച്ച അലങ്കാര ചെടിക്കെടുത്ത് നിൽക്കുമ്പോൾ, പുറത്തിറങ്ങാനായി ഷൂറാക്കിൽ വെച്ച ഷൂവിലേക്ക് കാലുകടത്തുമ്പോൾ ഒക്കെ ഒന്ന് കരുതുക. അത്യുഗ്രമായ ചൂടിൽ വെന്തു വലഞ്ഞ് ഒരിത്തിരി തണുപ്പ് തേടി ഇഴഞ്ഞെത്തി അവിടെ എവിടെയെങ്കിലും അഭയം തേടിയെത്തിയ നിവൃത്തികെട്ട ചിലരുണ്ടാവാം. ഈ ഭൂമിയിൽ നമുക്ക് മുൻപേ ജന്മമെടുത്ത ഭൂമിയുടെ മറ്റു ചില അവകാശികൾ, പാമ്പുകൾ. കേട്ടുകേട്ട് ക്ലീശയാണെന്ന് തോന്നുമെങ്കിലും വീണ്ടും പറയട്ടെ, ഭയമല്ല ജാഗ്രത തന്നെയാണ് വേണ്ടത്. ഒന്നറിയുക, കേൾക്കുന്ന വാർത്തകളിൽ കതിരും പതിരുമുണ്ടാവാം. അതുകൊണ്ട് കരുതിയിരിക്കാം ഇഴഞ്ഞെത്തുന്ന ഭീതിയെ. നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമായി നമുക്കൊപ്പം കേരള വനം വകുപ്പിന്റെ സർപ്പ ജില്ലാ വോളണ്ടിയറായ ശ്രീ മനോജ് കാമനാട്ട് ചേരുന്നു.
1: നമുക്ക് ഇപ്പം പ്രധാനമായിട്ട് എല്ലാ ന്യൂസുകളും സോഷ്യൽ മീഡിയയിലും വിഷ്വലും പ്രിന്റ് മീഡിയയിലും ഒക്കെ കാണുന്ന ഒരു പ്രോബ്ലമാണ് പാമ്പ് കടിയേറ്റിട്ടുള്ള മരണം. കഴിഞ്ഞ ഒരു 10-20 ദിവസത്തിലടക്ക് 10-12 പേര് പാമ്പ് കടിയേറ്റ് മരിച്ചു. അതുമാതിരി ഡെയിലി പല ന്യൂസ് ചാനലുകളും ജില്ലാ തലത്തിലുള്ള റെക്കോർഡുകൾ വളരെ വ്യാപകമായിട്ട് പരത്തുന്നുണ്ട്. അപ്പം ആക്ച്വലി ഇത് ഭയം വേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് എല്ലാന്നും പറയാം. ഒന്ന്, സോഷ്യൽ മീഡിയയിൽ ഒരു എക്സാജറേഷൻ ആണ് ഇപ്പം നടക്കുന്നത്. 20-22 ബൈറ്റ്സ് ഒക്കെ സംസ്ഥാനത്ത് മൊത്തമായിട്ടൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൽ പകുതിക്ക് മുകളില് നോൺ വെനമസ് ആയിട്ടുള്ള വിഷയില്ലാത്ത പാമ്പുകളുടെ ബൈറ്റാണ്. പക്ഷേ ഇത് തുടങ്ങുന്നത് തൃശൂറുള്ള രണ്ട് കുട്ടികൾ, ജ്യേഷ്ഠൻ അനുജന്മാർ വീട്ടിൽ കിടന്നുറങ്ങുമ്പം രണ്ടു പേരെയും പാമ്പ് കടിക്കുകയും അതിൽ ഒരു കുട്ടി മരിക്കുകയും ചെയ്തു. അപ്പൊ അതിനുശേഷം ഫോളോ അപ്സ് നടന്നിരുന്നു, കുറെ ഫോളോ അപ്സ്. കഴിഞ്ഞ ഒരു 5 വർഷം മുന്നേ കേരളത്തിൽ ഏകദേശം 140 പേര് മരിച്ചിരുന്നു പാമ്പ് കടിയേറ്റ്. ഇന്ന് അത് ഒരു 40-18 ലെവലിലാണ് ഇന്നിരിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കടിയുടെ രേഖകളൊക്കെ ചൂണ്ടുന്നത് പാമ്പ് കടി ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള എക്സാജറേഷൻ, അല്ലെ പ്രിന്റ് മീഡിയയിലും അല്ലെ വിഷ്വൽ മീഡിയയിലും ഉണ്ടാകുന്ന എക്സാജറേഷൻ ആണ് ഈ നമ്പേഴ്സ് ഇത്രമാത്രം കൂട്ടിയതായി കാണുന്നത്.
0: ശംഖുവരയൻ, വെള്ളിക്കട്ടൻ, മോതിരവളയൻ, കുറച്ചു ദിവസമായി നമ്മിൽ പലരുടെയും ഉറക്കം കെടുത്തുന്ന ഇവൻ ഒന്ന് തന്നെ.
1: നമുക്ക് തൃശൂരിലെ കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതൊരു ശംഖുവരയൻ എന്ന് പറയുന്ന പാമ്പാണ് കടിച്ചിരിക്കുന്നത്. ശംഖുവരയൻ നോക്ടേണൽ ആയിട്ട് രാത്രി സഞ്ചാരിയാണ്. പൊതുവെ വളരെ ഷൈ ആയിട്ടുള്ള പാമ്പാണ്. അധികം അഗ്രഷൻ ഒന്നും കാണിക്കാതെ ചാടിക്കടിക്കാത്ത ഒരു പാമ്പാണ്. വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്ത് വീട്ടിന് പരിസരങ്ങളിൽ ഈ പാമ്പ് വളരെ കോമൺ ആയിട്ട് വരുന്നത് കോമൺ വുൾഫ് സ്നേക്ക് എന്ന് പറഞ്ഞിട്ട് ചുമർ പാമ്പ് എന്ന് പറഞ്ഞിട്ട് വീടിന്റെ പരിസരങ്ങളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പാമ്പുണ്ട്. അതിനെ തേടിയിട്ടാണ് വീടുകളിൽ ഈ പാമ്പ് എത്തുന്നത്. ശംഖുവരയൻ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈറ്റ് മാർക്സ് ഉണ്ടാവില്ല. കടിയേറ്റ സ്ഥലങ്ങളിൽ പൊതുവെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന പാമ്പ് കടി എന്ന് പറഞ്ഞാൽ രണ്ട് പല്ലിന്റെ കല കാണുന്നതാണ്. ശംഖുവരയന്റെ ബൈറ്റ് കേസുകളിൽ ആ പല്ലിന്റെ കല കാണില്ല. അതായത് ശംഖുവരയം കടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും 6-9 മണിക്കൂർ വരെയൊക്കെ ഒരു സൈനും കാണിക്കില്ല. ഓരോ ബൈറ്റ് കേസുകളിലും വ്യത്യസ്തമാണ്. എല്ലാ ഇപ്പോഴല്ല പറഞ്ഞത്, ഈ കുട്ടി ഉറക്കത്തിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ പാമ്പ് കടിച്ചിരിക്കുന്നത്. ഇവന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ നിലത്തൊക്കെ കിടക്കുമ്പോൾ നമ്മൾ അടുത്ത് വന്ന് നിൽക്കുകയും ഉറക്കത്തില് പല ദിശയിലേക്കും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന സമയങ്ങളിൽ ഉണ്ടായ ഒരു ബൈറ്റ് ആയിരിക്കും. അപ്പൊ ഈ കടിയേറ്റ് കഴിഞ്ഞാൽ ഒരു കൊതു കടിച്ച വേദന പോലും ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ ഒരു കാരണത്താൽ ഈ കുട്ടി അറിഞ്ഞില്ല. പിന്നെ കടിയേറ്റിട്ട് കാണിക്കുന്ന സയൻസിലാണ് ഒന്ന്, നമ്മുടെ ഈ കൺപോളകളുടെ മസിൽസ് വീക്കായിട്ട് കണ്ണ് തുറക്കാൻ പറ്റാത്ത ഉറക്കം തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ആദ്യമായിട്ട് കാണിക്കുന്ന സയൻസ് അടിവായിട്ടുള്ള വേദനയാണ്. ശംഖുവരയൻ കടിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഉണ്ടാകുന്നത് ശ്വാസമുട്ടലാണ്. നമ്മളെ നെർവ് പാരാലിസിസ് ആണ് ഉണ്ടാവുക. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മസിൽ പാരാലിസിസ് മെയിൻ ആയിട്ട് നമുക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് ലങ്സിന്റെ മസിൽസ് പാരലൈസ്ഡ് ആയിട്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് പൊതുവെ കണ്ടുവരുന്നത്.
0: ഒന്നോ രണ്ടോ പുതുമഴ കിട്ടി, പക്ഷേ ഇതുവരെ കനൽ ചട്ടി പോലെ പുകഞ്ഞ ഭൂമി തണുക്കാൻ ഇനിയും സമയമെടുക്കും. കരുതൽ കുറയ്ക്കേണ്ട സമയമായിട്ടില്ല.
1: നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് പാമ്പിന്റെ ഘടനയാണ്. പാമ്പിന്റെ ശരീരഘടന എന്ന് പറഞ്ഞാൽ കോൾഡ് ബ്ലഡാണ്, ശീത ശരീര പ്രകൃതക്കാരാണ്. അപ്പൊ പാമ്പിന് അസഹ്യമായ ചൂടും തണുപ്പും സഹിക്കാൻ കഴിയില്ല. ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു 3-4 ഡിഗ്രി വരെയൊക്കെ ചൂട് കൂടുതലായിട്ട് കാണാം. ഒരുവിധം പാമ്പുകളൊക്കെ ഒരു 70-80% പാമ്പുകളും ഇതുമാതിരിയുള്ള ഹൈഡൌട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ

0: പ്രത്യേകമായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഫുഡാണ്.
1: മാലിന്യ സംസ്കരണത്തിൽ നമ്മളിൽ എത്ര പേർ അക്ഷരാർത്ഥത്തിൽ മാന്യത പുലർത്തുന്നു? ഒരർത്ഥത്തിൽ പാമ്പിനെ ക്ഷണിച്ചു വരുത്തുന്നതിൽ നമ്മളും കാരണക്കാരല്ലേ?
0: ഞാനൊരു വനംവകുപ്പിന്റെ റെസ്ക്യൂർ എന്ന നിലയ്ക്ക് ഫീൽഡ് പോകുമ്പം കുറച്ച് സ്ഥലമുള്ള കൂട്ടർക്ക് വീടിന്റെ പുറകുവശത്ത് എവിടെയെങ്കിലും ഒരു കുഴിയുണ്ടാക്കി അവിടെ എല്ലാ വേസ്റ്റും കൊണ്ടുപോയിട്ട് തട്ടുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അതിന് ചുറ്റുപാട് എലികൾ വന്ന് അവിടെ സ്ഥിര വാസസ്ഥലമാക്കി മാറ്റും. അവിടെ എലി മാളം ഉണ്ടാക്കി അവിടെ സ്ഥിരമായിട്ട് ആഹാരം കിട്ടുന്നതുകൊണ്ട് എല്ലാ ദിവസത്തെ വേസ്റ്റും കഴിക്കാൻ അവർക്ക് വേറെ എവിടെയും ആഹാരം തേടി പോകേണ്ട അവസ്ഥയില്ല. അപ്പം എലികൾ അവിടെ തന്നെ വസിക്കുമ്പം തൊട്ടടുത്ത പറമ്പുകളിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തും പാമ്പ് അവിടെ എത്താം. പാമ്പുകൾക്ക് സ്ഥിരമായി മാളങ്ങളില്ല. അതായത് നമ്മളെ ഒരു വീട്ടിൽ നമ്മളെ വീട്ടിലേക്ക് എവിടെ പോയാലും മടങ്ങി വരുന്നതുമായൊരു പാമ്പിനെ സ്ഥിരമായിട്ട് ഒരു പ്രത്യേക മാളത്തിൽ താമസിക്കുന്ന സ്വഭാവം പാമ്പുകൾക്കില്ല. നമ്മളെ വീട്ടിന്റെ പരിസരങ്ങളിലുള്ള മാളങ്ങൾ ഒരു പരിധിവരെ പൊത്തിവെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാളങ്ങൾ എലികൾ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കും. പക്ഷെ നമ്മളത് ഒരു പരിധിവരെ അടച്ചു വെച്ചു കഴിഞ്ഞാൽ അവിടെ എലി നിൽക്കുന്നതും അതുമാതിരി തന്നെ പാമ്പ് വന്ന് നിൽക്കുന്നതും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. രണ്ടാമത് പല വീടുകളിലും പിൻവശത്ത് പാവയ്ക്ക അങ്ങനത്തെ കോയക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടുവളർത്തി അതിന്റെ വള്ളികൾ ഒരു ചൂടിയിലൂടെ വീട്ടിന്റെ ഗ്രില്ലിലേക്കോ അല്ലെങ്കിൽ ടോയ്ലറ്റിന്റെ ഗ്രില്ലിലേക്കൊക്കെ നമ്മൾ കെട്ടിവെച്ച് അത് അവിടെ പടർത്തുന്ന ഒരു സ്വഭാവമുണ്ട്. ഇതിലൂടെയൊക്കെ പാമ്പ് വീട്ടിനകത്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പാമ്പ് വീട്ടിനകത്ത് കയറുന്ന ഒന്ന് എലിയെ തേടിയിട്ടാണ്, കാരണം എലി പോയ പാതയിൽ മണമുണ്ടാവും, ആ മണം നോക്കിയിട്ടാണ് പാമ്പ് വന്നിട്ട് അകത്ത് കയറുന്നത്. രണ്ടാമത് പാമ്പ് കൂൾ ഏരിയയിലാണ് പാമ്പ് താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം മഴക്കാലം വരാൻ പോവാണ്, മഴ കൂടിക്കഴിഞ്ഞാൽ മാളങ്ങളിലൊക്കെ വെള്ളം കയറുമ്പോൾ പാമ്പുകൾ ഉയർന്ന പ്രതലങ്ങൾ തേടി സഞ്ചരിക്കുന്നത് കാണാം. അപ്പൊ അവര് പലപ്പോഴും നമ്മുടെ വീടുകളൊക്കെയാണ് സെലക്ട് ചെയ്യുക. നമ്മള് ഒരു കോടി ഉറുപ്പിയുടെ വീടൊക്കെ വളരെ കോമൺ ആണ്. നല്ല ഫ്രണ്ടിലെ ഡോറ് 5 ലക്ഷം 10 ലക്ഷം രൂപയൊക്കെ എടുത്ത് കോസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഡോർ ഉണ്ടാക്കും. ബാക്കിലെ ഡോറ് നോർമൽ ഡോർ ആയിരിക്കും, ഒരു പ്ലൈവുഡിന്റെ ഡോർ ആയിരിക്കും, അല്ലെ ഒരു ഗ്രില്ല് മാത്രം വെക്കും. അപ്പൊ നമ്മള് പലപ്പോഴും പാമ്പ് എൻറ്റർ ചെയ്യുന്നത് ബാക്ക്ഡോറിലൂടെയാണ്. അത് ബാക്ക്ഡോറിലൂടെ വരാൻ മറ്റൊരു കാരണം കൂടി എന്താണെന്ന് അടുക്കള അവിടെയാണ് ഇരിക്കുന്നത്. എലികൾ അധികം അടുക്കളയായിട്ട് ഇപ്പം ബെഡ്റൂമിലെല്ലാം ഉണ്ടാവുക.
1: ഭാഷാ സുൽത്താന്റെ വഴിക്ക് ചിന്തിച്ചാൽ പാമ്പുകളെ അഥവാ മറ്റിഴജീവികളെ പോലെ നിരാലംബരായ ഒരു കൂട്ടർ വേറെ ഇല്ലെന്ന് തോന്നുമല്ലേ? കൈയില്ല, കാലില്ല, മിണ്ടാട്ടമില്ല, കേൾവിയില്ല, ചൂടും തണുപ്പുമൊട്ട് സഹിക്കാനുമാവില്ല.
0: പാമ്പുകൾ കോൾഡ് ബ്ലഡഡ് ആയതുകൊണ്ട് തന്നെ, ശീതശരീര പ്രകൃതക്കാരായതുകൊണ്ട് തന്നെ തണുപ്പ് കൂടുതൽ സഹിക്കാനും കഴിയില്ല. അതേമാതിരി തന്നെ ചൂടും സഹിക്കാൻ കഴിയില്ല. ഒരു പരിധിക്കപ്പുറമുള്ള ചൂട് പാമ്പുകൾക്ക് സഹിക്കാൻ കഴിയില്ല. ഫീൽഡ് എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വലയെ കുടുങ്ങി പാമ്പ് വെയിലത്താണെങ്കിൽ നമ്മൾ അതിനെ ഇമ്മീഡിയറ്റ്ലി അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ ആ പാമ്പ് വെയിൽ കൊണ്ടിട്ട് തന്നെ ചത്തുപോകും. അങ്ങനെ മരിച്ച പാമ്പുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത്രയും ചൂടായിരിക്കും. അതിന്റെ മേത്ത് വെള്ളം ഒഴിച്ചാലും ഒരു തണുക്കില്ല, അത്രയും ഹീറ്റ് അബ്സോർബ് ചെയ്ത് നിൽക്കുന്നതാണ്. കാരണം അവർക്ക് വേർപ്പ് ഗ്രന്ഥികളില്ല. മനുഷ്യർക്ക് വേർപ്പ് ഗ്രന്ഥികളുണ്ട്. നമ്മുടെ ശരീരം ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വേർത്തുകൊണ്ട് നമ്മുടെ ശരീരം തണുപ്പിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പൊ ഇതില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം.
1: ജാഗ്രത കുറയ്ക്കരുതേ. ഇത് മുട്ട പൊട്ടിച്ച് പാമ്പിൻ കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ പുറത്തിറങ്ങുന്ന കാലവുമാണ്. കുഞ്ഞുങ്ങളാണെങ്കിലും ചില്ലറക്കാരല്ല അവർ.
0: പിന്നെ പാമ്പിന്റെ മുട്ടകൾ വിരിയാൻ തുടങ്ങുന്ന സമയം കൂടിയാണ്. പാമ്പുകൾ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ചേരുകയും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ തോതിൽ മുട്ടയിടുകയും ഒരു 40-60 ദിവസം വരെയാണ് മുട്ട സാധാരണ പാമ്പുകളുടെ വിരിയാൻ. മഴക്കാലത്തോട് അനുബന്ധിച്ചാണ് പാമ്പുകളുടെ മുട്ട നോർമലി വിരിയുന്നത്. പക്ഷേ ചൂട് കൂടുതലായതുകൊണ്ട് വേഗം തന്നെ മുട്ട ഡെവലപ്പായി വിരിയുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാം. കുട്ടികൾക്ക് എന്താന്ന് പറഞ്ഞാൽ അവർ അവരുടെ ആഹാരം സ്വന്തമായിട്ട് കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ കിട്ടിയ ചാൻസ് മിസ്സാകാതെ നിൽക്കാൻ വേണ്ടിട്ട് അവരുടെ വിഷത്തിന് കാഠിന്യം കൂടുതലാണ്. ചെറിയ പാമ്പുകൾക്ക് വിഷമില്ല എന്നുള്ളൊരു മിഥ്യാധാരണക്കപ്പുറം ചെറിയ പാമ്പുകളുടെ വിഷത്തിന് പൊട്ടൻസി കൂടുതലാണ്, വിഷത്തിന് കാഠിന്യം കൂടുതലാണ്. വലിയ പാമ്പുകൾ വലുതാകും തോറും വിഷത്തിന്റെ കാഠിന്യം കുറച്ചു കുറയെങ്കിലും അളവ് കൂടും. അപ്പൊ അന്ന് മുതലേ വിഷപ്പാമ്പുകൾക്ക് അന്ന് മുതൽ മുട്ട മുറിച്ച് പുറത്ത് വരുമ്പോൾ തന്നെ വിഷം ഉണ്ടാവും. പക്ഷെ അവൻ ആക്യുറേറ്റ് ആയിട്ട് കടിക്കാൻ സാധിക്കില്ല, കാരണം വലിയ തോതിൽ വായു തുറക്കാൻ പറ്റില്ല. ചെറിയ പാമ്പുകൾ ആയതുകൊണ്ട് തന്നെ നേരെ കടിച്ചാകാതെ ഏൽപ്പിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷെ വിഷത്തിന് കാഠിന്യം കൂടുതലാണ്. തൃശൂർ കടിച്ച പാമ്പിന്റെ കുട്ടിയായിരുന്നു, ശംഖുവരേന്റെ കുട്ടിയായിരുന്നു. പക്ഷേ മരിച്ച കുട്ടി പാമ്പിനെ കാണുന്നില്ല, ഉറക്കത്താണ്. അതുകൊണ്ട് തന്നെ പാമ്പ് കടിയേറ്റെന്ന് തിരിച്ചറിയാനും സാധിച്ചില്ല. പിന്നെ ആ പാമ്പിനെ കൊന്നു. അതിനുശേഷം വീണ്ടും സർപ്പ വോളണ്ടിയേഴ്സ് പോയി അവിടെ തേടി ഭിത്തിയിലൊരു ഹോള് കണ്ടു. അതിലൂടെ പാമ്പ് വെളിയിൽ പുറത്തു വരുന്ന 4-5 കുട്ടികൾ അവിടുന്ന് പിടിക്കപ്പെട്ടു. അപ്പം നമ്മള് കുട്ടിപ്പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും വിലയിരുത്തേണ്ടവരും എന്നും ഇതിന്റെ ചുറ്റുപാടുകളിൽ പാമ്പുകളെ കാണാം. കാരണം ഒരു പാമ്പ് ഒരു മുട്ടയായിട്ട് ഇടില്ല, അല്ലെ ഒരു പാമ്പ് ഒരു കൊച്ചിനെ പ്രസവിക്കില്ല.
1: ഈ കാണായ ലോകം മുഴുവൻ പരന്നുകിടക്കുന്ന പാമ്പുകളുടെ കുടുംബ സ്വഭാവ പശ്ചാത്തലത്തെ ശ്രീ മനോജ് കാമനാട്ട് ഇങ്ങനെ ചുരുക്കി വിവരിക്കുന്നു.
0: നമുക്ക് ലോകമെമ്പാടും 4000 ഇനത്തോളം പാമ്പുകളുണ്ട്. അത് ഏകദേശം 25 ഫാമിലീസിലാണ്. ഇന്ത്യയിലേക്ക് വരുമ്പം അത് 350 ഇനം പാമ്പുകളുണ്ട്. അതിൽ 66 ഇനം പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ. കേരളത്തിലേക്ക് വരുമ്പം ഒരു 130 പാമ്പുകൾ മാത്രമേ കേരളത്തിലുള്ളൂ. അതിൽ തന്നെ 5-6 പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ എന്നല്ല, മീൻസ് മനുഷ്യരെ കൊല്ലാൻ സാധിക്കുന്ന വിഷമുള്ളൂ. കേരളത്തിലെ കോണ്ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബിഗ് 4 എന്ന് പറയുന്ന 4 പാമ്പുണ്ട്. ബിഗ് എന്ന് പറഞ്ഞാൽ സൈസ് കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്. ഈ പാമ്പുകൾ കടിച്ചിട്ട് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത്. അതായത് മൂർഖൻ, ശംഖുവരയൻ, ചുരുട്ടമണ്ഡലി പ്ലസ് അണലി. അതിൽ തന്നെ ശംഖുവരയനും കോമൺ ക്രൈറ്റും മൂർഖനും ന്യൂറോടോക്സിക് വിഷമാണ്. അവർ നമ്മുടെ മസിൽസിനെ പാരലൈസ് ചെയ്യുന്ന വിഷമാണ്. മറിച്ച് നമുക്ക് അണലിയുടെ ബൈറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ രക്തം രോമകൂപങ്ങളിലൂടെയൊക്കെ രക്തം പുറത്തേക്ക് വരുന്നത് കാണാം. യൂറിനിൽ ബ്ലഡ് ഉണ്ടാകാം. ഗമ്മിലൂടെ നമ്മളെ മോണകളിലൂടെയൊക്കെ ബ്ലഡ് ഇതായിട്ട് വരുന്ന ക്ലോട്ടിംഗ് ഉണ്ടാവില്ല.
1: ഗോൾഡൻ അവർ കേൾക്കുക തികഞ്ഞ ശ്രദ്ധയോടെ.
0: ഈ പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഗോൾഡൻ അവർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ആദ്യത്തെ 1 മണിക്കൂറിലിടക്ക് ചികിത്സ കൊടുക്കണം. ഏറ്റവും വേഗം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറിൽ ചികിത്സ തുടങ്ങുകയാണെങ്കിൽ ഒട്ടുമിക്ക കേസുകളിലും ആള് രക്ഷപ്പെടും. പാമ്പ് കടിച്ചാൽ മരിച്ചുപോകുന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ഭയം. നമ്മൾ കടിയേറ്റ ആളെ ഒരിക്കലും ഭയപ്പെടുത്തരുത്. നിങ്ങളെ കടിച്ചത് വിഷമില്ലാത്ത പാമ്പാണ്, അവരെ ആശ്വസിപ്പിക്കുക. ഭയം കൂടുമ്പോൾ നമ്മളെ രക്തോട്ടം കൂടും. ഒരിക്കലും നടത്തി കൊണ്ടുപോകരുത്, ഇരുത്തി കൊണ്ടുപോകണം അല്ലെങ്കിൽ കടത്തി കൊണ്ടുപോകണം. വണ്ടിയില്ല, വണ്ടിയില്ലെങ്കിൽ നമ്മൾ ഇപ്പം കേരളത്തിലെ 108 ആംബുലൻസ് സൗജന്യമായിട്ട് ഈ കടിയേറ്റ ആളെ ഇപ്പം ഇറങ്ങിയൊരു പോളിസിയാണ്, വിഷ ചികിത്സയുള്ള ആശുപത്രിയിൽ ഇമീഡിയറ്റിൽ എത്തിക്കുന്നു പറയുന്നുണ്ട്. ഇനി ആംബുലൻസിനെ വിളിച്ച് കിട്ടിയില്ല, നമ്മൾ ആംബുലൻസിന് വേണ്ടി കാക്കരുത്. അടുത്ത വണ്ടി എന്താണ്, കാറുണ്ടോ ഓട്ടോ ഉണ്ടോ, കയറ്റിയിട്ട് കൊണ്ടുപോകാം. ഇനി കാറും ഓട്ടോ ഒന്നും ഇല്ല, ഓട്ടോവും കാറൊന്നും പോവാത്ത വഴിയാണെങ്കിൽ ബൈക്കിലെങ്കിലും കൊണ്ടുപോകണം. പക്ഷെ ബൈക്കിൽ കൊണ്ടുപോകുമ്പോൾ 3 ആളിരിക്കണം. അവിടെ നിയമങ്ങൾ നോക്കരുത്. ഈ കടിയേറ്റ ആളെ നടുക്കി ഇരുത്തിയിട്ട് കൊണ്ടുപോകണം, കാരണം അതൊരു എമർജൻസി കേസാണ്. അതൊക്കെ നമുക്ക് നിയമത്തിന്റെ പഴുതുകളുണ്ടാവും. ഒരിക്കലും കടിയേറ്റ പാമ്പിനെ നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഏത് പാമ്പ് കടിച്ചാലും ഇന്ത്യയിൽ നിലവിൽ ഒരു ചികിത്സയുള്ളൂ. ഡോക്ടേഴ്സ് പറയുന്ന ശ്രദ്ധിക്കുക, നമ്മൾ ഒരിക്കലും വാശി പിടിച്ചുകൊണ്ട് ഇവിടുന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ പോവാ, ഏത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും ചെയ്യുന്ന ചികിത്സ ഒന്നാണ്.
1: തെറ്റിദ്ധാരണകളും ശാസ്ത്രീയ പിൻബലമില്ലാത്ത കേട്ടുകേൾവികളും നമ്മുടെ വഴി തെറ്റിക്കാതിരിക്കാൻ ഇതാ ഇതുകൂടി കേൾക്കുക.
0: ഡോഗ് ബൈറ്റിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് 15-20 മിനിറ്റ് ഫ്ലോയിങ് വാട്ടർ, ഒഴുകുന്ന വെള്ളത്തിൽ നമ്മൾ കഴുകണം. ടാപ്പിന്റെ അടിയിൽ നിർത്തി നല്ല പതയുള്ള സോപ്പ് ഉപയോഗിച്ച് കഴുകണം, കാരണം വൈറസ് വെളിയിലാണ് ഇരിക്കുന്നത്. പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ വിഷം രക്തത്തിലാണ് കലരുന്നത്. ആ രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ ആ രക്തം അവിടെ കെട്ടിക്കിടക്കല്ല ചെയ്യുന്നത്. രക്തം ശരീരത്തിൽ നമ്മളെല്ലാം ഇപ്പോഴും രക്തം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കടിയേറ്റെടുത്ത് മുറിവുണ്ടാക്കുക, കടിച്ചെടുക്കാൻ നോക്കുക, ഇതൊക്കെ തെറ്റായ പ്രവണതകളാണ്. അതൊന്നും രക്തം അവിടെ കട്ടക്കെട്ടി നിൽക്കാനല്ല പോകുന്നത്. രക്തം ഒഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ വിഷം അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ വിഷം നീങ്ങിക്കൊണ്ട് നിൽക്കും. നമ്മൾ ഒരിക്കലും ശക്തമായി കൈ കഴുകരുത്, സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകരുത് പറയുന്നതിന് കാരണമുണ്ട്. കൈ കഴുകുമ്പം അവിടെ മസാജ് ഉണ്ടാകുകയും നമുക്ക് പലപ്പോഴും ഡയറക്റ്റ് നെർവിലായിരിക്കില്ല കടി കൊണ്ടിട്ടുണ്ടാവും, പെരിഫറി നെർവസ് സിസ്റ്റത്തിൽ എവിടെയും ആയിരിക്കും കടിയുണ്ട്. ആ രക്തം ഒഴുകി മെയിൻ നെർവിലെത്തി ഹൃദയത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ മരണം കോംപ്ലിക്കേഷൻസ് കൂടുന്നത്. അപ്പൊ ആ ടൈം ബൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കൈയോ കാലോ ഇമ്മോബിലൈസ് ചെയ്യുക. ഇമ്മോബിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആട്ടാതെ അനക്കാതെ നിൽക്കുക. അതുകൊണ്ടാണ് നടത്തിയിട്ട് കൊണ്ടുപോകരുത്, ഓടിച്ചു കൊണ്ടുപോകരുത് എന്ന് പറയുന്നത്. കാരണം ഓടുമ്പോൾ മൂവ്മെന്റ് ഉണ്ടാകുന്നു, അവിടുത്തെ രക്തം ഫാസ്റ്റിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. പഴയ ഒരു ഓൾഡ് ടെക്നിക്കാണ്, കടിച്ചതിന്റെ മുകളിൽ കെട്ടിക്കഴിഞ്ഞാൽ, മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ മുകളിലോട്ട് വിഷം കയറില്ല എന്നൊക്കെ. പക്ഷെ അതിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുക. രക്തം അവിടെ തന്നെ കെട്ടിക്കിടന്നുകൊണ്ട് നമ്മൾ അവിടെയുള്ള മസിൽസ് ഒക്കെ ക്രാമ്പായി നശിച്ചു പോവുകയും കടിയേറ്റ് കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ഫസ്റ്റ് എയ്ഡ് അല്ലെ പ്രിക്കോഷൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ മോതിരം, വള, ടൈറ്റായ ഡ്രസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഊരണം. കാരണം കടിയേറ്റ് ഒരു 15 മിനിറ്റിലടക്ക് നീര് വെക്കാൻ തുടങ്ങും. അത് വിഷപ്പാമ്പായാലും എല്ലെങ്കിലും നീര് വെക്കും. അപ്പൊ നീര് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോതിരം ഊരാൻ പറ്റില്ല.
1: പലവട്ടം പലയിടത്ത് നിന്ന് പലയാവർത്തി കേട്ടിട്ടുണ്ടാവുമെങ്കിലും വീട്ടിനകത്ത് തൊട്ട് മുൻപിൽ ഒരു പാമ്പിനെ കണ്ട് ഞെട്ടാതിരിക്കാൻ ഈ മുൻകരുതലുകൾ വീണ്ടും വീണ്ടും മനസ്സിലുറപ്പിക്കാം.
0: നമ്മൾ വീടും പരിസരവും വൃത്തിയിൽ വെക്കുക, റോഡൻസിനെ പരമാവധി ഒഴിവാക്കുക, വള്ളിച്ചെടികൾ ഇങ്ങനത്തെ ഒന്നും വീട്ടിലേക്ക് ഇതാക്കി കെട്ടിവെക്കാതെ നിൽക്കുക. ഓർണമെന്റൽ പ്ലാന്റ്സ് നമുക്ക് പലപ്പോഴും വീട്ടിന്റെ സ്റ്റെപ്പിലൊക്കെ ഇഷ്ടമായൊരു ചെടികൾ വെക്കും, ആ ചെടികൾ നമ്മൾ നനക്കും, അവിടെ ഈറുണ്ടാവും, അവിടെ പാമ്പ് വന്ന് നിൽക്കും. മറ്റൊന്നെന്ന് പറഞ്ഞാല് ഈ വളർത്തു മൃഗങ്ങൾ, പൂച്ച, നായി ഇങ്ങനെയുള്ള ജീവികളൊക്കെ, നായികള് പൊതുവെ പാമ്പിനെ കടിച്ചു കഴിഞ്ഞാൽ കൊടയാ ചെയ്യുക. അവ കുടഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേർട്ടിബ്രെ നട്ടല് പൊട്ടു, പാമ്പ് പിന്നെ ജീവിക്കില്ല. പൂച്ചകൾ അങ്ങനെയല്ല. പൂച്ചകൾ എന്താന്ന് പറഞ്ഞാൽ ഇതിനെ അർദ്ധപ്രാണനാക്കി തട്ടി പൂച്ച എലീനെ തന്നെ അങ്ങനെ ഡയറക്റ്റ് തിന്നില്ല, കടിച്ച് കുറെ നേരം കളിച്ച് അത് പകുതി പ്രാണനുണ്ടാവും. അപ്പൊ അത് ഓൾറെഡി കടിച്ച് വേദനയേറ്റിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പാമ്പ് കടിക്കാനുള്ള പ്രവണതയും വളരെ ഹൈ ആയിരിക്കും. വേറെ പാമ്പിനെ വീടിനോട് ആകർഷിക്കും.

0: ഒരു ഘടകമാണ് വളർത്തു പക്ഷികൾ, ലവ് ബേർഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പാമ്പ് ഇതിന്റെ മുട്ട തേടി വരും. രണ്ട്, ഇവരുടെ വിസർജനം പാമ്പിനെ അട്രാക്ട് ചെയ്യും. അപ്പം നമ്മൾ വീട്ടിന് വെളിയിൽ പലപ്പോഴും ഷൂ റാക്സ് ഉണ്ടാവും, അതിൽ നമ്മൾ ഷൂ ഇടും. വൈകിട്ട് വന്നാൽ എങ്ങനെയും ജോലി കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ സ്കൂള് കുട്ടികൾ കളിക്കേണ്ട തിരക്കിൽ പലപ്പോഴും ഞങ്ങൾ പോയി ഷൂ റാക്കിൽ അവിടെ കഴിച്ചിടും. രാത്രി പോയി കിടന്നിറങ്ങും, രാവിലെ ഡ്രസ്സ് ചെയ്ത് വെളിയിൽ വരുമ്പോഴായിരിക്കും ഷൂ ഇടുക. ഒന്നും നോക്കില്ല, എടുത്ത് കാലിനിടും. വലിയ അഡൽട്ട് ആയാലും ഓഫീസിൽ പോകുമ്പോൾ സോക്സ് ഇട്ടിട്ടാണ് നമ്മൾ ഷൂ വലിച്ചിടുന്നത്. അപ്പൊ ആ ഷൂവിന്റെ അകത്ത് പലപ്പോഴും പാമ്പ് കയറി നിൽക്കുന്ന കേസുകൾ കാണാറുണ്ട്.
1: നമ്മുടെ ഭയത്തെ കൃത്യമായി വിപണിവൽക്കരിക്കുന്ന ഒരു കൂട്ടരുണ്ടെന്ന് പറയുമ്പോൾ എന്താണല്ലേ കാലം പോകുന്ന പോക്ക്?
0: നമ്മളെ ഭയാണ് കായം, പിന്നെ സ്നേക് റെപ്പലന്റ്സ് കുറെ സാധനങ്ങൾ. അതുമാതിരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പാമ്പിനെ ജീവിതത്തിൽ കാണാത്തോ തൊടാത്തവര് പാമ്പിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു, റെപ്പലൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നു. മറ്റേ മണ്ണെണ്ണയും വെള്ളവും കായവും പിന്നെ വെളുത്തുള്ളിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കാൻ പറയുന്നു. ഇതൊക്കെ കായവും വെളുത്തുള്ളിയൊക്കെ കറികളിൽ പറഞ്ഞ സാധനമാണ്. പാമ്പിനും കായവും ഇതുമായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ല.
1: ഇനി വീട്ടിനകത്ത് ഒരു പാമ്പിനെ കണ്ടെത്തി എന്ന് തന്നെ കരുതുക, എന്ത് വേണം അപ്പോൾ?
0: ആ ഡോറ് ക്ലോസ് ചെയ്യുക, സർക്കാരിലെ വനംവകുപ്പിലെ റെസ്ക്യൂസിനെ വിളിക്കുക. നമ്മൾ സ്വയമായിട്ട് അതിനെ പിടിക്കാനോ കുത്തി പുറത്താക്കാൻ നോക്കുമ്പോൾ ഒരു കടി കൊള്ളാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം പാമ്പ് അവിടെ നിന്നോട്ടെ, പാമ്പ് ഇപ്പൊ ബെഡ്റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ റെസ്ക്യൂർമാർ വന്നാൽ ബെഡ്റൂമിൽ എവിടെ ഉണ്ടായാലും അവർ പരിധി കണ്ടുപിടിച്ചോളും. പക്ഷേ നമ്മൾ അതിനെ പിടിക്കാൻ ശ്രമിച്ചു, അല്ലെ നമ്മളൊരു ബോട്ടിൽ കയറ്റാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പാമ്പ് ഡിഫൻസീവ് ആയിട്ടാണ് കടിക്കുന്നത്. പാമ്പ് കോർണർ ചെയ്താലാണ് കടിക്കാൻ ശ്രമിക്കുക. പാമ്പിന് നീങ്ങിപ്പോവാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പാമ്പ് എപ്പോഴും ഫ്ലീ ചെയ്യാനേ ശ്രമിക്കും, രക്ഷപ്പെടാനേ ശ്രമിക്കും. പാമ്പ് ഒരിക്കലും കടിക്കില്ല.
1: ബുദ്ധിപൂർവമായ മുൻകരുതലായി ഇതാ ഇതുകൂടി പ്രത്യേകം ഓർമ്മ വെക്കുക.
0: നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ലാബ്സ് ഏരിയ എന്താന്ന് പറഞ്ഞാൽ, പലപ്പോഴും കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പലപ്പോഴും ഒരു വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ടുമ്പോൾ അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു പേഷ്യന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് കിട്ടില്ല. അപ്പൊ നമ്മൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ASV ട്രീറ്റ്മെന്റ് ഉള്ള ഹോസ്പിറ്റൽ നോക്കുക എന്നുള്ളതാണ്. നമ്മൾ കടിയേറ്റിട്ട് നമ്മൾ പരതുന്നതിനെക്കാട്ടി നല്ലത് ഏത് ഹോസ്പിറ്റലാണ് നമ്മളെ ചുറ്റുപാടുകളിൽ വിഷചികിത്സ ഉള്ളതെന്ന് കണ്ടെത്തുന്നത് നല്ലതാണ്. അതേമാതിരി തന്നെ വനംവകുപ്പിന്റെ റെസ്ക്യൂർമാർ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള റെസ്ക്യൂർമാരുടെ നമ്പറും, ഒരു പാമ്പിനെ കണ്ടാലേ എനിക്ക് ഇവരുടെ നമ്പർ വേണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു സിറ്റുവേഷൻ വഷളാക്കുകയാണ്. അപ്പൊ നമ്മൾ മുൻകൂട്ടി അങ്ങനെയുള്ള കുട്ടിയുടെ എമർജൻസി നമ്പേഴ്സ് നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ, ഒരാളതല്ല ഒരു മൂന്നോ നാലോ റെസ്ക്യൂർമാരുടെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരാളില്ലെങ്കിലും, കാരണം നമ്മളൊക്കെ വോളണ്ടിയേഴ്സാണ്, അപ്പൊ നമ്മളൊക്കെ വേറെ ജോലി ചെയ്യുന്ന കുട്ടിയാണ്, അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ വനംവകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഉണ്ട്, അപ്പൊ അത് എടുത്തു വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഉപകാരപ്രദമാണ്. പലപ്പോഴും മുറിവൈദ്യന്മാരെ കല്ല് ചികിത്സ ഇങ്ങനെയുള്ള പല രീതികളിലുള്ള ചികിത്സകളും ഈ രംഗത്തുണ്ട്. പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്യില്ല. നമ്മുടെ അലോപ്പതി ട്രീറ്റ്മെന്റ് മാത്രമേ പാമ്പിന്റെ വിഷം കൗണ്ടർ ചെയ്യാനുള്ള ഇന്ന് പ്രൂവനായിട്ടുള്ള സിസ്റ്റം ഉള്ളൂ. അപ്പൊ ഒരിക്കലും സമയം കളയരുത്, നമ്മൾ ഉടനടി വിഷചികിത്സയുള്ള ആസ്പത്രിയിൽ എത്തുക. അപ്പൊ നമ്മളെപ്പോഴും അങ്ങനെയുള്ള മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി കേസുകളിലും കോംപ്ലിക്കേഷൻ ഇല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കും.
1: അപ്പോൾ ജാഗ്രതയോടെ തന്നെ കരുതിയിരിക്കാം. ഭയപ്പെടുത്താനായി പടച്ചുവിടുന്ന വാർത്തകളിലെ കതിരും പതിരും തിരിച്ചറിയാം. ഇത് ജീവനോളം വിലപ്പെട്ട നിർദ്ദേശങ്ങൾ. കരുതിയിരിക്കുക ഇഴഞ്ഞെത്തുന്ന ഭീതിയെ. നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമായി ഇതുവരെ ജാലകത്തിൽ നമുക്കൊപ്പം കേരള വനംവകുപ്പിന്റെ സർപ്പ ജില്ലാ വോളണ്ടിയർ ശ്രീ മനോജ് കാമനാട്ട്. നിർവഹണം വിനോദ് ബാബു എച്ച്. കൂടെ ദീപ കൃഷ്ണൻ.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോർപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
3: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം. ATM, CDM സൗകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ ജേർണലിസം വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചറെ നിയമിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ

0: കര ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ നേരിട്ട് ഹാജരായിട്ട് 4-9-0. ചർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക്, ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, കോമേഴ്സ് വിഷയങ്ങളിൽ സീനിയർ അധ്യാപകരുടെയും ഹിന്ദി, കോമേഴ്സ്, മലയാളം, സുവോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹിസ്റ്ററി വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപകരുടെയും ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 23-ന് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർകോട് അങ്കടിമുഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 25-ന് രാവിലെ 10 മണിക്ക് ഹയർ സെക്കൻഡറി ഓഫീസിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94-46-46-14-50. കേരള സർക്കാരിന്റെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലെ IAS അക്കാദമിയുടെ ജൂൺ ആദ്യവാരം ആരംഭിക്കുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള 5-ാമത് ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.kile.kerala.gov.in/kile-academy എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ നമ്പർ 0471-2479-9966. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
2: പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും വിയറ്റ്നാമും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ്. പശ്ചിമബംഗാളിൽ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ജയ്പൂരിൽ നടക്കുന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. വിയറ്റ്നാമുമായുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
3: आज हम अपने संबंधों को एनहेंस कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप के स्तर पर ले जा रहे हैं. अब हम अपनी साझेदारी को और ऊंचे लक्ष्यों की ओर अग्रसर करेंगे. कल्चर, कनेक्टिविटी और कैपेसिटी बिल्डिंग के साथ साथ सिक्योरिटी, सस्टेनेबिलिटी और सप्लाई चेन रिजिलियंस, हर क्षेत्र में हमारा सहयोग नए स्तर पर पहुंचेगा.
2: രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ വിരുന്നിലും വിയറ്റ്നാം പ്രസിഡന്റ് പങ്കെടുത്തു. ഇന്ത്യ വിയറ്റ്നാം ബന്ധം വർദ്ധിപ്പിക്കുന്നത് മേഖലയിലെ സമാധാനത്തിനും പുരോഗതിക്കും വഴിതെളിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും നിർമ്മലാ സീതാരാമനും ഇന്നലെ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രതിരോധ മന്ത്രിയുമായും ധനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സഹകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നിവ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിയറ്റ്നാമിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. ബീഹാർ മുഖ്യമന്ത്രി സാംരാജ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം ഇന്ന്. പട്നയിലെ ഗാന്ധി മണ്ഡപത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. 15 BJP MLA മാരും 14 JDU MLA മാരും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ജനശക്തി രാംവിലാസിൽ നിന്ന് 2 മന്ത്രിമാരും ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, രാഷ്ട്രീയ ലോക മോർച്ച എന്നിവയിൽ നിന്ന് ഓരോ മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA മാരുടെ ആദ്യ നിയമസഭാ കക്ഷി യോഗം KPCC ആസ്ഥാനത്ത് ഇന്ന് രാവിലെ ചേരും. അതേസമയം നിയമസഭാ

0: തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഇന്നലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ ടി വി കെ രണ്ടാഴ്ചത്തെ സമയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി വി കെയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റ് പാർട്ടികളുടെ പിന്തുണയ്ക്കായി ടി വി കെ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ടി വി കെ നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് എം പി കാർത്തി പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട MLAമാരിൽ ഒരു വിഭാഗം ടി വി കെ പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത് ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഇന്നലെ പാർട്ടിയുടെ നിയുക്ത MLAമാരുടെ യോഗം വിളിച്ചു ചേർത്തു. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി. ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. 2025 മെയ് 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണത്തിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ 1ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ സുരിനാം ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സുരിനാം വിദേശകാര്യമന്ത്രി മെൽവിൻ ബോബോയുമായി ശ്രീ ജയശങ്കർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ സുരിനാം 9ാമത് സംയുക്ത കമ്മീഷൻ യോഗത്തിൽ ധാരണയായതായും അദ്ദേഹം പറഞ്ഞു.
2: We have a deep and trusted relationship because it rests on the foundation of a strong people-to-people connect. Our endeavor is to strengthen that base, particularly through activities and initiatives to which the ordinary citizen can connect. We are open to offering new lines of credit for projects that the Suriname government deems important and appropriate.
0: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കും. ഇതിനു പകരമായി അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുകയും മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ ഇറാനിയൻ ഫണ്ട് വിട്ടുനൽകുകയും ചെയ്യും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനും ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദൌത്യത്തിന്റെ ഭാഗമായി ഫ്രാൻസ് തങ്ങളുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലായ ചാൾസ് ഡി ഗാൾ ചെങ്കടലിൽ വിന്യസിച്ചു. 12 രാജ്യങ്ങൾ ഫ്രാൻസിന്റെ ഈ നീക്കത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. US ഏർപ്പെടുത്തിയ സമുദ്ര ഉപരോധം ലംഘിച്ച് ഇറാനിയൻ തുറമുഖത്തേക്ക് നീങ്ങാൻ ശ്രമിച്ച MT ഹസ്ന എന്ന എണ്ണക്കപ്പൽ ഒമാൻ ഉൾക്കടലിൽ തടഞ്ഞ് US സൈന്യം. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇറാനിയൻ പതാക വഹിച്ച എണ്ണക്കപ്പലിന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ജീവനക്കാർ അത് അവഗണിക്കുകയായിരുന്നുവെന്ന് US സൈന്യം വ്യക്തമാക്കി. തുടർന്ന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് സൈന്യം കപ്പലിന് നേരെ വെടിയുതിർക്കുകയും യാത്ര തടയുകയുമായിരുന്നു. സംഭവത്തിൽ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 236 റൺ നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ പഞ്ചാബിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പശ്ചിമബംഗാളിൽ നോർത്ത് 24 പർഗനാസ് ജില്ലയിൽ ബിജെപി നേതാവ് സുവേന്ദു അധികാരിയുടെ അടുത്ത സഹായി ചന്ദ്രനാഥ് രഥ് വെടിയേറ്റ് മരിച്ചു. ഇന്നലെ രാത്രി ബൈക്കിലെത്തിയ അക്രമികൾ ചന്ദ്രനാഥ് സഞ്ചരിച്ച കാറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് ഇന്ത്യയും വിയറ്റ്നാമും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര നയതന്ത്ര ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ്. പശ്ചിമബംഗാളിൽ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്നൊരു വർഷം. ജയ്പൂരിൽ നടക്കുന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും നിബന്ധനകളോടെയുള്ള പ്രാഥമിക കരാറിലേക്ക് അടുക്കുന്നതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കണ്ണൂർ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
6: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
6: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
7: അപൂർവ ഗാനം.

1984 ഇളയരാജ സംഗീതം പകർന്ന പുതുമൈ പെൺ എന്ന ചിത്രത്തിൽ മലയാളി ഗായകരായ സുനന്ദയും ജയചന്ദ്രനും ചേർന്നു പാടിയ തമിഴ് ഗാനമാണ് നിങ്ങൾ കേട്ടത്. വരികൾ എഴുതിയത് വൈരമുത്തു. 1980s-ലും 1990s-ലും മലയാളം തമിഴ് ചിത്രങ്ങളിൽ നിറഞ്ഞുനിന്ന ഗായികയായ സുനന്ദ തമിഴ് ചലച്ചിത്ര രംഗത്ത് കടന്നുവരുന്നത് ഈ യുഗ്മഗാനത്തോടെയാണ്.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ നിന്നും ആദ്യമായി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആഗ്ര കോട്ട, അജന്ത ഗുഹകൾ എന്നിവയാണ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ പ്രദേശങ്ങൾ. 1983 വേൾഡ് ഹെറിറ്റേജിന്റെ 7th സെഷനിലാണ് ഇവ രേഖപ്പെടുത്തിയത്. 1972 യുനെസ്കോ ലോകരാജ്യങ്ങളിലെ പൈതൃകങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ഫ്ലൈ ഹൈ. പറക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധനായ ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു.
4: അടുത്തിടെയായി ഏറെ പോപ്പുലറായി കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് പൊളിറ്റിക്കൽ മാനേജ്മെന്റ്. രാഷ്ട്രീയ മാനേജ്മെന്റിൽ ബിരുദാനന്തര ഡിപ്ലോമ ബിരുദാനന്തര ഡിഗ്രി പ്രോഗ്രാം. പൂനെയിലെ പ്രശസ്തമായ MIT യൂണിവേഴ്സിറ്റിയാണ് കോഴ്സ് ഓഫർ ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ യുവാക്കൾക്ക് താല്പര്യമുണ്ട്.

0: താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു അടിസ്ഥാന യോഗ്യത ആവശ്യമാണ്. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലനമാണ് പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിലൂടെ MIT നിന്ന് ലഭിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിൽ ഏത് ബിരുദധാരിക്കും ബിരുദാന്തര പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. കോൺസ്റ്റിറ്റ്യൻസി മാനേജ്മെൻറ്റ്, ഇലക്ഷനിയറിങ്, അതുപോലെ തന്നെ പ്ലാനിങ്, വികസനോന്മുഖ പ്രവർത്തനം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇവർക്ക് ശ്രദ്ധ ചെലുത്താം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അസംബ്ലികളും പാർലമെൻറ്റുകളും സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കും. കോഴ്സ് പൂർത്തിയാക്കിയവരിൽ നിരവധി പേർ രാജ്യത്തെ പാർലമെൻറ്റുകളിലും അസംബ്ലികളിലും അംഗങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്ലേസ്മെന്റ് റെക്കോർഡ് വളരെ നല്ലതാണ്. താല്പര്യമുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇംഗ്ലീഷാണ് പഠന മാധ്യമം. 50% വെയിറ്റേജ് ലോക്കൽ ലാംഗ്വേജിന്, കേരളത്തിലാണെങ്കിൽ മലയാളത്തിനെങ്കിൽ ലഭിക്കും. ഒരു അസംബ്ലി അല്ലെങ്കിൽ പാർലമെന്ററി സെഗ്മെന്റിൽ പ്രവർത്തിക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ശ്രദ്ധിക്കേണ്ടത്, വികസന ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കണം, അതിനുള്ള മുൻഗണനാക്രമം എന്തൊക്കെയാണ്, നമ്മുടെ മുൻഗണനാക്രമം നിശ്ചയിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ പ്രയോറിറ്റി, ഇതൊക്കെ പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിൽ ഊന്നൽ നൽകുന്ന കാര്യങ്ങളാണ്. വളരെ വർഷങ്ങളായി വളരെ സമർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ്. അതിനാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്ന ഒരു പ്രോഗ്രാമാണ്. അവസാന വർഷം ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദം പൂർത്തിയാക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിലെ ഡിപ്ലോമ പ്രോഗ്രാം മികച്ച തൊഴിൽ ലഭിക്കാൻ ഉപകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് ബിരുദധാരിക്കും അപേക്ഷിക്കാം. ഹ്യൂമാനിറ്റി സോഷ്യൽ സയൻസ് ബിരുദധാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന് വലിയ പ്രാധാന്യം നൽകും. നന്നായി എഴുതാനും വായിക്കാനുമുള്ള കഴിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതും ഈ കോഴ്സിൽ വിലയിരുത്തുന്നതാണ്. പ്ലസ് ടു റിസൾട്ടിന് ശേഷം ഡിഗ്രി പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. ഇപ്പോൾ തന്നെ അതിനുള്ള ഗൃഹപാഠം ചെയ്യാവുന്നതാണ്. പ്രവേശന പരീക്ഷ കഴിഞ്ഞു. ഏതാണ്ട് പരീക്ഷ കീ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടുമെന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. അതിനാൽ അതിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണം. റാങ്ക് ലഭിക്കുന്ന ആ റാങ്ക് അനുസരിച്ച് മുൻവർഷങ്ങളിൽ ലഭിച്ച ബ്രാഞ്ച് ഏതാണ്, നിങ്ങളുടെ താല്പര്യമുള്ള ബ്രാഞ്ച് ഏതാണ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മുൻവർഷങ്ങളിലെ റാങ്കും ബ്രാഞ്ചും നോക്കിയാൽ നമുക്ക് ഏകദേശ ധാരണ കിട്ടും. ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മികച്ച കോഴ്സിന് ചേരാൻ സാധിക്കൂ. ഏകദേശ ധാരണ ഇല്ലെങ്കിൽ നമുക്കൊരു പക്ഷേ ഉദ്ദേശിച്ച കോഴ്സ് ലഭിക്കണമെന്നില്ല. രാജ്യത്തിനകത്താണോ രാജ്യത്തിന് വെളിയിലാണോ, സംസ്ഥാനത്തിനകത്താണോ, നിങ്ങൾ താമസിക്കുന്ന ജില്ലയിലാണോ, പുറത്താണോ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ തീരുമാനം വേണം. പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിലെ ഹോസ്റ്റലുകൾ പോയി സന്ദർശിക്കണം. കോളേജ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കണം. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ അഭിപ്രായം അറിഞ്ഞു മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇത്തരം രീതിയിലുള്ള ഒരു പഠനശൈലി പ്ലസ് ടുവിന് ശേഷം അവലംബിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നല്ലതാണ്. രാജ്യത്തെ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, ഫിഷറീസ് കോഴ്സുകൾക്ക് സാധ്യത വർദ്ധിച്ചു വരികയാണ്. 4 വർഷ കോഴ്സുകളാണ് BTech ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയും ബാച്ചിലർ ഇൻ ഫിഷറീസ് സയൻസും BFSC. കീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലൂടെയാണ് BTech ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അഡ്മിഷൻ. ദേശീയ തലത്തിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG വഴിയാണ് പ്രവേശനം. ഫിഷറീസ് സയൻസിന് നീറ്റിന്റെ സ്കോർ അനുസരിച്ചാണ് അഡ്മിഷൻ നൽകുന്നത്, പക്ഷേ കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. 2 കോഴ്സുകൾക്കും ഏകദേശം സാധ്യതകളുണ്ട്. കോവിഡ് അനന്തരം ഫിഷറീസ് സയൻസിനും ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിക്കും ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിലേക്കുള്ള സാധ്യതകൾ കണക്കിലെടുക്കുമ്പോൾ വലിയ അവസരങ്ങളുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു സംശയമുണ്ട്, ഈ കോഴ്സ് എടുക്കണം. കുറഞ്ഞ ഫീസിൽ സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളിൽ പഠിക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മികച്ച ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ട്. അതിനപ്പുറം വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്താം. പ്രസ്തുത മേഖലയുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കാം. മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം ലഭിക്കുന്നു. ഡയറി സയൻസ് മേഖലയിൽ 5 കോളേജുകൾ കേരളത്തിലുണ്ട്. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ കീഴിലാണ്. ഫിഷറീസ് മേഖലയിൽ 9 കോളേജുകളുണ്ട്. ഫിഷറീസ് മേഖലയിൽ BBA പ്രോഗ്രാമും BSc ഫിഷറീസ് സയൻസ് പ്രോഗ്രാമും ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഫോർ ഫിഷറീസ് ആൻഡ് ഓഷ്യനോഗ്രാഫിക് സ്റ്റഡീസിന്റെ കീഴിലാണ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത്. BTech ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് MTech പ്രോഗ്രാമിന് പഠിക്കാം, അതുപോലെ MBA പ്രോഗ്രാമിന് പഠിക്കാം. ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ, റൂറൽ മാനേജ്മെന്റ് എന്നിവയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അതുപോലെ അഗ്രി ബിസിനസ് മാനേജ്മെന്റിനും സാധ്യതകളേറെയാണ്. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്താനും ഒരുപാട് അവസരങ്ങളുണ്ട്. ജി ആർ ഇയും ടോഫിലും പൂർത്തിയാക്കി അമേരിക്കൻ സർവകലാശാലകളിൽ എം എസ് പ്രോഗ്രാമിനോ എം ബി എ പ്രോഗ്രാമിനോ ജോയിൻ ചെയ്യാം. എം ബി എക്ക് ജോയിൻ ചെയ്യാൻ ജി മാറ്റ് ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന പരീക്ഷ പാസ്സാവേണ്ടിയിരിക്കുന്നു. എന്നാൽ ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അതാത് രാജ്യത്തെ ഭാഷ അറിഞ്ഞിരിക്കണം. ഓസ്ട്രിയ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്, ജർമ്മൻ ഭാഷ അറിഞ്ഞിരിക്കണം. വിദേശ ഭാഷ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ ഐ എൽ ടി എസും കൂടി പൂർത്തിയാക്കി വിദേശ സർവകലാശാലകളിൽ ബിരുദാനന്തര പഠനത്തിന് പഠിക്കാം. ഡയറി സയൻസ് പരമ്പരാഗത രീതിയിൽ നിന്ന് ഡയറി ബിസിനസ്സിലേക്ക് പോവുകയാണ്. അതായത് സേവന മേഖലയിലെ മാറ്റത്തിനനുസരിച്ച് ഡയറി ബിസിനസ് മേഖലയിലും വലിയ സാധ്യതകളാണ് ലോകത്തെമ്പാടും കണ്ടുവരുന്നത്. ഗവേഷണ രംഗത്ത് ഒരുപാട് അവസരങ്ങളുണ്ട്. അതായത് കാർബണിൻ്റെയും മീഥേൻ്റെയും ബഹിർഗമനം കുറച്ചുകൊണ്ടുള്ള സാധ്യതകൾക്കാണ് കൺവെൻഷണൽ പാർട്ടി COP 30 ഊന്നൽ നൽകുന്നത്. അപ്പോൾ കാർബണിൻ്റെ എമിഷൻ കുറച്ചുകൊണ്ടുള്ള സ്ട്രാറ്റജിക്ക് മുൻകൈ നൽകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണത്തിനും പ്രാധാന്യമേകുന്നു. നിരവധി ഗവേഷണ സാധ്യതകളുണ്ട്. ഡയറി സയൻസിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയവർക്ക് ഡയറി സയൻസ് കോളേജുകളിൽ, കാർഷിക വെറ്റനറി ഡയറി സയൻസ് സർവകലാശാലകളിൽ അസിസ്റ്റന്റ് പ്രൊഫസറാകാം. ഇതുകൂടാതെ ഡയറി ഇൻഡസ്ട്രി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. സ്വകാര്യ ഡയറി ഇൻഡസ്ട്രി, വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഡയറി ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു. നെസ്ലെ ഒക്കെ ഇതിലൊക്കെ പ്രധാനപ്പെട്ട കമ്പനികളാണ്. ഡയറി ഇൻഡസ്ട്രിയിൽ രാജ്യത്തിനകത്തും GCC രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒരുപാട് അവസരങ്ങളുണ്ട്. ഇതിന് കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മികച്ച ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തിരഞ്ഞെടുക്കണം. മികച്ച കമ്പനികൾ കണ്ടെത്തുക, അവിടെ തന്നെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പൂർത്തിയാക്കുക. നല്ല രീതിയിൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രസ്തുത കമ്പനികളിൽ തന്നെ പ്ലേസ്മെന്റ് കിട്ടാനും അവസരങ്ങളുണ്ട്. ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയവർക്ക് നെറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കാർഷിക വെറ്റനറി ഡയറി സർവകലാശാലകളിലും ഡയറി സയൻസ് കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസറാകാം. ഇതിനുള്ള അവസരങ്ങളുമുണ്ട്. ഡയറി സയൻസ് കോളേജ് പൂർത്തിയാക്കിയവർക്ക് സിവിൽ സർവീസസ് പരീക്ഷ എഴുതാം. അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എഴുതിയും മികച്ച രീതിയിൽ മുന്നേറാൻ സാധിക്കും. ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾ തയ്യാറാകണം. പലപ്പോഴും കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ റാങ്ക് വരുമ്പോൾ വിദ്യാർത്ഥികൾ ചിലപ്പോൾ അവസാനമായി ചൂസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് BTech ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി. അത് അവസാനമായി തിരഞ്ഞെടുക്കേണ്ടതല്ല, ആദ്യം തന്നെ തിരഞ്ഞെടുക്കാവുന്ന സാധ്യതയുള്ള ഒരു ബ്രാഞ്ചാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിൽ ഡയറി സയൻസിനെ കുറിച്ച് ഇത്രയും വിശദമായി പ്രതിപാദിച്ചത്. ഇതോടനുബന്ധിച്ച് ഭക്ഷ്യ സംസ്കരണത്തിന്, ഫുഡ് പ്രോസസ്സിങ്ങിന് വലിയ സാധ്യതയുണ്ട്. ഡയറി സയൻസ് മേഖലയിൽ ഫോർമൻ്റെ ഡയറി പ്രൊഡക്ഷന് വലിയ അവസരങ്ങളുണ്ട്. ഫോർമൻ്റെ ഡയറി പ്രൊഡക്ട്സ് കഴിച്ചാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അടുത്തിടെയുള്ള ഗവേഷണ കണ്ടെത്തൽ. അതിനാൽ ഈ മേഖല ഇനിയും കരുത്താർജിച്ചു വരും. താല്പര്യവും അഭിരുചിയും ഉള്ള വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസ് റിസൾട്ട് വരുമ്പോൾ ഡയറി സയൻസിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
1: കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ പങ്കെടുക്കുന്ന ഈ പരമ്പര തുടരും.
2: തൊഴിൽ വാർത്തകൾ. കേന്ദ്ര സായുധ പോലീസ് സേന വിഭാഗമായ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ കോൺസ്റ്റബിൾമാരെ തെരഞ്ഞെടുക്കുന്നു. 9,195 ഒഴിവുണ്ട്. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ പയനീർ വിങ്ങുകളിലാണ് അവസരം. വിവിധ ട്രേഡുകളിലായാണ് ഒഴിവ്. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ വിങ്ങിലേക്ക് വനിതകൾക്കും അപേക്ഷിക്കാം. 10-ാം ക്ലാസ് വിജയമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, കൂടാതെ ബന്ധപ്പെട്ട ട്രേഡുകളിലുള്ള യോഗ്യതയും. 21,700 മുതൽ 69,100 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ വിങ്ങിലെ ഒഴിവുകൾ സംസ്ഥാനം തിരിച്ചാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇതിൽ അപേക്ഷിക്കുന്നവർ അതത് സംസ്ഥാനത്തെ താമസക്കാരായിരിക്കണം. കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 21 മുതൽ 27 വയസ്സുവരെയും മറ്റ് തസ്തികകളിലേക്കെല്ലാം 18 മുതൽ 23 വയസ്സുവരെയുമാണ് പ്രായപരിധി. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ടായിരിക്കും. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. 100 രൂപയാണ് അപേക്ഷ ഫീസ്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് www.rect.crpf.gov.in ഗവൺമെന്റ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 19 ആണ്. സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള കറൻസി നോട്ട് പ്രസ് വിവിധ വിഭാഗങ്ങളിലായി വെൽഫെയർ ഓഫീസർ, സേഫ്റ്റി ഓഫീസർ, സൂപ്പർവൈസർ, സെക്രട്ടേറിയൽ അസിസ്റ്റന്റ്, ആർട്ടിസ്റ്റ്, ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ്, ജൂനിയർ ടെക്നീഷ്യൻ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 534 ഒഴിവുണ്ട്. മധ്യപ്രദേശിലെ ബാങ്ക് നോട്ട് പ്രസ്, ഹൈദരാബാദിലെ സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ്, മഹാരാഷ്ട്രയിലെ ഇന്ത്യ സെക്യൂരിറ്റി പ്രസ്, കറൻസി നോട്ട് പ്രസ് എന്നിവിടങ്ങളിലേക്കാണ് നിയമനം. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.cnpnasic.spmcil.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 19 ആണ്.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000 ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
9: റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:38 1:66:10 മംഗളൂരു സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 23 1:63:11 ശ്രീഗംഗാനഗർ കൊച്ചുവേളി എക്സ്പ്രസ് 8 വൈകിയോടുന്നു.
7: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
8: പ്രായോജകർ
7: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
11: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
10: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
11: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
10: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
11: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
10: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
11: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
10: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
11: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
10: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
12: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും. ഒരു നല്ല തുടക്കം മികച്ചൊരു ശാസ്ത്രജ്ഞനിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. കണ്ണൂർ തളാപ്പിലെ സയൻസ് സെന്റർ, ഫിസിക്സ് പഠനത്തിലെ മികവിന്റെ കേന്ദ്രം, CBSE, ICSE സ്റ്റേറ്റ് സിലബസുകൾക്ക് ആശയ വ്യക്തതയും പ്രായോഗിക പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ കോച്ചിംഗ് മെയ് 11 ക്ലാസുകൾ ആരംഭിക്കും. സയൻസ് സെന്റർ, യശോറാം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9544142367 or 9400232367.
13: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
14: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
13: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തലാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയം.

0: പക്ഷത്ത്.
1: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
4: എന്റെ ടീച്ചറെ,
5: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
4: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
6: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: കെ എസ് ഹരിശങ്കർ, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഖുശി. ഗാനരചന അരുൺ ആലാട്ട്, ഷിയാസ് അബ്ദുൽ വഹാബ്. സംഗീതം ഹെഷാം അബ്ദുൽ വഹാബ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: ഗായകൻ സൂരജ് സന്തോഷ്, വിനായക് ശശികുമാറിന്റെ വരികൾ, ജോൺ പോൾ ജോർജിന്റെ സംഗീതം. ചിത്രം ആശാൻ.

അടുത്ത ഗാനം ചിത്രയും രാജകുമാർ രാധാകൃഷ്ണനും പാടിയത്. ചിത്രം വലതുവശത്തെ കള്ളൻ. വിനായക് ശശികുമാർ രചിച്ച്, വിഷ്ണു ശ്യാം സംഗീതം നൽകിയതാണ് ഈ ഗാനം.

ഹരിശങ്കർ, രമ്യ നമ്പീശൻ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം പടച്ചോനെ ഇങ്ങള് കാത്തോളി. ഹരിനാരായണൻ എഴുതി ഷാൻ റഹ്മാൻ ഈണം നൽകിയതായിരുന്നു ഗാനം. അടുത്ത ഗാനം സന്തോഷ് വർമ്മ എഴുതി ബിജിപാൽ ഈണം നൽകി രാജലക്ഷ്മി പാടിയത്. ചിത്രം രാമന്റെ ഏദം തോട്ടം.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഭീകരതയെയും അതിന്റെ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ രാജ്യം ഉറച്ചുനിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷിക ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷികത്തിൽ സായുധസേനയുടെ ധീരതയെയും ത്യാഗങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. സായുധസേനകളുടെ ധൈര്യവും

സമർപ്പണവും രാജ്യത്തെ സംരക്ഷിക്കുന്നത് തുടരുന്നുവെന്നും ഓപ്പറേഷനിലെ പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത കൃത്യത, തടസ്സമില്ലാത്ത സംയുക്തത, സേവനങ്ങളിലെ സമന്വയം എന്നിവ പ്രതിഫലിച്ചുവെന്നും രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസമിൽ ബിജെപിയുടെ പുതിയ മന്ത്രിസഭ ഈ മാസം 11 സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ഇറാന്റെ നിയന്ത്രണത്തിലായ ഹോർമോസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്ന ദൌത്യത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ ഫ്രാൻസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ വിന്യസിക്കാൻ തീരുമാനിച്ചു. ഡാലൻ ഡച്ച് യുദ്ധക്കപ്പലുകൾക്ക് ഒപ്പം ചാൾസ് ഡി ഗെല്ല എന്ന ഫ്രാൻസിന്റെ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലേക്ക് നീങ്ങിയതായി ഫ്രഞ്ച് സൈന്യം അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. എറണാകുളം ജില്ലയിലെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. മെയ് 23 സംസ്ഥാനത്ത് കാലവർഷം എത്തിയേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ വിക്ടർ ജോസഫ് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌ ഏകന സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യസ്ഥിതിയെ മോശമായി ബാധിക്കാറുണ്ട്. ഒരു സാധാരണ ജലദോഷമായോ പനിയായോ തുടങ്ങുന്ന അസ്വസ്ഥതകൾ എങ്ങനെയാണ് നമ്മുടെ ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥകളിലേക്ക് എത്തിക്കുന്നതെന്നും അത് ന്യൂമോണിയ എന്ന രോഗാവസ്ഥയിലേക്ക് മാറുന്നതിനെക്കുറിച്ചും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂമോണിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കിടുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് സംസ്ഥാന ടിബി ട്രെയിനിംഗ് സെന്ററിന്റെ ഡയറക്ടർ ഇൻചാർജും റെസ്പിറേറ്ററി മെഡിസിൻ കൺസൾട്ടന്റുമായ ഡോക്ടർ അർഷാദ് കളിയത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എന്താണ് ന്യൂമോണിയ എന്ന രോഗാവസ്ഥ?
2: ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന ഒരു നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ആണ് ന്യൂമോണിയ എന്നറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ നീർക്കെട്ടിന്റെ കാര്യത്തിൽ ശ്വസന അറകൾ, ആൽവിയോളൈ എന്ന് പറയുന്ന നമ്മുടെ മുന്തിരിക്കുല പോലെ ചെറിയ രീതിയിൽ ചെറിയ വലിപ്പത്തിൽ കാണുന്ന ആ ശ്വസന അറകളെയാണ് പ്രധാനമായിട്ടും ഈ നീർക്കെട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് ആ ശ്വസന അറകൾക്കകത്ത് നീർക്കെട്ട് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങൾ ഒരു ഭാഗികമായിട്ട് ഒരു കട്ടി രൂപത്തിലോട്ട് മാറും, താൽക്കാലികമാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് ശ്വസന പ്രക്രിയ നടക്കുകയില്ല. എന്ത് സംഭവിക്കും? ഓക്സിജൻ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ശ്വാസം മുട്ടിലോട്ടും മറ്റ് അത് നിമിത്തം മറ്റ് സീരിയസ് ആയ പ്രശ്നങ്ങളിലോട്ടും അത് കടക്കാം. അതാണ് ന്യൂമോണിയയുടെ പ്രത്യേകത. ഒരു കാലത്ത് ക്ഷയരോഗത്തെ വരെ മറികടന്ന് ഏറ്റവും വലിയ മരണഹേതുക്കളിലൊന്നായിരുന്നു ന്യൂമോണിയ. പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വരവും പിന്നെ കാരണങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുകയും പിന്നെ കൃത്യമായ ചികിത്സയും അതിനെല്ലാം ശേഷം ന്യൂമോണിയയുടെ മരണസംഖ്യ കുറഞ്ഞു. എന്നാൽ പോലും അനേകരുടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, വൃദ്ധർ, ഇവരുടെയൊക്കെ വലിയ മരണഹേതുക്കളിൽ ഒന്നാണ് ഇപ്പോഴും പുകവലിക്കാറ്, പിന്നെ അനിയന്ത്രിത പ്രമേഹ രോഗമുള്ളവർ, ഇവർക്കെല്ലാം ഭീഷണി ഉയർത്തിക്കൊണ്ട് ന്യൂമോണിയ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം 40 ലക്ഷത്തിൽ കൂടുതൽ പേർ ലോകത്ത് മരണപ്പെട്ടത് ന്യൂമോണിയ നിമിത്തമാണ്. അത്രയും വലിയ ഒരു കോസ് ഓഫ് ഡെത്ത് ആണ് എന്നർത്ഥം. പക്ഷെ എന്നിരുന്നാലും ന്യൂമോണിയെക്കുറിച്ചുള്ള ഒരു ജാഗ്രത കുറവും ചെറിയ ഒരു അറിവില്ലായ്മയും എന്ന് പറയാം. അത് കാരണം ചികിത്സ പലപ്പോഴും വൈകുന്നു. പനിയായിട്ടും ചുമയായിട്ടും വരുന്നു, പക്ഷെ അത് സാധാരണ പനിയായിട്ട് ചിലപ്പോൾ ഗണിക്കപ്പെടാം, സാധാരണ ഒരു ചുമയായിട്ട് ഗണിക്കപ്പെടാം, പക്ഷെ അത് പെട്ടെന്ന് തന്നെ വഷളാവുകയും അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പനി വന്ന് മരിച്ചു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ന്യൂമോണിയ ആവാറുണ്ട്.
1: സർ, ഈ ന്യൂമോണിയ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: സാധാരണഗതിയിൽ ബാക്ടീരിയകൾ, വൈറസുകൾ, പിന്നെ റെയറായിട്ട് ഫംഗസ്, പിന്നെ ആസ്പിറേഷൻ, അതായത് നമ്മൾ മണ്ടയിൽ പോവുക എന്നൊക്കെ പറയില്ലേ, അതായത് ശ്വാസകോശത്തിലോട്ട് ഭക്ഷണത്തിൻ്റെ അംശങ്ങളും മറ്റും കയറി പോകുന്നത് അല്ലെങ്കിൽ മറ്റ് കെമിക്കലുകൾ പോകുന്നത്, ഇതെല്ലാം ന്യൂമോണിയയുടെ കാരണമാകാം. പക്ഷെ ഏറ്റവും വലിയ സിംഹഭാഗവും ബാക്ടീരിയ വൈറസ് തന്നെയാണ്, അതായത് ഒരു പകർച്ചവ്യാധി എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് വരുന്നത്. അതൊരു എപ്പിഡമിക്, അതായത് ഒരു ആ ഒരു രീതിയിലോട്ട് അത് വരില്ലെങ്കിലും ഓരോ വ്യക്തികളിൽ അത് പകർന്ന് പകർന്ന് തന്നെയാണ് കിട്ടാറുള്ളത് എന്ന് പറയണം. ഇപ്പോൾ വൈറസുകൾ സാധാരണ റൈനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, RSV എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ ഇൻഫ്ലുവൻസ വൈറസുകൾ, സീസൺ അനുസരിച്ച് പലപ്പോഴും കൂടുതലായിട്ട് വരുന്ന ഇൻഫ്ലുവൻസ, ഫ്ലൂ സീസൺ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. തണുപ്പ് രാജ്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് അത് ഫ്ലൂ സീസൺ ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിലും പകർച്ചപ്പനി എന്നുള്ള രീതിയിൽ വരുമ്പോഴും പലപ്പോഴും അതാണ് കണ്ടുവരുന്നത്. പിന്നെ ബാക്ടീരിയകൾ പ്രസിദ്ധമായിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഇതിൻ്റെ തന്നെയാണ്. പിന്നെ സ്റ്റഫൈലോകോക്കസ്, ഇതെല്ലാം ന്യൂമോണിയ ഉണ്ടാക്കുന്ന വിവിധ തരം അണുക്കളാണ്. പിന്നെ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഇന്ന കാരണം കൊണ്ടാണ് എന്ന് കണ്ടെത്തുന്നതിന് മുൻപേ തന്നെ അതിൻ്റെ ചികിത്സ തീർച്ചയായിട്ടും നടത്തിയിരിക്കണം. അല്ലാതെ അതിൻ്റെ കൾച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, കൾച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ഒരു റിസൾട്ടുകൾ എപ്പോഴും അംബിഗ്വസ്, ഒരു വ്യക്തത ഇല്ലാതെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം വിവിധ അണുക്കൾ ഒരുമിച്ചായിരിക്കും പലപ്പോഴും ഉണ്ടായിരിക്കുക, അല്ലാതെ ഇന്നാണ് കാരണം എന്നുള്ളത് പലപ്പോഴും ഉണ്ടാവാറില്ല. കാര്യം വൈറസും ബാക്ടീരിയയും കൂടെ യോജിച്ച് ചിലപ്പോൾ ന്യൂമോണിയ ഉണ്ടാക്കാറുണ്ട്. വ്യക്തികളില് ചില വ്യക്തികളില് എന്നുള്ള രീതിയിൽ. പിന്നെ ചില അവസരങ്ങളിൽ
1: സർ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: ലക്ഷണങ്ങൾ പൊതുവേ ഞാൻ അതിന്റെ ഒരു വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂടെ അതിന്റെ കൂടെ പറയട്ടെ. അത് സാധ്യത കൂടുന്ന ചില അവസ്ഥകൾ ഇപ്പൊ COPD പുകവലി ജന്യ ശ്വാസകോശ രോഗത്തിന്റെ ഭാഗം, പുകവലി അല്ലെങ്കിൽ ഇതുകൊണ്ട് സംഭവിക്കാം അന്തരീക്ഷ മലിനീകരണം കാരണം, സ്ഥിരമായിട്ടുള്ള അന്തരീക്ഷ മലിനീകരണം. പിന്നെ ആസ്മ, പ്രമേഹം, ഹൃദ്രോഗം, ചുമക്കാൻ കഴിയാത്ത അവസ്ഥ, ഉദാഹരണത്തിന് പക്ഷാഘാതം നിമിത്തം കിടപ്പ് രോഗിയായി പോയൊരു വ്യക്തി, പിന്നെ പ്രതിരോധ ശേഷി കുറവുണ്ടാക്കുന്ന അസുഖങ്ങൾ HIV/AIDS പോലെയുള്ളത്, പിന്നെ ക്രോണിക് കിഡ്നി ഡിസീസ്, ക്രോണിക് ലിവർ ഡിസീസ്, അങ്ങനത്തെ വൃക്ക രോഗം, പിന്നെ കരൾ രോഗം, ഇതിലെല്ലാം സംഭവിക്കാറുണ്ട്. അവരിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ ഈ ന്യൂമോണിയയുടെ പൊതുവെയുള്ള ലക്ഷണങ്ങളും കഫത്തോടുകൂടിയ ചുമ, പ്രൊഡക്റ്റീവ് എക്സ്പെക്ട്രേഷനുള്ള കോഫ് എന്നുള്ളതാണ് അവിടെ കാര്യം. പനി, പനി പലപ്പോഴും ഹൈഗ്രേഡ്, കുറച്ച് കടുത്ത പനിയായിരിക്കും, വിറയലോടുകൂടിയ പനിയായിരിക്കും, സാധാരണ പനി ആയിരിക്കില്ല, കുറച്ച് കടുത്ത പനിയാണ് സാധാരണ കാണുന്നത്. ഇതെല്ലാം വ്യക്തിഗതമായിട്ട് നമുക്കിപ്പോൾ ഏത് അസുഖത്തിൻ്റെ കാര്യത്തിലുള്ള പോലെ തന്നെ ഇതിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാവുന്നതാണ്. എന്നാൽ പോലും പൊതുവെ ഇങ്ങനെയാണ്. പിന്നെ ശ്വാസംമുട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ശ്വസന അറകളിലാണ് ഈ നേരി കെട്ടുന്നത്, സ്വാഭാവികമായിട്ടും ശ്വാസംമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നെഞ്ചുവേദന, അത് ഇതിൻ്റെ ഒരു പഴയ ഹിപ്പോക്രാറ്റസും ഒക്കെ പഴയ BC തന്നെ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് ഈ നെഞ്ചുവേദന കൊളുത്തിപ്പിടിക്കുന്ന നെഞ്ചുവേദന പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ ആണ്. അതായത് ശ്വാസം അകത്തോട്ട് വലിക്കുമ്പോൾ കൊളുത്തിപ്പിടിക്കുന്നത് പോലെയുള്ള നെഞ്ചുവേദന, അതാ നമ്മുടെ ശ്വാസകോശ ആവരണത്തിൽ ചെറിയ ഒരു സിന്യൂമോണിക് എഫ്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ ഒരു പുറത്ത് ചെറിയ ഒരു നീർക്കെട്ടുണ്ടാവും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്. അതുകൊണ്ടാണ് ആ കൊളുത്തിപ്പിടിക്കുന്ന നെഞ്ചുവേദന വരുന്നത്. പ്ലൂറിസി എന്നൊക്കെ പഴയ കാലത്തെ ആ പ്ലൂറിസി എന്നൊക്കെ ഉള്ളൊരു വാക്ക് ഉണ്ട് ഇതിൻ്റെ കൂടെയുള്ള ആ നീർക്കെട്ട് ഈ ആവരണത്തിന് വരുന്നത്. അതുകൊണ്ടാണ് നെഞ്ചുവേദന അങ്ങനെ വരുന്നത്. പിന്നെ കുറച്ച് പ്രായമായവരിൽ ഒരു ഭ്രമാത്മകത, അതായത് നമ്മൾ കൺഫ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, ആകെ ഒരു ചിലപ്പോൾ എവിടെയാണ് കിടക്കുന്നതെന്നോ ഒക്കെ ഉള്ള കൺഫ്യൂഷൻ എല്ലാം വരുന്നത് ഇതിൻ്റെ സ്ഥിരം ഭാഗമാണ്. പിന്നെ ചെറിയ കുട്ടികളിൽ പലപ്പോഴും ശ്വാസം മുട്ട് കാരണം അവർക്ക് പനിയുണ്ടായിരിക്കും, ചുമയുണ്ടായിരിക്കും, പക്ഷെ റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൂടുതലായിട്ട്, അതായത് ശ്വാസത്തിൻ്റെ ശ്വാസം വലിക്കുന്ന ആ റേറ്റ് ഒരു മിനിറ്റിൽ ഇത്ര എന്നുള്ള അതിനൊക്കെ നിശ്ചിത കണക്കുകളുണ്ട്. എന്താണ് സിവിയറിറ്റി ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കണക്കെല്ലാം ഉണ്ട്. പിന്നെ കുട്ടികളിൽ തന്നെ ഭക്ഷണം കഴിക്കായിക, ഭക്ഷണത്തിനുള്ളവർ പോലെ, പിന്നെ അപസ്മാരം വരാം, ജന്നി പോലെ വരാം, പിന്നെ ഛർദി, ഇതൊക്കെ കുട്ടികളുടെ ഒരു ചെറിയ കുട്ടികളുണ്ടാകുന്ന പ്രത്യേകതകളാണ്. പിന്നെ ന്യൂമോണിയ ഉണ്ടാക്കുന്ന രോഗാണുവിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് ലക്ഷണങ്ങളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ലീജിയോണല്ലയിൽ ബാക്ടീരിയയാണ്, അത് വയറുവേദന, വയറിളക്കം ഉണ്ടാക്കാറുണ്ട്. പിന്നെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ ഇതും പഴയ കാലത്ത് തന്നെ വിവരിക്കപ്പെട്ട ഒരു ലക്ഷണമാണ്, അതായത് തുരുമ്പ് പോലത്തെ കഫം.

0: മുമ്പ് ശരിക്ക് വരുന്ന പോലത്തെ ചെറിയ ബ്രൗണിഷ് ആയിരിക്കും. അത് ബ്രൗൺ നിറത്തിലോട് സാമീപ്യം ഉണ്ടായിരിക്കും. അത് നമ്മുടെ റസ്റ്റി സ്പ്യൂട്ടം എന്നാണ് പണ്ടത്തെ ഒരു വാക്ക്. പിന്നെ ക്ലബ്സിയല്ല, ക്ലബ്സിയല്ല വളരെ കുഴപ്പമുണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. സാധാരണഗതിയിൽ നമ്മുടെ വായ്ക്കകത്തും മറ്റും സമാധാനപരമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ബാക്ടീരിയയാണ്. പക്ഷേ പറ്റിയ അവസരം വരുമ്പോൾ, നമ്മൾ തളർന്നു കിടക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ കടുത്ത ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരു ബാക്ടീരിയയാണ്. പലപ്പോഴും അതിനെ കവച്ചു വെക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ചികിത്സ തുടങ്ങിയിട്ടില്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ ഏൽക്കുന്ന ഫലപ്രദമാവുന്ന സാധ്യതകളും പലപ്പോഴും കുറയാറുണ്ട്. ക്ലബ്സിയല്ല ന്യൂമോണിയയിൽ രക്തം കലർന്ന കഫം, അതായത് നമ്മുടെ ടി ബിയിലും മറ്റുള്ളതുപോലത്തെ, ട്യൂബർക്ലോസ് ക്ഷയത്തിലുള്ള പോലത്തെ ഒരു ചുമയാണ് അതിനുണ്ടാവാറുള്ളത്. പിന്നെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഓർഗാനിസം, അത് ഉണ്ടാക്കുന്ന പ്രത്യേകത കഴുത്തിലെ കടലവീക്കം അതിന്റെ കൂടെ ഉണ്ടാവും. പിന്നെ സന്ധിവേദന, ചെവി വേദന, അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു രോഗ നിർണയത്തിൽ പലപ്പോഴും വൈകുന്നതിന്റെ ഒരു കാരണം അതാണ്. പല രീതിയിൽ ന്യൂമോണിയയുടെ മറ്റ് ലക്ഷണങ്ങൾ ഇതിന്റെ കൂടെ വരാവുന്നതാണ്. അതുകൊണ്ട് ന്യൂമോണിയ ആണോ എന്ന് പോലും സംശയിക്കുന്ന അവസരങ്ങളാണ് ചിലതൊക്കെ ഇപ്പൊ മൈക്രോപ്ലാസ്മയുടെ കാര്യത്തിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ വൈറൽ ന്യൂമോണിയയിലാണ് വളരെ വ്യക്തമായിട്ട് ശ്വാസം മുട്ടുണ്ടാവാറുള്ളത്. വീസിങ്ങും അങ്ങനത്തെ വീസിങ് ശ്വാസം മുട്ട്. അപ്പൊ വൈറൽ ന്യൂമോണിയയുടെ ഒരു രൂപം തന്നെയാണല്ലോ നമ്മുടെ COVID-19 ന്യൂമോണിയ ആയിരുന്നു അത് ഉണ്ടാക്കിയിരുന്നു. COVID-19 ന്യൂമോണിയ അത് ഒരു വൈറൽ ന്യൂമോണിയ ആണല്ലോ. ശ്വാസം മുട്ട് അതിൽ വളരെ വ്യക്തമായിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ ശ്വാസം തിങ്ങലുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് അറിയാത്ത രീതിയിൽ വരുന്ന ഒരു പ്രത്യേകതയായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവസാന നിമിഷത്തിൽ മാത്രം അതിനെ ചികിത്സയ്ക്ക് എത്തുകയും ആ സമയമാകുമ്പോഴേക്കും അത്രയും സീരിയസ് ആവുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നത്.
1: സർ, ഈ ന്യൂമോണിയ രോഗ പ്രതിരോധത്തിനായി നമുക്ക് എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടി വരിക?
0: അത് ഒരു എയർബോൺ ഡിസീസ് ആണല്ലോ മെയിനായിട്ട്. വായുജന്യമാണ്. വായുജന്യം മാത്രമല്ല, പലപ്പോഴും കോണ്ടാക്ട് വഴിയും പകരാവുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, ഇപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ടാക്കുന്ന അവസരങ്ങൾ ആദ്യം നമുക്ക് പറയാം. ഇപ്പോൾ പുകവലി നിർത്തുന്നത്, മദ്യപാനം നിർത്തുന്നത്, പിന്നെ വായുമലിനീകരണം തടയുന്നത്. വായുമലിനീകരണം കൂടുന്ന അവസരത്തിൽ ഇപ്പോൾ ഡൽഹിയിലും മറ്റും നമ്മൾ കണ്ടില്ലേ, വളരെ വലിയൊരു ശതമാനം പേർക്ക് ന്യൂമോണിയ ബാധ ഉണ്ടായി. അത് കടുത്ത വായുമലിനീകരണം കാരണം ഉണ്ടാകുന്നത്. പിന്നെ കൈ ശുചിത്വം, അത് നമ്മൾ കോവിഡിൻ്റെ കാലത്ത് പറഞ്ഞിരുന്നില്ലേ, അത് തന്നെയാണ്. അതേ, അത് ഒരു കോവിഡ് ന്യൂമോണിയ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വ്യക്തി ശുചിത്വത്തിൻ്റെ പാട് കൈകൾ കഴുകുക എന്നുള്ള ഒരു ഹാൻഡ് വാഷ് ഒരു രീതിയിൽ. പിന്നെ ചുമ മര്യാദകൾ, അത് നമ്മൾ പറയുന്നുള്ള കോഫ് എറ്റിക്വറ്റ്, അത് ചുമയ്ക്കുമ്പോൾ കൈകൊണ്ട് ഇത് ചെയ്യുന്നതിനേക്കാളും പലപ്പോഴും കൈമുട്ടിൻ്റെ അകഭാഗം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ കൈമുട്ടിൻ്റെ അകഭാഗം കൊണ്ട് അത് മറച്ചു പിടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റേത് കൈകൊണ്ടാവുമ്പോൾ ഈ അണുക്കളുള്ള അല്ലെങ്കിൽ സ്രവങ്ങൾ വീണ കൈ നമ്മൾ മറ്റൊരു സ്ഥലത്ത് വയ്ക്കുകയും അത് മറ്റൊരു വ്യക്തി പിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പകരാനുള്ള സാധ്യതയുണ്ട്. കോണ്ടാക്ട് ആയിട്ട് വരുന്ന അസുഖങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പ്യുവർ എയർബോൺ ആണെങ്കിൽ ഇതിലൂടെ എയറിലൂടെ മാത്രമാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള അണുക്കളുടെ കാര്യത്തിൽ ഇതും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അത് ചുമയ്ക്കുമ്പോൾ മറച്ചു പിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു അസുഖം തുടങ്ങിയിരിക്കുന്നു, നമുക്ക് വെളിയിൽ പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത്. നിരന്തരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ സമയവും അങ്ങനെ ഇപ്പോൾ ചുമ മര്യാദ കീപ്പ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പിടിച്ച് മറച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ, ജപ്പാനിലും കൊറിയയിലൊക്കെ കണ്ടിട്ടില്ലേ. ഒരു പനിയോ ജലദോഷമോ വരുമ്പോൾ തന്നെ ആൾക്കാർ മാസ്ക് ഇട്ടിരിക്കും. വലിയൊരു ശതമാനം പേര് മാസ്കിലായിരിക്കും അപ്പോഴും നമ്മൾ വഴികളിൽ കാണാറുള്ളത്. അപ്പോൾ അത് ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ അതിന് പുറമേ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. വാക്സിനേഷൻ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ന്യൂമോണിയയുടെ ശതമാനം കുറച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി HIV വാക്സിൻ ഉണ്ട്. ഫ്ലൂ വാക്സിൻ പ്രായമായിട്ടുള്ളവർക്കും പിന്നെ സ്ഥിരം ശ്വാസം മുട്ടും സ്ഥിരം കഫക്കെട്ടും അഡ്മിറ്റ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ ഫ്ലൂ വാക്സിൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. വർഷാവർഷം എടുക്കേണ്ടി വരും. പിന്നെ 6 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള ആർക്കും ഫ്ലൂ വാക്സിൻ വർഷാവർഷം എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനത്തെ സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ളവരും വരുന്നവർക്കും, അടുപ്പിച്ച് ആശുപത്രിയെ അഭയം പ്രാപിക്കേണ്ടി വരുന്നു ന്യൂമോണിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ കഫക്കെട്ടോട്ട് കൂടിയിട്ട്, എന്നാൽ അവർ

0: ഫ്ലൂ വാക്സിൻ എടുത്തു തന്നെ മതിയാവുള്ളൂ. വലിയ വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്. ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാവാറുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ന്യൂമോകോക്കൽ വാക്സിനുണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിനാണ് അത്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, പിന്നെ 50 വയസ്സിൽ മുകളിലുള്ള സാധ്യത കൂടിയ വ്യക്തികളിലും ഇത് ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുന്നു. അതും വർഷം ഓരോ വർഷവും ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ആ ഒരു ഈ വാക്സിനേഷനുകൾ ന്യൂമോണിയയുടെ കാഠിന്യവും ന്യൂമോണിയ വരുന്നതും വളരെ വ്യക്തമായിട്ട് കുറയ്ക്കുന്നതായിട്ട് സ്റ്റഡികൾ തന്നെ ഉണ്ട്, മനസ്സിലാക്കിയിട്ടുമുണ്ട്.
1: ന്യൂമോണിയ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇത്രയും അറിവുകൾ പങ്കുവച്ച ഡോക്ടർ അർഷാദ് കള്ളിയത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഹരിണി, അനുപമ ശ്രീറാം എന്നിവർ പാടിയത് ചിത്രം എൻ ശാസ്ത്രക്കാറ്റി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അടുത്ത ഗാനം ഉണ്ണികൃഷ്ണൻ, അരുൺമൊഴി, സുരേന്ദർ എന്നിവർ പാടിയത്, ചിത്രം സേതു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: അടുത്ത ഗാനം ഹരേഷ് രാഘവേന്ദ്ര, ഉമാരമണൻ എന്നിവർ പാടിയത് ചിത്രം തിരുപ്പാച്ചി.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ഈ ഗാനത്തിൽ ശ്രീറാം പാർത്ഥസാരഥി, ചിത്രം പൂവെല്ലാം ഉൻവാസം.

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ്

0: കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഗായകൻ ഉണ്ണിമെനോൻ, ചിത്രം ഷാജഹാൻ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ചേരും. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ നേതൃത്വത്തിൽ യോഗം ചേരുക. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന്റെ മുന്നോടിയായി കേരളത്തിലെത്തിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികളെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ VM സുധീരൻ, PJ കുര്യൻ എന്നിവർ തിരുവനന്തപുരത്ത് സന്ദർശിച്ചു. മുഖ്യമന്ത്രി വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്ന് കോൺഗ്രസ് നേതാവ് VD സതീശൻ. AICC നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾ

ോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബീഹാർ മുഖ്യമന്ത്രി സമ്രാട്ട് ചൌധരിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റിന്റെ മന്ത്രിസഭാ വിപുലീകരണം എന്ന് പട്നയിലെ ഗാന്ധി മണ്ഡപത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് ഉടമകൾ പൊളിച്ചു തുടങ്ങി. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കാൻ കോടതി ഉത്തരവിട്ടത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തി. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മാങ്ങ സീസണിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയേറിയതും സുരക്ഷിതവുമായ പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കാനും കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനുമാണ് പ്രത്യേക പരിശോധന. കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2026 ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 2 വരെ ന്യൂഡൽഹിയിൽ. ഡൽഹി ഗവൺമെന്റും ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 35-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാർ പങ്കെടുക്കും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: വിവിധ തരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് പി എ ബിജു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. പ്രിയ ശ്രോതാക്കളുടെ പേരിൽ അഡ്വക്കേറ്റ് ജഹാംഗീറിനെ സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: നമുക്കിന്ന് ആധാരങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അസം പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വത്തിൻ്റെ അല്ലെങ്കിൽ മണ്ണിൻ്റെ അവകാശരേഖയാണല്ലോ ആധാരം എന്ന് പറയുന്നത്.
2: അതെ.
1: അതൊരു നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ് ഒരു ആധാരം കയ്യിൽ. പക്ഷേ ഈ ആധാരം ഇല്ലാത്ത എത്രയോ പേര് ഉണ്ട്. വിവിധ തരം ആധാരങ്ങൾ ഉണ്ടല്ലോ. ഇത്തരം ആധാരങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഈ ഒരു 45 മിനിറ്റ് സമയത്തിനുള്ളിൽ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. പ്രധാന ആധാരങ്ങളുടെ ഒരു എത്ര ആധാരമുണ്ട്, പേരുകളെന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും ആധാരങ്ങളെന്ന് പറയുന്നപ്പം പലതരത്തിലുണ്ട്. ഇപ്പം ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹങ്ങളിൽ ഏറ്റവും പ്പെട്ട ഒന്നാണല്ലോ ഒരു വസ്തു സ്വന്തമായിട്ടുണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അത് തീറാധാരം ചൈൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു കൺസിഡറേഷൻ, ഒരു വില കൊടുത്ത് അവരുടെ പേരിലേക്ക് മേടിക്കുന്ന സാധനം. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കൺസിഡറേഷൻ ഉണ്ട് എന്നുള്ളതാണ്. വിലയാധാരം തീറാധാരമാണ് അവരുടെ പേരിലേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ അച്ഛനമ്മമാർ മക്കൾക്ക് ഇഷ്ടദാനത്തോടുകൂടി ദാനം ചെയ്യും. അതിനാണ് സെറ്റിൽമെൻ്റ് ഡീഡ് അതല്ലെങ്കിൽ ഇഷ്ടദാനം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഗിഫ്റ്റ് ഡീഡ് കൊടുക്കാം.
1: ഗിഫ്റ്റ് അതിന് സമ്മാനമായിട്ട്,
2: അതെ, അത് ദാനാധാരം എന്ന് പറയും. വിവാഹ സമ്മാനമായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നതാണ് വില്ലാണ്. അനന്തരാവകാശികൾക്ക് തൻ്റെ ആഫ്റ്റർ, തനിക്ക് ശേഷം, മരണശേഷം ഇതെങ്ങനെയൊക്കെ വീതിച്ച് കൊടുക്കണം എന്നതിനെക്കുറിച്ച് അവർക്ക് അവരുടേതായ ഒരു ഉണ്ടാക്കി വെക്കാം. ദാറ്റ്സ് വില്ല്. സാധാരണ അതിന് മരണപത്രം എന്നാണ് പറയുന്നത് മലയാളത്തിൽ. വിൽപ്പത്രം. അപ്പം അതെല്ലാവരും വിൽപ്പത്രം എന്ന്
1: പറയും. അതൊരു ആധാരമാണ്
2: തീർച്ചയായിട്ടും. പക്ഷെ അതുകൊണ്ടുള്ള നേട്ടമുണ്ട്. കാരണം അതിന് രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ മറ്റതുപോലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി, അതിനൊക്കെ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്
1: അടുത്ത പ്രധാനപ്പെട്ട, എനിക്ക് ഇപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കള് ചോദ്യം ചോദിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോയിട്ട്
2: തീർച്ചയായിട്ടും.
1: ഹലോ.
3: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം.
3: ഞാൻ സംശയം ചോദിക്കാൻ വിളിച്ചത്.
2: ചോദിച്ചോളൂ.
3: ഭാര്യയും ഭർത്താവിന്റെയും പേരിലുള്ള വസ്തു, അതിലെ വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം അതിലൊരാളങ്ങ് മരിച്ചുപോയി. അപ്പം മറ്റേ ആളിനെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ?
2: രണ്ടുപേരും കൂടി

0: ചേർന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്.
1: രണ്ടു പേരും കൂടെ ചേർന്നാണ് വിൽപ്പത്രം
0: എഴുതി വെച്ചിരിക്കുന്നത്. ഒരാൾ മരിച്ചു. ഈ വിൽപ്പത്രം, വിൽപ്പത്രം ജീവിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. എന്നാൽ ഒരാൾ മരിക്കുമ്പോഴത്തേക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് നിങ്ങളുടെയും എങ്കിൽ, ആർക്കാണോ ഇത് കൊടുക്കേണ്ടത് അവരുടെയും കൂടി സമ്മതത്തോടു കൂടി വേണമെങ്കിൽ നിങ്ങൾക്കിത് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം മാത്രമേ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. ഭാര്യയുടേത് അവരെങ്ങനെയാണോ നിശ്ചയിച്ചിരിക്കുന്നത് ആ രീതിയിൽ ഡിവിഷൻ നടക്കണം. തന്നെ അതിനകത്ത് വില്ലിനകത്തൊരു കാര്യമുണ്ട്, ഒരു ഇതിനകത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല. ബില്ല് രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് ഒരാളിന് 540 രൂപ വെച്ച് അന്ന് രജിസ്ട്രേഷൻ മേടിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടു പേർക്കും കൂടി അന്ന് 1080 രൂപ മേടിച്ചിരിക്കും തന്നല്ലോ. അപ്പം ഭാര്യ മരിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുകയും പിന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം അതും കൂടി ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല.
1: ഭർത്താവ് മരിച്ചുപോയാൽ പിന്നെ ഭാര്യയുടെ പേരിലാവും, അങ്ങനെ ആവും, അങ്ങനെയാണോ
0: അവിടെ നോക്കുമ്പോഴത്തേക്ക്?
1: അല്ല, ചോദ്യം ശരിയായില്ല. ഭർത്താവിന്റെ പേരിലാണ് വസ്തു, പിന്നെ മക്കൾക്കൊക്കെ പിന്നെ വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ഭർത്താവ് മരിച്ചുപോയി, അങ്ങനെ പിന്നെ ഭാര്യയ്ക്ക് വല്ലതും ചെയ്യാൻ പോകും?
0: ഭാര്യയ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ വിൽപ്പത്രത്തിൽ ഭാര്യയെ ഒഴിവാക്കിക്കൊണ്ട് മക്കൾക്ക് മാത്രമാണ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഭാര്യയ്ക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. ഇത് വിൽപ്പത്രം എഴുതാതിരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും കൂട്ടായി അവകാശം വരും. ഇനി അതിൽ തന്നെ പറയാം, ഇതൊരു സിവിൽ റൈറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ സിവിൽ റൈറ്റ് ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ച് ഒരു തരത്തിൽ, ക്രിസ്ത്യൻ ആക്ട് അനുസരിച്ച് വേറൊരു തരത്തിൽ, മുസ്ലിംസിന് വേറൊരു തരത്തിലാണ്. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് അയാത് ഏത് കാസ്റ്റ് വരുന്നു എന്നറിയാത്തത് കൊണ്ട് എനിക്ക് വ്യക്തമായി പറയാനും പറ്റില്ല.
1: ഞാൻ
0: ക്രിസ്ത്യനാണ്. അതെ, അപ്പോ ക്രിസ്ത്യൻ അനുസരിച്ചാകുമ്പോഴത്തേക്ക് സ്പെഷ്യൽ എന്താ ഒരു ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെയും മറ്റു ചില കാര്യങ്ങളുണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണ്, ജനറലി വരുന്നതാണ്.
1: അപ്പം ഭർത്താവിന്റെ പേരിലുള്ള വസ്തു വിൽപ്പത്രം വിചാരിച്ചാൽ നമുക്ക് ഇരിക്കാം. ഭർത്താവ് മരിച്ചു പോയാൽ പിന്നെ ഭാര്യയ്ക്ക് ക്യാൻസൽ ചെയ്യാൻ പോവാം.
0: ഭാര്യയ്ക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല, ഒരിക്കലും പറ്റൂല. മക്കൾക്ക് വില്ലെഴുതി വെച്ചിരിക്കുകയല്ലേ, അപ്പൊ അതനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റൂ.
1: ഭാര്യയ്ക്ക് വിൽക്കാതെ പോവോ?
0: അതെങ്ങനെ പറ്റും? അദ്ദേഹത്തിന്റെ മരണശേഷം ബില്ലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചേ ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആയില്ലേ?
2: മരണപത്രം അല്ലെങ്കിൽ വിൽപ്പത്രം എന്ന് പറയുന്നത് മരണശേഷം നിലവിൽ വരുന്നത്,
0: അപ്പൊ പിന്നെ അത്
2: നിലവിൽ വന്ന് കഴിഞ്ഞു അത്.
0: അതെ,
2: പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച അങ്ങ് അതിനൊരു മറുപടി പറഞ്ഞു, രണ്ടുപേരുടെയും അവകാശത്തിലുള്ളതാണെങ്കിൽ ഒരു പക്ഷേ 50-50 ആണെങ്കിൽ ഒരു 50% വേണമെങ്കിൽ ഇങ്ങേർക്ക് മാറ്റാമായിരിക്കും. മറ്റേ 50% ഈ ആർക്ക് കൊടുത്തു അവരുടെ സമ്മതപ്രകാരം മാത്രമേ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ.
0: പക്ഷേ ഈ മരണത്തിന് ശേഷം എഫക്റ്റീവ് ആകുന്ന വിൽപ്പത്രത്തിന് രണ്ട് തരത്തിലുണ്ട്. അതിനകത്ത് എത്രത്തോളം അതിനകത്ത് സീരിയസ്നെസ് എന്ന് പറയുന്നത്, രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും ഒരു വെള്ള പേപ്പറിൽ സാക്ഷികളുടെ സാന്നിധ്യം എഴുതിയാൽ പോലും അത് പ്രാവർത്തികമാക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ അകത്തുള്ള വരുന്നത്.
2: വലിയ വില.
0: അതെ,
2: മാറ്റി എഴുതിയാൽ ജീവിച്ചിരിക്കുമ്പോൾ പലതവണ മാറ്റി എത്രത്തോളം.
0: അതുകൊണ്ട് ഈ പലതരത്തിലുണ്ട്. ചില
2: ക്ഷാമേഖലയിൽ അങ്ങനെ ആകുമ്പോൾ ഇതിൽ ഒരു കബളിപ്പിക്കലൊക്കെ നടക്കാൻ സാധ്യതയില്ല,
0: നടക്കുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ഒരിക്കലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ തൻ്റെ മരണശേഷം മക്കൾ കടം തമ്മിൽ അടിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കലും വില്ല് എഴുതരുത്. അവിടെയാണ് തർക്കം വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കിട്ടത്തില്ല. ഏതെങ്കിലും ഒരാൾ കൊണ്ടുവന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ കിടക്കും. അതാണ്. അപ്പൊ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്പെസിഫിക് ആയിട്ട് എഴുതി കൊടുക്കുക. തീരാധാരം
2: തന്നെ എഴുതി കൊടുത്താൽ പ്രശ്നമില്ല.
0: പിന്നെ
2: മരണശേഷമേ നിലവിൽ വരും.
0: മറ്റേതാണെങ്കിലും മരണശേഷം മാത്രമേ
2: വരത്തുള്ളൂ. കാലശേഷം ഇന്നതുപോലെ എന്ന് പറഞ്ഞ് വീതം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ.
0: അത് സെറ്റിൽമെന്റ് ആണ്.
2: സെറ്റിൽമെന്റ് ആണ്.
0: അവിടെയും ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട്, ചില പ്രശ്നങ്ങൾ. കാരണം ഇപ്പോ സീനിയർ സിറ്റിസൺസ് ആയിട്ട് പലരും വരും. 60-65 കഴിഞ്ഞാൽ എന്നെ നോക്കൂ എന്ന് പറഞ്ഞാണ് ഏതെങ്കിലും മക്കളോട് സ്നേഹം കൂടി എഴുതുന്നത്. എന്നാൽ 65-ാമത്തെ വയസ്സിലോ 66-ാമത്തെ വയസ്സിലോ വേറെ ഏതെങ്കിലും മകള് കൊണ്ടുപോയി അല്പം നല്ലതായിട്ട് നോക്കുമ്പോൾ സ്നേഹം അവിടെ കൂടും, ഉടനെ മറ്റത് ക്യാൻസൽ ചെയ്യും. അപ്പം മക്കൾ തമ്മിൽ അടിയായി കരുത, എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ കൊണ്ട്

0: പോയിട്ട് അവള് ഇപ്പൊ സുഖിപ്പിച്ച് എന്റെ കട്ട് ചെയ്തു. അവിടെ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ
1: സ്വാധീനിച്ചു.
0: അപ്പൊ അതുകൊണ്ട് അതും ഇന്ന് ഒരു പരിധി വരെ മക്കൾ തമ്മിൽ നല്ലവണ്ണം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്പം പൈസ ചെലവുണ്ടെങ്കിലും തീരാധാരം എഴുതിയും കൊടുക്കും.
1: ഇതിൽ വ്യക്തത ഉണ്ടാവുന്നതാണ് എപ്പോഴും നല്ലത്. അവ്യക്തത ഉണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ തമ്മിലടിക്കാൻ ഒരു കാരണമായേക്കും
0: ഇത്. അതാണ്
1: അടുത്തൊരു ശ്രോതാവ്.
0: യെസ്,
1: ഹലോ. ഹലോ
2: ഹലോ സാർ, നമസ്കാരം. ഞാൻ കോട്ടയം ജില്ലയിലെ തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാണ്.
1: ഗോപാലകൃഷ്ണൻ ചോദിച്ചോളൂ.
2: ഹലോ സാറെ, എനിക്ക് ഒഴിവ് കൂറിയ ആധാരത്തെ പറ്റിയാണ് ഒരു സംശയമുള്ളൂ. അത് ഞാൻ എന്നാൽ 92 കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് തീരാധാരം പണയപ്പെടുത്തി ലോൺ എടുത്തു. അങ്ങനെ അത് 2004 വരെ, അതായത് പുതുക്കി എടുക്കുക അല്ലെങ്കിൽ പുതുതായിട്ട് എടുക്കുക, അങ്ങനെ 2004 വരെ എടുത്തിരുന്നു. 2004 ഏറ്റവും കൂടുതൽ എടുത്ത ലോണ് 2007 ക്ലോസ് ചെയ്തു. കേട്ടോ സാറേ, മഴ പെയ്യുന്നുണ്ട്,
0: പറഞ്ഞോളൂ.
2: 2007 ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മള് ആധാരം തിരിച്ചെടുത്തില്ല. അത് എടുക്കാത്തതിന്റെ കാരണം എന്നാ വെച്ചാല് 12 കഴിഞ്ഞാല് ഒഴിവുറി എഴുതണ്ടെന്ന് അന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാൻ വരുന്നത്. അപ്പൊ 2023 ഇപ്പൊ ആധാരം തിരിച്ചെടുത്തപ്പോ ഇനി ഒഴിവുറി എഴുതണമെന്നുള്ളതാണ് എന്റെ ഒരു സംശയം.
0: അതായത് ഈ ഒഴിവുകുറി എന്ന് പറയുന്ന, ഒഴിവുമുറി എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ബാങ്കിനാവുമ്പോഴത്തേക്ക് കേരള സർക്കാർ അവർക്ക് കോഓപ്പറേറ്റീവ് ബാങ്കിന് പ്രത്യേകമായ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഗഹാൻ എന്നാണ് പറയുന്നത്. ഗഹാൻ പതിക്കുന്നതിന് കേരളത്തിൽ ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മാത്രം ഒരു പ്രത്യേക അധികാരം കൊടുത്തിരുന്നതാ. അത് നേരത്തെ എന്ന് പറയുന്നത് ഒരു 2% ഫീസ് ഒന്നും രജിസ്ട്രേഷനും ഒരു ഇതും വച്ചിട്ട് കൊടുത്തിരുന്നു. ഇപ്പം ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അതും എടുത്തു കളഞ്ഞു ഗവൺമെന്റ്. ഇപ്പോൾ നിങ്ങൾ കോഓപ്പറേറ്റീവ് ബാങ്കിലോട്ട് വസ്തു കൊണ്ടുവന്ന് ലോൺ എടുക്കുമ്പോഴത്തേക്ക് അവരൊരു വെള്ള പേപ്പറിൽ നിങ്ങളെ ഒന്ന് ഒപ്പിട്ട് മേടിക്കുക, അല്ലാതെ അത് ഒരു വേറെ ഒരിടത്തും നിങ്ങൾ പോകുന്നില്ല. പക്ഷേ ഇതവർ അപ്പോഴും തന്നെ ഓൺലൈൻ ചെയ്ത് ഈ കൺസേൺഡ് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് കൊടുക്കുകയും അവിടെയും പ്രത്യേക ഫീസൊന്നും മേടിക്കാതെ അതിൻ്റെ നടപടിക്രമങ്ങൾ.
2: എന്റെ ലോൺ എന്ന് പറഞ്ഞാൽ 2004 ലോൺ
0: അല്ല, പറയട്ടെ അത് തന്നെ. അപ്പൊ ഈ കേരള ഗവൺമെന്റ് ഇപ്പൊ അറിയാലോ, കോഓപ്പറേറ്റീവ് ബാങ്ക് ഇപ്പം കേരള ബാങ്കായി, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ. അപ്പൊ അതിനനുസരിച്ച് നിയമങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നേരത്തെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഇപ്പം ചെയ്യണമായിട്ട് വന്നു, മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പ്രമാണം അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി അത് നീട്ടിക്കൊണ്ടുപോയി.
2: ഇപ്പം അങ്ങനെ പറഞ്ഞു 12 കഴിഞ്ഞാല്
0: എന്നാലും ഈ ഇത്തരം ഡോക്യുമെന്റുകളൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സാധനമല്ലേ. ബാങ്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബാങ്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ പ്രമാണം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനി അത് ആവർത്തിക്കാതിരുന്നാൽ മതി. ബാങ്കുകാരോട് ചോദിക്കുക, പുതിയ റൂൾസ് അനുസരിച്ച് അത് വേണമെന്ന് ബാങ്കുകാർ പറയണമെങ്കിൽ ചെയ്യുക.
2: കാരണം നമ്മളിപ്പോ, ഞാൻ വേറെ സംശയം കൂടെ ചോദിക്കുക, കാരണം വെച്ചാൽ അപ്പൊ നമ്മൾ ചെക്ക് വഴി അല്ലെങ്കിൽ പ്രൊമിസറി നോട്ടിൽ ഒരാളോട് പണം വാങ്ങി ഒരു കാലാവധി വെച്ചു, അത് കഴിഞ്ഞ് 3 കഴിഞ്ഞാല് നമ്മളത് അവർ ചോദിക്കുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടെന്ന് ഒരു നിയമമുണ്ട്.
0: നിങ്ങളെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ, അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറയും, മനസാക്ഷി കുത്തു വരത്തില്ലയോ?
2: അല്ല, ഞാനതല്ല, അതല്ല, അങ്ങനല്ല പറഞ്ഞത്. അങ്ങനെ കബളിപ്പിക്കാനല്ല പറഞ്ഞത്, ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചു. അപ്പൊ അതുപോലെ തന്നെ ആയാലും ഇത് പണത്തിന്റെ ഇടപാടാണോ തീർന്നു, അങ്ങനെ അതുകൊണ്ട് അത് തീരുന്നില്ല അല്ലെ?
0: തീരുന്നില്ല, ബാധ്യതകൾ ബാധ്യതയായിട്ട് തന്നെ നിൽക്കും,
2: ബാധ്യതകളായിട്ട് തന്നെ കിടക്കും. ഞാൻ മണി ട്രാൻസാക്ഷനിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരു ട്രാൻസാക്ഷൻ നടന്നു അത് അല്ലെങ്കിൽ അതിന്റെ ഒരു കാലാവധി കഴിഞ്ഞ് 3 വരെ അത് ചോദിക്കുന്നില്ലെങ്കിൽ അതിന് പിന്നീട് ചോദിക്കാൻ അവകാശമില്ലെന്ന് കേട്ടിട്ടുണ്ട്.
0: അത് തന്നെ സാധാരണ ഇതിനകത്ത് മറ്റൊന്നും പറയാനല്ല. നമ്മളൊക്കെ ഈശ്വര വിശ്വാസികളാണെങ്കിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ബാധ്യത നിലനിർത്താൻ പാടുണ്ടോ?
2: പറഞ്ഞല്ല ഒരിക്കലും നമ്മൾ, അല്ല അങ്ങനല്ല, ഒരിക്കലും നമ്മളത് കൊടുക്കാതിരിക്കും, അങ്ങനല്ല പറഞ്ഞത്. നിയമപരമായിട്ടൊരു വശം അങ്ങനെ, അതുകൊണ്ടാണ് ഈ ഞാൻ എന്നാലും അത് വിശ്വസിച്ചത്. അതുകൊണ്ടാണ് 12 കഴിഞ്ഞാൽ തീരും എന്നുള്ള ഒരു അങ്ങനെ വിചാരിച്ചു, അതേ ഉള്ളൂ.
0: എന്ന കാലഹരണ, അത് തന്നെ കാലഹരണ നിയമം എന്ന് പറഞ്ഞു, അത് തന്നെ കാലഹരണ നിയമം എന്ന് പറഞ്ഞ നിയമത്തിലുണ്ട്. എങ്കിലും ഒരു കേസ് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ബാധ്യത തിരിച്ചു കിട്ടുന്നതിന് അവർക്ക് കോടതിയിൽ പോകാനുള്ള റൈറ്റിനെ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല.
2: അതെ അതെ, അല്ല ഞാൻ പറഞ്ഞ ബാങ്കിന് ഞാൻ ഒരു പൈസ കൊടുക്കാനല്ല. 2007 നമ്മൾ ലോൺ അടച്ച് ക്ലോസ് ചെയ്ത് ഒരു പൈസ പോലും ബാങ്കിന് കൊടുക്കാനല്ല. പക്ഷെ നമ്മൾ ആധാരം

0: എടുത്തില്ല എന്നുള്ളൊക്കെ കാര്യമേ ചെയ്തുള്ളൂ.
1: അതെ അതെ,
0: ഈ 12 വർഷം കൊണ്ട് തീരും എന്നുള്ളത് കൊണ്ട് മാത്രം.
1: പക്ഷേ ബാങ്കിന്റെ ഭരണസമിതികൾ മാറി മാറി വരും, മാറി മാറി വരുമ്പോ അവിടെ എന്തെങ്കിലും
0: ഭരണസമിതിയിലല്ല അത് പാരി വരുന്നു എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. 12 വർഷം കൊണ്ട് നമ്മുടെ ഈ ഇത് എഴുതാതെ പറ്റത്തില്ല എന്നുള്ള അന്നത്തെ അന്ന് പറഞ്ഞിരുന്ന കാര്യം ഇന്നിപ്പോ നടക്കുകയല്ല.
1: അതെ അതെ,
2: സഹകരണ ബാങ്കുകളുടെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്നപ്പോൾ കേരള ബാങ്കിൽ വന്നപ്പോഴത്തേക്ക് നിയമങ്ങൾ ഒത്തിരി വ്യത്യാസം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. നാട്ടിൽ തന്നെയാണെങ്കിലും നിയമങ്ങൾ മാറി വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ മാറേണ്ടി
1: വരും.
2: ഈ അങ്ങ് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു, ഒഴിവുമുറി ഒഴിവുമുറി എന്ന് പറഞ്ഞു. വാസ്തവം പറഞ്ഞാൽ അതൊന്ന് വിശദീകരിക്കാമോ ശ്രോതാക്കളുടെ പേരിൽ?
1: അതെ, ഇപ്പോൾ അത് ഒഴിവുമുറി എന്ന് പറയുന്നത് സാധാരണ ഒന്നിൽ രണ്ടിലധികം ആൾക്കാർക്ക് ഒരു പുരയിടത്തിൽ ഒരു വസ്തുവിന്മേലെ എന്തെങ്കിലും ബാധ്യത വരികയും ഏതെങ്കിലും ഒരു കല്യാണ ആവശ്യത്തിന് ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ മൊത്തത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശം കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഇത്ര ഷെയർ ഇത്ര ഭാഗം എൻ്റെ അവകാശം ഞാൻ എൻ്റെ സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരന് വിട്ടു നൽകുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് 1% ഫീസും 1% രജിസ്ട്രേഷനും മാത്രമേ ഉള്ളൂ.
2: 1% ഫീസ് എന്ന് പറയുന്നത്
1: രജിസ്ട്രേഷൻ ഫീസ്.
2: രജിസ്ട്രേഷൻ മറ്റൊരു ശതമാനം
1: എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി.
2: സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്.
1: റിലീസ് ഡീഡിന് അങ്ങനെയുണ്ട്, മൊത്തത്തിൽ ടോട്ടൽ 2%.
2: അത് വളരെ കുറവാണ്. നമ്മൾ വില ആധാരത്തിനാണെങ്കിൽ 10, 2, 12% ഒക്കെ വരും.
1: അല്ല, ഇപ്പം എല്ലാം ജനറലൈസ് ചെയ്തിട്ടുണ്ട്, 8 2. 2000, അതായത് നമ്മുടെ ഏകദേശം ഒരു 5 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ പഞ്ചായത്ത് ഏരിയയിൽ, കോർപ്പറേഷൻ ഏരിയയിൽ, മുനിസിപ്പാലിറ്റി ഏരിയയിൽ, അങ്ങനെ കോർപ്പറേഷനിൽ 13, മുനിസിപ്പാലിറ്റിയിൽ 12, മറ്റേതിന് 10 പഞ്ചായത്ത് ഏരിയയിൽ. ഇപ്പോൾ എല്ലാം റെഗുലറൈസ് ചെയ്തു, 8 2, 8% വിലയാധാരത്തിന് സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ ഫീസും.
2: അപ്പോൾ 10% നമ്മൾ വിലയുടെ 10% കൊടുക്കേണ്ടി
1: വരും.
2: അതാണ്. അപ്പം വീണ്ടും അടുത്ത
1: ചോദ്യം.
2: ഹലോ, പറഞ്ഞോളൂ.
3: ഹലോ സാർ, നമസ്കാരം.
1: നമസ്കാരം.
3: എനിക്കൊരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്.
1: പേരും സ്ഥലവും കൂടി പറയൂ.
3: എന്റെ പേര് ജാനകി, നെടുമങ്ങാട്ട് നിന്നാണ് വിളിക്കുന്നത്. സാർ, എനിക്ക് സംശയം എന്താന്ന് വെച്ചാൽ നമുക്ക് 15 സെന്റ് വസ്തുണ്ട്.
1: ആയിക്കോട്ടെ.
3: ആ, ഈ 15 സെന്റ് 10 സെന്റ് മോളക്ക് എഴുതി കൊടുത്തിട്ടില്ല, എഴുതി കൊടുക്കണം. 5 സെന്റ് വീട് മോനെ കാലശേഷം മോനെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്.
1: അപ്പൊ
3: നമ്മളെ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. അപ്പൊ ഞാനൊരു 200 രൂപ പത്രത്തില് 10 സെന്റ് അവളുടെ പേരില്, എന്റെ മോളുടെ പേരിലും, പിന്നെ 5 സെന്റും വീട് എന്റെ മോന്റെ പേരിൽ, എന്റെ കാലശേഷം എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് അതിന് വാല്യൂ ഉണ്ടോന്ന് അറിയാനാണ്.
1: 200 രൂപ പത്രത്തിൽ നിങ്ങൾ ഒരു എഗ്രിമെന്റ് എഴുതി വെച്ചിട്ടുണ്ട് രണ്ടു പേർക്കും അവകാശം ഇന്ന ഇന്ന രീതിയിൽ ഉണ്ടാകണം എന്ന്. അതെ, എന്നാൽ അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. അത് തന്നെ. അപ്പം ഈ ഒരു അങ്ങനെ ഒരു എഗ്രിമെന്റ് എഴുതി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്താൽ അതിന് അതിൻ്റെതായ ഒരു വാലിഡിറ്റി ഉണ്ടാകും. അതല്ലാതെ നമ്മൾ വെറുതെ കടലാസിൽ എഴുതിയിരിക്കുന്ന ഒരു വില മാത്രമേ അതിനകത്തുണ്ടാകൂ. വസ്തുക്കൾക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫറൻസും എന്ത് ചെയ്യില്ല, ഇത്തരത്തിൽ നടക്കില്ല. ഇല്ല, സാക്ഷികള് അത് തന്നെ. വസ്തു സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് ഈ നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിലയാധാരമായിരുന്നാലും സെറ്റിൽമെന്റ് ആയിരുന്നാലും വില്ലായിരുന്നാലും അതുമായി ബന്ധം ഗിഫ്റ്റ് ഉൾപ്പെടെയുള്ള ഡീഡുകളെല്ലാം എഴുതി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാകൂ. ഈ പേപ്പർ കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങൾ തൊട്ടടുത്തുള്ള ആധാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു വെണ്ടറേയോ ഒരു വക്കീലിനെയോ കണ്ടാല് ഏത് രീതിയിലാണോ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു തരും. അതിനനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും കൊടുക്കണം. അല്ലാതെ 200 രൂപ പത്രത്തിൽ വെറുതെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനം കൊണ്ടും സബ് രജിസ്ട്രാർ ഓഫീസ് രജിസ്റ്റർ ചെയ്താൽ നടപടിക്രമം അതല്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട ആൾക്കാർ
3: അഡ്വക്കേറ്റിനെ കണ്ട് നമ്മൾ അവരെ എഴുതി കാണിച്ച് സബ് രജിസ്ട്രോ
1: അതെ, അത് അവർ തന്നെ ചെയ്തു തരും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. കാരണം നിങ്ങൾക്ക് ആ വസ്തുവിന്റെ ഫെയർ വാല്യൂ കണ്ടുപിടിക്കണം, ആ ഫെയർ വാല്യൂ അനുസരിച്ച് എത്ര രൂപയുടെ പത്രം വേണമെന്ന് പറയണം, പിന്നെ അത് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം. ഇതൊന്നും സാധാരണക്കാരായ നമ്മൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അത് ചെയ്യുന്ന വെണ്ടർമാരെയോ അല്ലെങ്കിൽ ഈ ഇപ്പൊ നമ്മുടെ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ വക്കീലിനെയോ സമീപിക്കുക.

0: അക്ഷയ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം?
1: അക്ഷയ കേന്ദ്രത്തിൽ തൊട്ടടുത്ത് അക്ഷയ കേന്ദ്രം ഉണ്ടല്ലോ, അവിടെ പോയി പറഞ്ഞാലും മതി. അവർ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പം നമുക്ക് തന്നെ സ്വയം ഒരു ഇപ്പം നമ്മൾ സൈറ്റിൽ കയറിയാൽ, എല്ലാ സബ് രജിസ്റ്റർമാരുടെയും സൈറ്റിൽ കയറിയാൽ നമുക്ക് തന്നെ സ്വന്തമായി എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം, ഓൺലൈൻ ചെയ്യാം. പക്ഷെ അതിനകത്ത് എല്ലാ നടപടിക്രമങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആ വസ്തു ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അവസാനം കരമടച്ചെടുക്കണം, അതിന് ബാധ്യതയില്ല എന്ന് ഉറപ്പ് വരുത്തണം, അതിന്റെ മുൻ പ്രമാണങ്ങളെല്ലാം.
0: അതിന് ബാധ്യത എന്റെ പുറത്ത് ലോൺ എടുത്തിരിക്കുകയാണ്, ലോണൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമുക്കിപ്പോ എന്റെ മോൾക്ക് പ്രമാണം ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത വരുന്നത്. എന്തെങ്കിലും സംഭവിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവനുള്ളത് അവനും കിട്ടണം, അവൾക്കുള്ളത് അവൾക്ക് കിട്ടണം എന്നുള്ള ഒരു തീരുമാനം.
1: ഓക്കെ സഹോദരി, അത് മനസ്സിലായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, സബ് രജിസ്ട്രാറിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബാധ്യത മുക്തി നേടിയാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അപ്പോൾ ആ ബാധ്യത വെച്ചുകൊണ്ട് എൻ്റെ കാലശേഷം ഇന്നതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വില്ല് എഴുതി വെക്കാം. അല്ലാതെ 200 രൂപ പത്രം വേണ്ട, അതിനൊന്നും വേണ്ട. ഒരു വെള്ള പേപ്പറിൽ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ എങ്ങനെ ഇത് 10 സെന്റ് എൻ്റെ മകൾക്കും 5 സെന്റ് എൻ്റെ കാലശേഷം എൻ്റെ മകനും കിട്ടണം എന്ന് പറഞ്ഞ് ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൈപ്പടയിൽ എഴുതി, രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ എഴുതി സൂക്ഷിച്ചാൽ അത് തന്നെ മതി. അതിന് പത്രം വേണ്ട, മതി മതി. അതിനാണ് നമ്മൾ വില്ല് എന്ന് പറയുന്നത്, വിൽപത്രം എന്ന് പറയുന്നത് അതാണ്. അതാ പറഞ്ഞ, ഇതിന് പ്രത്യേകമായ ഫോർമാറ്റ് ഇല്ല. മലയാളം നമ്മുടെ ഏത് ഭാഷയാണോ മാതൃഭാഷയായാൽ, ആ മലയാള ഭാഷയിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ കാര്യം വ്യക്തമാകുന്ന തരത്തിൽ എഴുതിയാൽ മതി. അതിന് പ്രത്യേകിച്ച് എന്താ പ്രത്യേകിച്ച് ഫോർമാറ്റുകളൊന്നും ഇല്ല. അതാ പറഞ്ഞത്, അതിന്റെ ഫോർമാറ്റ് അങ്ങനെയല്ല, അത് പത്രത്തിലല്ല എഴുതേണ്ടത്, വെറും പേപ്പറിലാ
0: എഴുതി
1: വെക്കണം. പിന്നെ സഹായത്തിന് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ആധാരമെഴുത്തുകാരനെയോ ഒരു വക്കീലിനെയോ സമീപിക്കുന്നതിൽ തെറ്റില്ല. ഇതില് മറ്റ് ബാധ്യത ഇതൊന്നും വേണ്ട, അതൊക്കെ ഭാവിയിൽ മകളും മകനും കൂടെ തീർക്കും കേട്ടോ. നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇത് നിങ്ങളുടെ കാലശേഷം ഇത് എങ്ങനെയൊക്കെ മാറ്റണം എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആഗ്രഹം ബില്ലിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. മതി മതി മതി. ഓക്കെ.
2: വസ്തു കൈമാറ്റവും വിൽപ്പത്രവും തമ്മിലുള്ള ഒരു ഒരു ഒരു വേർതിരിവിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്
1: അല്ലേ. അതെ,
2: വസ്തു കൈമാറണമെന്നുണ്ടെങ്കിൽ അതിലെ ബാധ്യതകൾ മുഴുവനും തീർന്നിരിക്കണം, നടപടിക്രമങ്ങൾ മുഴുവനും പാലിച്ചിരിക്കണം, അതിലൊരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. പക്ഷെ വിൽപ്പത്രമാണെങ്കിൽ എന്തോ ബാധ്യത ഉണ്ടെങ്കിലും വേണ്ടില്ല, ഞാൻ എൻ്റെ ഇംഗിതം അറിയിക്കാറുണ്ട്, കാലശേഷം അറിയിക്കുന്നു.
1: അപ്പോൾ അത് കാലശേഷം അത് ആർക്കാണോ അവരുടെ അതിൻ്റെ ഉപഭോക്താക്കളായിട്ട് വരുന്നത്,
2: മക്കൾക്ക് മാത്രമല്ല കൊടുക്കാൻ പറ്റുമോ, അതോ വിൽപ്പത്രത്തിൽ മറ്റാൾക്ക് കൊടുത്തുകൂടെ?
1: കൊടുക്കാൻ കുഴപ്പമില്ല, മക്കൾ മാത്രമല്ല. നമുക്ക് അതിനകത്ത് മറ്റേ ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ച് ക്ലാസ് 1 കാറ്റഗറി ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, അതിൽ കൊടുക്കാം. അതല്ലാതെ തന്നെ വിൽപ്പത്രം നമുക്ക് മറ്റൊരാളെങ്കിലും
2: എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മീൻസ് എനിക്ക് വേറെ ആൾക്കും എൻ്റെ വീട്ടിൽ നിൽക്കുന്ന മറ്റൊരാൾക്കൊക്കെ കൊടുക്കാം, ഭാഗം വയ്ക്കാൻ പറ്റും,
1: തീർച്ചയായിട്ടും കൊടുക്കാം.
2: നമ്മൾ അതിനിടയ്ക്ക് അങ്ങ് സൂചിപ്പിച്ചു, വീണ്ടും ആൾക്കാർ ലൈനിലുണ്ട്. ഹലോ ഹലോ പറയുമോ?
1: ക്വസ്റ്റ്യൻ വ്യക്തമായില്ല. വ്യാജമായിട്ട് ചെയ്താലോ?
3: അല്ല, ഒരു ഒരാൾ മരിച്ചുപോയി, അപ്പോ അയാള് ചെയ്യാത്ത ഒരു പ്രമാണം വ്യാജമായി ചെയ്തു, വ്യാജമായി ഒപ്പിട്ട് ഒരു പ്രമാണം നടത്തി, അതിനെ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും സാർ?
1: ആള് മരണപ്പെട്ടു പോയോ?
3: അതെ.
1: അപ്പോൾ നിങ്ങളുടെ ചോദ്യം വ്യക്തമല്ല എങ്കിലും, ആള് മരണപ്പെട്ടതിന് ശേഷമാണ് ചെയ്തെന്നോ അതേ മരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേരത്തെ ചെയ്തു വെച്ചതാണോ? മരണപ്പെട്ടതിന് ശേഷമാണ് ചെയ്തത് എങ്കിൽ അദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ ഡേറ്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ ആൾ മാറാട്ടമാണെന്ന് കാണിച്ച് പരാതി കൊടുക്കാം. കൊടുക്കുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷൻ മുതൽ കൊടുക്കാം. സബ് രജിസ്ട്രാറുള്ള ആദ്യമേ തന്നെ ബ്ലോക്ക് ചെയ്യണം, കരുത ഈ പ്രമാണം നടന്നിരിക്കുന്നത് യഥാർത്ഥ ആളുകളല്ല, അതിനാൾ മരണപ്പെട്ടുപോയി, മരണ സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട്

0: ആ അതാ പറഞ്ഞ ഇത് അങ്ങനെ വരുന്ന ഒരു സാധ്യത നിങ്ങൾക്ക് ഈ ഈ വസ്തു വീണ്ടും ഈ കിട്ടിയയാള് വീണ്ടും തിരിമറി നടത്താതിരിക്കാൻ സബ് ഡിവിഷണൽ ഓഫീസിൽ ബ്ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ആൾമാറാട്ടം നടത്തിയത് കണ്ടുപിടിക്കാൻ പോലീസിന് FIR എടുക്കാൻ പരാതി കൊടുക്കുക. അതോടൊപ്പം ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുക. അങ്ങനെ ഒരേ സമയം തന്നെ ഈ മൂന്നിടത്തും നിങ്ങൾ ഇത് കൊടുക്കണം. അത് തന്നെ തീർച്ചയായിട്ടും. അതോടെ ഈ സബ് ഡിവിഷണൽ ഓഫീസിൽ പോകുമ്പോൾ കൺസേൺഡ് വില്ലേജ് ഓഫീസിനും കൂടെ ഒരു പരാതി കൊടുക്കണം. കാര്യം ഇതിന്റെ മറ്റു കാര്യങ്ങൾ, അതായത് കരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വില്ലേജ് ഓഫീസിലാണ്. അപ്പം ഒരേ സമയം വില്ലേജ് ഓഫീസിലും പോകണം, സബ് ഡിവിഷണൽ ഓഫീസിൽ പോകണം, പോലീസ് സ്റ്റേഷനിൽ പോകണം, കോടതിയിൽ പോകണം.
1: അവര് സമയബന്ധിതമായിട്ട്
0: അതില്ല, നിങ്ങൾ ഈ പോകാനും പരാതി കൊടുക്കാനുമുള്ള നിങ്ങളുടെ സ്പീഡിയാണ് ആക്ഷനാണ് ഇതിനകത്ത് എത്രയും പെട്ടെന്ന് റെമഡിക്ക് സാധ്യത.
1: ഓക്കെ
0: ഓക്കെ.
2: ഇദ്ദേഹം പറഞ്ഞ ഒരു കേസിൽ പറഞ്ഞ പോലെ മരണത്തിന് മുമ്പുള്ള ഒരു ഡേറ്റ് ആണ് ഇട്ട് ട്രാൻസാക്ഷനെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവില്ലേ?
0: തീർച്ചയായിട്ടും.
2: പിന്നീട് അത് ഈ ആൾമാറാട്ടമാണെന്ന് തെളിയിക്കേണ്ടി വരും.
0: തെളിയിക്കേണ്ടി വരും. അപ്പം അത് കിട്ടിയ ആൾക്കാർ അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാർ അതിനെതിരെ അടുത്ത നടപടികളായിട്ട് വരും. അപ്പം അവർ ഇതെല്ലാം പറയാം,
2: പണം കൊടുത്തവരുണ്ട്,
0: അത് ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് ചെയ്തു തന്നതാണ്, ഇത് അവർ തെറ്റിദ്ധരിച്ചതാണ്. അപ്പം അതാണ് നമുക്ക് സബ് ഡിവിഷണൽ ഓഫീസിൽ പോയി അതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ ഇത് ചിലപ്പം ഈ കിട്ടിയിരിക്കുന്ന ഡോക്യുമെൻ്റ് ഇവർ വെളിയിൽ പറയുന്ന ആൾക്കാർക്ക് എന്ന് ചെയ്തെന്ന് അറിയാൻ പറ്റില്ല, ഡോക്യുമെൻ്റ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായി അപ്പം വ്യക്തമായ രേഖകളില്ലാതെ സബ് ഡിവിഷണൽ ഓഫീസിൽ പോയാൽ അവിടെ ഇരിക്കുന്ന അടിയാധാരത്തിൻ്റെ കോപ്പിയൊന്നും അവർ കൊടുക്കത്തില്ല. അപ്പം അതൊക്കെ ഉണ്ട്. അപ്പം അതാണ് പറഞ്ഞത്. അപ്പം ഇദ്ദേഹത്തിന് ഒരു സംശയമുണ്ട്, കരിച്ച അതിനകത്ത് കാലതാമസം എടുക്കില്ല എന്ന് ചോദിച്ചാൽ ഇതാണ് കാര്യം, വെളിയിൽ കിടന്ന് കളിക്കാനേ പറ്റൂ.
2: അപ്പം ഒരു തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാൻ സാധിക്കും, കാലതാമസം എടുക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പക്ഷേ കുറെ കാലമൊക്കെ മെനക്കെടേണ്ടി വരുമായിരിക്കും. ഒരു ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം വസ്തുവിൻ്റെ ഒരു ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ ആധാരം സുരക്ഷിതമായി നമ്മൾ സൂക്ഷിക്കണം അല്ലേ, മറ്റൊരാളുടെ കയ്യിൽ പോകാൻ പറ്റും
0: എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്ന് പലയിടത്തും പല പ്രമാണങ്ങളും കയ്യിലിരിക്കും, പെട്ടിയിലിരിക്കും, വസ്തു പലയിടത്തെയും കയ്യിലിരിക്കും. അപ്പോൾ പ്രമാണം മാത്രം പോരാ, കൈവശം കൂടി വേണം.
2: കൈവശം,
0: അതായത് പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വസ്തു നമ്മുടേതാണെന്ന് പറയാൻ
2: പറ്റൂ. ശ്രദ്ധ വേണം, അതാണോ?
0: അത് മാത്രമല്ല, വസ്തു ബൗണ്ടറി കെട്ടി
2: വേർതിരിച്ചു
0: നമ്മുടെ കൈവശമാണ്. അപ്പൊ അവിടെ വേറൊരാൾ ഒരു അട ഒരു അടകുടി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അവിടെ കയറി വേറെ ആരെങ്കിലും ഇതിട്ട് എന്റെ വസ്തുവാണെന്ന് പറഞ്ഞാൽ പിന്നെ കേസ് പറയാനല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ എപ്പോഴും വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ, അതാണ്, ഒരു വസ്തു മേടിച്ചാലും ആ വസ്തു മേടിച്ച് പ്രമാണം അതിർതിരിച്ച് അവരെ താമസിക്കുന്നയാൾ വാടകയാണെങ്കിൽ അവരെ ഒഴിപ്പിച്ചെടുക്കണം, യഥാർത്ഥ ആളിനെ മാറ്റിയെടുക്കണം. അല്ലാതെ വസ്തു എല്ലാം പ്രമാണം ചെയ്തിട്ട് ഞാൻ രണ്ടു മാസം കൂടെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടു മാസം താമസിച്ചിട്ട് പിന്നെ അവർ മാറിയില്ലെങ്കിൽ പിന്നെ അടുത്ത് കേസ് കൊടുക്കണ്ടേ? അതാണ് അത്തരം കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ പൊസിഷൻ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
2: മറ്റൊരാൾ നമ്മുടെ
3: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്നു. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്രതാരം സോന നായർ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലേക്ക് വിളിക്കാം. 9495956 4321, 9495956321. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321. മറ്റൊരു നമ്പർ 9495956321. അതിഥി ചലച്ചിത്രതാരം സോന നായർ. വിവിധതരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം തുടരുന്നു.
2: ഇല്ല, നമ്മുടെ വസ്തുവിൽ കയറി കരമടച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ?
0: ആർക്കും കരം അടയ്ക്കാം, പക്ഷെ നമ്മുടെ പേര് ആരുടെ
2: പേരിൽ അടയ്ക്കാൻ പറ്റത്തുള്ളൂ.
0: ആരുടെ പേരിലാണോ അവിടെ ഉള്ളത്, തൻ്റെ പേര് ആരുടെ പേരിലാണോ അവരുടെ
2: കരം അടയ്ക്കാൻ
0: പറ്റും. അതുകൊണ്ട് കരം വേറൊരാൾ അടയ്ക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ വസ്തു ചിലപ്പോൾ ഈ അടയ്ക്കുന്ന ആളിൻ്റെ ഇത് അടുത്തായിരിക്കും, എന്താണ് പൊസിഷൻ ഉള്ളത്, മറ്റേ രേഖകളിൽ വേറൊരാളുടേതായിരിക്കും. അപ്പൊ അവർക്ക് ഇത് തർക്കം വരാതിരിക്കാനോ ദോഷം വരാതിരിക്കാനോ അതിങ്ങനെ അയാൾ
2: പുതുക്കിക്കൊണ്ടിരിക്കും.
0: എപ്പോഴെങ്കിലും ഇദ്ദേഹം വരുമ്പോഴത്തേക്ക് ഞാൻ ഇത്ര നാള് ഇത് നോക്കി നടത്തിയിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാ, അതുകൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പൊ 50% ഉണ്ടല്ലോ, എനിക്കൊരു 10% തരിക.
2: അങ്ങനെ അങ്ങനെ ഒരു സെറ്റിൽമെന്റിലേക്ക് പോകേണ്ടി വരുന്നു. അടുത്തൊരു ശ്രോതാവ്, ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം
1: സാർ, എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ തിരുവനന്തപുരം

0: സ്റ്റുഡന്റ് ശ്രീകാര്യത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ചോദിച്ചോളൂ.
0: ആ സാറിന്റെ നമസ്കാരം. സാറിന്റെ ഒരു സംശയം, നമ്മൾ പഴയ ആധാരങ്ങൾ പലപ്പോഴും പരിശോധിക്കുമ്പോഴത്തേനും പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ പണ്ടുകാലത്ത് എഴുതിയിട്ടുള്ള തീരാധാരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്ര തന്നെ സ്ഥലവും വടവിൽ കൂടുതൽ എന്നും പലപ്പോഴും എഴുതി രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ ഈ വടവിൽ കൂടുതൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്?
1: അളവിൽ കൂടുതൽ എന്നുള്ളതാണ്.
0: അതെ, അത് പലപ്പോഴും സാർ എന്റെ ഒരു സംശയം, നമ്മള് അളവിൽ കൂടുതലുള്ള വസ്തു, ഉദാഹരണത്തിന് 65 സെന്റും വളവിൽ കൂടുതൽ എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 65 സെന്റ് സ്ഥലവും അതിൽ ഉൾപ്പെടുന്ന അതിരുകൾ മുട്ടിച്ചെടുക്കുമ്പോൾ വിസ്തീർണം കണക്കാക്കിയുള്ള സ്ഥലം.
1: അതെ,
0: അങ്ങനെയല്ലേ സാർ?
1: അതെ, അതിനകത്ത് പുറമ്പോക്ക് ഭൂമി കൂടി കാണും. അത് പുറമ്പോക്ക് ഒന്ന് പ്രത്യേകിച്ച് പറയില്ല, പുറമ്പോക്ക് ഒന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രമാണം പതിയത്തില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ അവർ പറയും, അപ്പം സബ് രജിസ്ട്രാർ അപ്പോഴും തന്നെ വില്ലേജ് ഓഫീസർക്ക് പറയും ഇന്ന സ്ഥലത്ത് പ്രമാണം, കക്ഷി തന്നെ ഒന്ന് പറയണ പുറമ്പോക്കുണ്ടെന്ന്, അത് പോയി നോക്കിയിട്ട് ഇതുവരെയൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലേ, നമുക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാമല്ലോ പതിച്ച് എന്ന് പറഞ്ഞിട്ട് അത് അപ്പം പുറമ്പോക്കൊന്നും എഴുതൂല. ഇതുപോലുള്ള ചില ന്യായങ്ങളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ.
0: ആ സാർ, അത് അനുബന്ധമായിട്ടുള്ള ഒരു സംശയം, പലപ്പോഴും നമ്മൾ ഈ പ്രമാണം രജിസ്റ്റർ ചെയ്തതിനു ശേഷം പോക്കവരിന് വേണ്ടി സമർപ്പിക്കുമ്പോഴത്തേനും അപ്പോൾ ഉള്ള ഒരു എഫക്ട് എന്തായിരിക്കും? കാര്യം നമ്മളിപ്പോ പ്രമാണപ്രകാരം ആക്ച്വലി അതിനകത്ത് എഴുതിയിരിക്കുന്ന ഏരിയ സ്ഥലം മാത്രമാണോ നമുക്ക് പോക്കവരവ് ചെയ്ത് കിട്ടുന്നത്, അതോ ഈ വളവിൽ കൂടുതൽ എന്ന് പറയുന്ന ഏരിയ കണക്കാക്കി അതിന്റെ ഒരു കൃത്യത ഒന്ന് വ്യക്തത വരുത്താവോ സാർ? അത്
1: അതായത് നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് പ്രമാണത്തിൽ രണ്ട് തരത്തിലുള്ള സർവേ നമ്പറുകളുണ്ട്, ഓൾഡ് സർവേയും റീസർവേയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് സബ് ഡിവിഷൻ ഉണ്ട്. അപ്പൊ റീസർവേ നടന്ന സ്ഥലങ്ങളിൽ സബ് ഡിവിഷൻ വെച്ചിട്ട് പുറമ്പോക്കുകളെല്ലാം മാറ്റിയിട്ട് യഥാർത്ഥ പ്രമാണമാണ് അവിടെയൊക്കെ വരുന്നത്. അങ്ങനെയുള്ളതിൽ പോക്കുവരവ് തടസ്സമില്ല. റീസർവേ നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെയാണ് ഒരു പ്രമാണം നടന്നത് എങ്കിൽ ഓൾഡ് സർവേ വെച്ചാണെങ്കിൽ പോക്കുവരവിന് കാലതാമസം എടുക്കും. അവർ പറയും ഇത് റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പറയുന്ന ഈ വസ്തുവിൽ അഡീഷണലായിട്ട് കൂടി വസ്തു ഉണ്ട് എങ്കിൽ റീസർവേലെ അറിയാൻ പറ്റും, അല്പം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ മാസങ്ങളെടുത്തെന്നിരിക്കും.
0: അല്ല, റീസർവേ പൂർത്തിയായ ശേഷമാണ് നമ്മൾ വസ്തു മേടിക്കുന്നത്.
1: മേടിക്കുന്നതാണ് എങ്കിൽ അവിടെ പുറമ്പോക്കൊന്നും കാണില്ല, ഉള്ളത് കാണും. അപ്പൊ അവിടെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അളവിൽ കൂടുതലൊന്നും കാണത്തില്ല, ഒന്നുകിൽ കുറയും അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെയാണോ അത് തന്നെ കാണാം. അത് നിങ്ങൾക്ക് പട്ടയം പിടിച്ച് കിട്ടുകയും ചെയ്യും.
2: ഇപ്പൊ റീസർവേ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന
1: സാറ്റലൈറ്റ്
2: സർവേയാണ് നടക്കുന്നത്, വളരെ കൃത്യമായിരിക്കും എന്ന് തോന്നുന്നു. പഴയ പോലെ നമ്മൾ ചങ്ങല പിടിച്ചുള്ള സർവേ ഒന്നും അല്ലല്ലോ. അപ്പം ഈ കാര്യങ്ങളിൽ നമുക്ക് റിസർവേ പൂർത്തിയായതിനു ശേഷം നമുക്ക് പരാതി ഉണ്ടെങ്കിലൊക്കെ ബോധിപ്പിക്കുകയൊക്കെ ചെയ്യണമല്ലോ അല്ലേ?
1: കൊടുക്കാം, പക്ഷെ അതിനകത്ത് ഈ സിവിൽ സംബന്ധമായ ചില കാര്യങ്ങളിൽ ഈ വില്ലേജ് റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെൻറ് തന്നെ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി ഒരു വസ്തു അളക്കാനായിട്ട് പോകുക, എൻ്റെ വസ്തുവിൽ 5 സെൻറ്റ് സ്ഥലം കുറവുണ്ട്, എനിക്കത് അളന്ന് തിട്ടപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഞാൻ റീസർവേയിൽ അപേക്ഷ കൊടുക്കും. അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്ക് ആ അപേക്ഷ വെച്ചിട്ട് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കും, ഞങ്ങൾ അളക്കാൻ വരുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം.
2: മിക്കവാറും അതിർത്തിയുള്ള മറ്റു
1: തൊട്ടടുത്തുള്ള അതിൽ ആരെങ്കിലും ഒരാൾ ഒബ്ജെക്ഷൻ പറഞ്ഞാൽ അളവ് നടക്കില്ല. ഈ ഉദ്യോഗസ്ഥന്മാരാരും എന്ത് ചെയ്യും? റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് ഗവൺമെൻറ് കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ പരാതിയുള്ള ഒരു ഭൂമിയും അളക്കണ്ട, പരാതി അവർ തീർക്കട്ടെ. കരഞ്ഞ ഇവരിവിടുന്ന് പോകും. ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ചിലപ്പം ഡെപ്യൂട്ടി തഹസീൽദാരുടെ റാങ്കിലുള്ള ആൾക്കാരായിരിക്കും, റവന്യൂ ഉദ്യോഗസ്ഥന്മാരായിരിക്കും പോകുന്നത്, വില്ലേജ് ഓഫീസർ ചിലപ്പം പോകും. കരഞ്ഞ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ഒരു തർക്കം വന്നു അടി നടന്നാൽ അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമുള്ള സ്ഥലം തർക്കമുണ്ടെങ്കിൽ അതാണ് നോട്ടീസ് കൊടുക്കണമെന്ന് പറയുന്നത്. നോട്ടീസ് കൊടുത്തു എല്ലാവരും ഹാജരായിട്ടുണ്ടെങ്കിൽ മാത്രം ഇവർ പോകുന്നു അളക്കുന്നു. ആർക്കെങ്കിലും ഒരാൾ, അതാണ് ഇതിനകത്തുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ഈ തടസ്സപ്പെടുത്താൻ പറ്റും. ആരെങ്കിലും ഒരാൾ എന്ന് പറയാം, സാറേ അവിടെ വരരുത്, ഞങ്ങൾക്ക് തർക്കമുണ്ട്.
2: പക്ഷെ പോലെ അനീതി അവിടെ
1: നടക്കുന്നു. പിന്നെ കോടതിയിൽ പോകണം, പോലീസ് സ്റ്റേഷനിൽ
2: ചെല്ലാം.
1: പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പറയുന്നത് സിവിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇടപെടത്തില്ല, ഗോ ടു കോർട്ട്.
2: അവന്റെ കോടതിയുടെ നിർദ്ദേശം വേണ്ടി
1: കോടതി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് കാലതാമസം, മരിച്ചാലും കാര്യം നടക്കൂല എന്നുള്ള തരത്തിൽ ചിന്താഗതിയുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം,
2: പ്രായോഗികമായ ബുദ്ധിമുട്ട്. അപ്പൊ മനുഷ്യർ പരസ്പരം തർക്കങ്ങൾ തീർക്കുകയാണ് ഏറ്റവും
1: നല്ലത്.
2: നമുക്ക് അടുത്ത ശ്രാവ്. ഹലോ ഹലോ ആ ഹലോ പറയൂ.
1: നമസ്കാരം
3: സാറ്, ഞാൻ വിളിച്ചത് ഞാൻ ഒറ്റശ്ശേരം, തിരുവനന്തപുരം ജില്ല ഒറ്റശ്ശേരം.
1: ഒറ്റശേഖരമംഗലം.
3: ആ
1: പറഞ്ഞോളൂ.
3: സാർ എന്റെ ഫയൽ

0: നാല് സെന്റ് വസ്തുണ്ട്.
1: ആ
0: ഭാര്യ മരിച്ചിട്ട് 8 വർഷമായി.
1: ആ
0: അപ്പൊ അത് എന്റെ മോന്റെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പറ്റും.
1: ഇത് ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ചാണെങ്കിൽ ഭാര്യയുടെ വസ്തു മരിച്ചാൽ ഭർത്താവിന് കിട്ടും. ഭാര്യയുടെ വസ്തു മരിച്ചാൽ ഭർത്താവിന് കിട്ടും. ഭർത്താവിന് മക്കൾക്ക് എഴുതി കൊടുക്കാം.
0: ഹിന്ദു തന്നെയാണ്. അപ്പൊ എന്റെ ഭാര്യ നാല് സെന്റ് സ്ഥലമാണ്. ഭാര്യ മരിച്ചിട്ട് 8 വർഷമായി.
1: ആ
0: അപ്പൊ അത് പിന്നെ എന്റെ മോന്റെ പേരിൽ 2 സെന്റ് മോന്റെ പേരിൽ എഴുതി കൊടുത്താൽ കുഴപ്പമില്ലല്ലോ. എഴുതി കൊടുക്കാൻ പറ്റുമല്ലോ.
1: അത് തന്നെ, അത് നിങ്ങളുടെ പേരിലേക്ക് ആദ്യം എടുത്തിട്ട് നിങ്ങൾക്ക് മക്കൾക്ക് മകൻ എഴുതി കൊടുക്കുക. ഒരു മകനല്ലേ ഉള്ളൂ? ഒരു മകനേ ഉള്ളൂ. അല്ല, ഇതിങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ ഭാര്യയുടെ സ്വത്ത് മകന് തന്നെ കിട്ടും. ഇപ്പൊ നിങ്ങൾക്കാണ് കിട്ടുന്നത, നിങ്ങൾക്ക് മകൻ എഴുതി കൊടുക്കാം. ഓക്കെ
0: ആ അപ്പൊ രക്ഷാച്ചു പോയപ്പോഴത്തേക്ക് സാറ് പറഞ്ഞ മറ്റേ വില്ലാഫീസിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എഴുതിയെടുക്കാൻ പറഞ്ഞു. അപ്പൊ വില്ലാഫീസിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം എടുത്തു, അതായത് പിന്നെ കണ്ട പേര് മാറിയതും കരണ്ട് ചെയ്തും പിന്നെ കൈവശ വാശു ബാക്കി സർട്ടിഫിക്കറ്റ് എടുത്ത്.
1: അത് തന്നെ, ഇതിനകത്ത് നമുക്ക് പുതുതായിട്ടൊരു പ്രമാണം ചെയ്യണമെന്നില്ല. കരിച്ച ഒരു പ്രമാണത്തിന്റെ ഒരു ഭാര്യയുടെ പേരിലാണ് ഈ വസ്തു. ഭാര്യ മരിച്ചു, ഭാര്യ മരണത്തിന് ശേഷം എനിക്ക് കിട്ടിയ ഭാര്യയുടെ വസ്തുവിലുള്ള അവകാശം ഞാൻ എൻ്റെ മകന് റിലീസ് ചെയ്ത് കൊടുക്കുന്നുവെന്ന് പറഞ്ഞ് ഒരു ഒഴിമുറി മാത്രം കൊടുത്ത് പൈസ ചെലവില്ലാതെയും ചെയ്യാം. അതല്ല, കണ്ടം മാറി അത് തന്നെ. ഈ ഒറ്റശേഖരമംഗലം പുതിയ കാട്ടാക്കട താലൂക്കിന്റെ ഭാഗത്ത് വരുന്നത് കൊണ്ട് അവിടെയൊക്കെ റീസർവേ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് റീസർവേയിൽ പോയിട്ട് നിലമാണെങ്കിൽ അത് പുരയിടമാക്കണം. അതാണ് കണ്ടം മാറി കിടക്കണം എന്ന് പറയുമ്പോ, ഇപ്പം നിലമാണെങ്കിൽ അതിനെ ഭൂമി പുരയിടമാക്കണം. തരം മാറ്റൽ എന്ന് പറയുന്ന അപേക്ഷ കൊടുത്താൽ മതി. അവിടെ അപേക്ഷ കൊടുക്കണം. അവിടെ റീസർവേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് അങ്ങോട്ട് പോയിട്ട് പെരുങ്കടവിള പെരുങ്കടവിള നെയ്യാറ്റിൻകര താലൂക്കാണോ? അതെ, അവിടെയും റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആദ്യം ഈ തരം മാറ്റൽ കൊടുക്കുക. അതിനുശേഷം ഈ ഭാര്യയുടെ വസ്തു, ഭാര്യയുടെ മരണശേഷം എനിക്ക് കിട്ടിയത് എൻ്റെ മകന് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടദാനം കൊടുക്കാം. അതിനും വലിയ 1000 രൂപയുടെ ചിലവേ ഉള്ളൂ, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് തന്നെ, അത് തന്നെ ഞാൻ പറഞ്ഞു. സെറ്റിൽമെന്റ് ഡീഡ് ധനനിശ്ചയാധാരം തന്നെയാണ് ഞാനും പറഞ്ഞത് കേട്ടോ. ഓക്കെ, സംശയം തീർന്നല്ലോ.
0: ഓക്കെ.
2: അപ്പൊ ഈ സ്വന്തം പേരിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ വീണ്ടും വീണ്ടും ട്രാൻസാക്ഷൻ ആണ്, വീണ്ടും
1: ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം.
2: അപ്പൊ ധനനിശ്ചയാധാരത്തെ കുറിച്ച് ഒന്ന് ഒരു ചുരുക്കമായി പറയാം. ധനനിശ്ചയ,
1: അതായത് അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ധനം നിശ്ചയം ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ധനം എന്ന് പറയുന്നത് വസ്തു. അത് അപ്പം അത് വാത്സല്യം കൊണ്ട് മക്കൾക്കാണ്. സാധാരണ അതിന് നമ്മുടെ ക്ലാസ് 1 വരുന്ന ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ, അങ്ങനെ
2: അടുത്ത ബന്ധം,
1: ആ ബന്ധം, ആ അടുത്ത ബന്ധത്തിലുള്ള, അല്ലാതെ അവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ രജിസ്ട്രേഷൻ ഫീസ് കൂടും, 5% കൊടുക്കണം.
2: ഓ, അങ്ങനെയാണ്.
1: അങ്ങനെയാണ്. ഇതാണ് എങ്കിൽ അങ്ങനെയല്ല. 500,000 രൂപ വരെ മുഖവിലയുള്ള വസ്തുക്കൾ 1000 രൂപ മുദ്രപത്രത്തിൽ കൊടുക്കാം. അത് കഴിഞ്ഞ് 500,000 മേളിൽ ഓരോ 100,000 200 രൂപ കൂടി അഡീഷണൽ ആയിട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം.
2: ഓ,
1: അത്രയേ ഉള്ളൂ. അപ്പം ധനനിശ്ചയം ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് കാലം പറയും, എൻ്റെ കാലശേഷം. അപ്പം എനിക്ക് അതുവരെ ആ വീടുണ്ടെങ്കിൽ ആ വീട്ടിനകത്ത് കിടക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് മക്കൾക്ക് കിട്ടുന്നവർക്ക് ഇവരുടെ കാലശേഷം മാത്രമേ ക്രയവിക്രയം ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ കൊടുക്കാൻ പറ്റും
2: വിൽപ്പനയ്ക്ക്, അല്ലെങ്കിൽ
1: ഇതിനകത്ത് ഈ കൊടുക്കുന്നയാളിൻ്റെ ഹിഡൻ റൈറ്റ് ഉണ്ട്.
2: ഓ,
1: അത് മരണം കൊണ്ടേ മാറത്തുള്ളൂ.
2: അതുവരെ അയാൾക്ക് എന്റെ അത്ര റൈറ്റ് ഉണ്ട്, അയാളെ ഇറക്കി വിടാൻ പറ്റില്ല,
1: പറ്റത്തില്ല. അപ്പം ലോൺ എടുക്കണമെങ്കിൽ പോലും ഇവരുടെ സമ്മതപത്രം വേണം.
2: സമ്മതപത്രത്തോടെ ലോൺ എടുക്കാം. അപ്പൊ അത് വളരെ സുരക്ഷിതമായ ഒരു മാർഗ്ഗം,
1: തീർച്ചയായിട്ടും
2: ചെലവ് കുറഞ്ഞതുമാണ്. നമ്മുടെ സമയം അങ്ങ് വളരെ വേഗം തീർന്നു പോവുകയാണ്. ഒരാൾ കൂടി തുടർച്ചയായ കോളുകളുണ്ട്. ഹലോ, ഹലോ,
3: ഹലോ സാർ, ഞാൻ ആലപ്പുഴ ജില്ലയിൽ കലൂര് ചാരിച്ച
1: ചോദിച്ചോളൂ.
4: എനിക്ക് എന്റെ അച്ഛനും അച്ഛൻ സഹോദരിക്കും എനിക്കും വേണ്ടിട്ട് ബിൽ പത്രമായിട്ട് ആധാരം രജിസ്റ്റർ ചെയ്ത് തന്നിരുന്നു. അതിന് സഹോദരിയുടെ വസ്തുവിലേക്ക് കടക്കുന്നതിന് എന്റെ വസ്തുവിന്റെ കിഴക്ക് അതിരിൽ കൂടി വടക്കോട്ട് ഇടവഴിയിലേക്ക് കയറാനായിട്ട് അന്ന് അച്ഛൻ ആധാരത്തിൽ എഴുതിയിരുന്നു. ഇപ്പോൾ സഹോദരിക്ക് സഹോദരിയുടെ വസ്തുവിലേക്ക് നല്ലൊരു വഴി റെഡിയായിട്ടുണ്ട്, റെഡിയായി. അതിലൂടെയാണ് വസ്തു സഹോദരി അതിനകത്തോട്ട് പോകുന്നത്. ഇപ്പൊ ഈ ആധാരത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് അതിന്റെ വാല്യൂ പോകുവാ. ഇപ്പൊ അവർക്ക് നല്ലൊരു വഴി കിട്ടിയിരിക്കുന്നത് കൊണ്ട്
1: ആ വഴി അവരുടെ സമ്മതത്തോടു കൂടി നിങ്ങൾക്കും ഉപയോഗിക്കാമെങ്കിൽ ഇതിനകത്തുള്ള വസ്തു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളിന് എടുക്കാം.
4: അതല്ല സാർ, ഇപ്പൊ ഇങ്ങനെ ആധാരത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, കിഴക്കെ അതിന് കൂടെ നടപടിയായിട്ട് എഴുതിയിട്ടുണ്ട്. അവർക്ക് നല്ലൊരു വഴി കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് നമുക്കിപ്പൊ ഈ സഹോദരടുത്ത് നിന്ന് ഒഴിമുറി വാങ്ങിച്ചെടുക്കണം. ഒഴിമുറിയല്ല, നമ്മൾ ഒഴിവ് വാങ്ങിച്ചെടുക്കണം.
1: അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോ വേറൊരു വഴി കിട്ടി. ഈ വഴി, അതായത് ഇപ്പം അച്ഛനോ അമ്മയോ പറഞ്ഞിരിക്കുന്നത് പോലുള്ള വഴി തന്നെ നടന്നു പോകണമെന്നില്ലല്ലോ, മറ്റൊരു വഴി കിട്ടുകയല്ലേ. അപ്പൊ ആ വസ്തു, ആ വഴിക്ക് വെച്ചിരിക്കുന്ന വസ്തു നിങ്ങൾക്ക് തന്നെ സഹോദരി തരാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഒഴിമുറി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം.
4: അല്ലാതെ അതിന്റെ ആ നിയമം അതിനകത്തൊന്നും മാറുന്നില്ല. ഇപ്പൊ വഴി കിട്ടിയത് കൊണ്ട്
1: ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. നിയമം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടി, നിങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആ നിയമം മാറ്റാലോ. ഇനി വെളിയിലൊന്നും പോണില്ലല്ലോ.
4: പോകുന്നില്ല.
1: പക്ഷെ സഹോദരിയാണ്, അപ്പൊ സഹോദരിയോട് മാത്രം ചോദിച്ചാൽ പോരാ, സഹോദരിയുടെ ഭർത്താവിനോടും കൂടി ചോദിക്കണം കേട്ടോ.
4: അതെ, സഹോദരിയുടെ ഭർത്താവാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ഒരു വഴിയുടെ കിഴക്കേ അതിരനോട് ഒരു വഴിയുടെ കാര്യം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ട് അതിന്റെ ബാധ്യത, അല്ലെങ്കിൽ അത് നമുക്ക് അത് ഒന്ന് റെഡിയാക്കി എടുക്കണോന്ന് ഇങ്ങനെ പറഞ്ഞു.
1: അത് തന്നെ. അപ്പൊ അത് സൗഹാർദ്ദപൂർവ്വം അത് തീർത്ത് എന്താണ് വെച്ചാൽ ചെയ്യൂ കേട്ടോ.
2: വളരെ പ്രധാനപ്പെട്ട അതെ, ഇപ്പം ഇത്തരത്തിലാണെങ്കിലും ആധാരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രേഖാമൂലം തന്നെ മാറേണ്ടതുണ്ട്. മറ്റൊരു ഒരു ധാരണയിലൂടെ
1: കാര്യം നിറഞ്ഞ രേഖപ്പെടുത്തണം. ഇതേ അതിലങ്ങനെ കിടക്കുകയും ഇത് എപ്പോഴെങ്കിലും ഇവർ വേറൊരാളിന് വിൽക്കുകയും ചെയ്താൽ അതിൽ ഈ പുതുതായിട്ട് എഴുതുന്നയാൾ വെണ്ടറ് ഈ വഴി തന്നെ അതിനകത്ത് കാണിക്കും, മറ്റേ വഴി വേറെയും കിടക്കും. അപ്പോൾ പിന്നെ അതിന്മേൽ
2: തർക്കം വരും. ചെറിയൊരു ഒരു പക്ഷേ ഒന്നോ രണ്ടോ സെൻറ്റോ ഒക്കെ ആയിരിക്കാം, അതിൻ്റെ പേരിൽ വലിയൊരു തർക്കം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കുകയാണ്. നമുക്ക് അങ്ങ് കുറച്ച് മുമ്പ് ഒരു ഗഹാൻ പതിക്കുന്നതിനെ പറഞ്ഞു, അതോടെ ഒന്ന് സൂചിപ്പിക്കാമോ?
1: അതെ, അത് നമ്മുടെ ഈ സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന കരുതൽ, കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകാതിരിക്കാനും അവർക്ക് പെട്ടെന്ന് ലോൺ കിട്ടുന്നതിനും വേണ്ടി സർക്കാർ നടപടികളുടെ ഈ റെട്ടാപ്പിസം ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് കൊടുത്തിരിക്കുന്നൊരു ഇതാണ്. കൂടുതൽ രജിസ്ട്രേഷൻ ഫീസും വേണ്ട, കൂടുതൽ മുദ്രപത്രവും വേണ്ട, അവർ തന്നെ അച്ചടിച്ച് വെച്ചിരിക്കുന്നൊരിതിൽ ഈ അവർ ഒപ്പിട്ട് കൊടുത്താൽ മതി.
2: ഒരു ഗ്രീൻ ചാനലാണെന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും. കേരള സർക്കാർ ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മറ്റേ നാഷണലൈസ്ഡ് ബാങ്കിനൊന്നും പറ്റത്തില്ല,
2: ചെയ്യാൻ
1: പറ്റത്തില്ല.
2: അത് അതിപ്പോഴും നിലവിലുണ്ട്.
1: ഇപ്പം നിലവിലുണ്ട്. ഇപ്പം ഒരു ഫീസും കൊടുക്കണ്ട. നേരത്തെ 2% ഫീസ് ഉണ്ടായിരുന്നു, ഇപ്പം ഫീസേ വേണ്ട.
2: അപ്പൊ അവര് ബാങ്കുമായി ഇടപെട്ട ഈ പറഞ്ഞ വസ്തു സംബന്ധമായി ഉള്ള ഇടപാടുകൾക്ക്
1: അവര് പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് കൊടുത്ത് നമ്മൾ അവര് പറയുന്ന ഈ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ 7-ന്
2: പൈസ
1: അവര് ലീഗൽ ഒപ്പീനിയൻ മേടിച്ചിട്ട് പൈസ കൊടുക്കും.
2: അതാണ്. നമുക്ക് ഒരു ശ്രോതാവിന്റെ കൂടെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഹലോ,
1: പെട്ടെന്ന് ചോദിക്കൂ.
2: ഹലോ, പെട്ടെന്ന് ചോദിക്കാമോ?
5: സാറേ, ധനനിശ്ചയ ആധാരത്തിന്റെ പ്രസക്തി അറിയാനായിരുന്നു.
1: ആ പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്?
5: ഞാൻ എല്ലാവരും ഇളയ മകനായിട്ട് അച്ഛനെ അമ്മയും പ്രലോഭിപ്പിച്ച് ഒരു ധനനിശ്ചയ ആധാരം നടത്തിയിട്ടുണ്ട്. അച്ഛൻ മരിച്ചു പോയി, അച്ഛനെ അമ്മയും പ്രേരിപ്പിച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ ആണ് ഈ ധനനിശ്ചയ ആധാരം നടത്തിയത്. 32 വർഷമായി.
1: അത് തന്നെ, അച്ഛനും അമ്മയും മരിച്ചു പോയത് കൊണ്ട് ഇനി അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ആരുടെ പേരിലാണോ അവര് പട്ടയം അവരുടെ പേരിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ കിട്ടും.
5: അച്ഛനാ മരിച്ചിട്ടുള്ള അമ്മ ജീവിച്ചിരിപ്പുണ്ട്.
1: ആയിക്കോട്ടെ, അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് എഴുതി കൊടുത്തല്ലേ. അത് തന്നെ, അതിൽ അമ്മയുടെ ഷെയറിൽ തർക്കമുണ്ടെങ്കിൽ അമ്മയ്ക്ക് മാത്രമായിട്ട് ഒരു കേസ് കൊടുക്കാം. അതും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല. പട്ടയം പിടിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ആ പട്ടയം പിടിച്ചത് ഒരു സിവിൽ കോടതി വഴി മാത്രമേ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. എത്രയും പെട്ടെന്ന് നല്ലൊരു സിവിൽ അഭിഭാഷകനെ കാണുക. അതെ അതെ,
5: പ്രസക്തിയെക്കുറിച്ച്
1: പ്രസക്തി വളരെ പാടാണ് കിട്ടാൻ, തിരിച്ചു കിട്ടാൻ. വെറുതെ ക്യാഷ് കൊടുത്ത് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. കേസ് അങ്ങനെയാണ്. ഇത്

0: പട്ടയം പിടിച്ചു പോയ വസ്തു തിരിച്ചു കിട്ടുക, പ്രത്യേകിച്ച് ഒരാൾ മരണപ്പെട്ടും കൂടെ പോയി.
1: ഈ 30-32 വർഷമായിട്ട് ഈ ഭൂമിയിലോട്ട് ഈ ആളുകളാരും വരാറേ ഇല്ല. പട്ടയം പിടിച്ചേക്കുന്ന ആള്
0: ഇതിനകത്ത് ഏറ്റവും നല്ല മാർഗം എല്ലാരും കൂടെ ചേർന്ന് കോംപ്രമൈസ് ചെയ്ത് കേസ് പിൻവലിച്ച് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. സിവിൽ കേസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലതാണ് കോംപ്രമൈസ്.
1: 65 വർഷമായിട്ട് എന്റെ കസ്റ്റഡി തന്നെ ഇരിക്കുന്നത്, ഞാനാ ഇപ്പോഴും അവിടെ ഉള്ളതും.
0: അതെ അതെ. ഓക്കെ,
2: നമുക്ക് പ്രോഗ്രാമിന്റെ സമയം തീർന്നുപോയി, അതുകൊണ്ടാണ്. എങ്കിലും അദ്ദേഹം ഇത്തരത്തിലൊക്കെ അല്ലെങ്കിൽ സംശയം ഉണ്ടാവും. പട്ടയമായി കഴിഞ്ഞാൽ എന്റെ പൂർണ്ണ അധികാരമായി അല്ലെ, പൂർണ്ണമായ ഒരു ഓണർഷിപ്പ് ആയി കഴിഞ്ഞു. തുടർച്ചയായി ശ്രോതാക്കളുടെ വിവിധ തരത്തിലുള്ള സംശയങ്ങൾക്ക് വളരെ ഗൗരവമായ വിഷയങ്ങളാണ്. ഒരു ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ്. അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഡോക്ടർ എ ജഹാംഗീറിന് സാധിച്ചു. ശ്രോതാക്കളുടെ പേരിൽ അങ്ങേക്ക് നന്ദി പറയാം. എനിക്കൊന്നും ഈ പരിപാടികൾ വീണ്ടും തുടരേണ്ടതുണ്ട്. ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ആധാരങ്ങളെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും വളരെ
0: ഇനി അതിനകത്ത് പാർട്ടീഷൻ ഡീഡ് ഉണ്ട്, റെക്ടിഫിക്കേഷൻ ഡീഡ് ഉണ്ട്, റദ്ദാധാരമുണ്ട്, അങ്ങനെ ഒത്തിരി ആധാരങ്ങളുണ്ട്.
2: വീണ്ടും ഇതിലേക്ക് വരേണ്ടതുണ്ട്.
0: അതെ,
2: ശ്രോതാക്കളുടെ പേരിൽ നന്ദി പറയട്ടെ. നമസ്കാരം.
0: ഓക്കെ, താങ്ക് യു.
3: വിവിധ തരം ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് പി എ ബിജു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം രാവണപ്രഭു. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം കാലാപാനി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ ഈണം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും മുണക്കിയെടുക്കലും എല്ലാം പാടാവും.
6: എന്റെ ടീച്ചറെ,
7: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
6: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
8: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.

0: cricket today. Lucknow Super Giants will face Royal Challengers Bengaluru at Bharat Ratna Shri Atal Bihari Vajpayee Khana Cricket Stadium, Lucknow. The match will start at 7:30 p.m. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ ജേർണലിസം വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കോഴിക്കോട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മെയ് 29 രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പാൾ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497-274-6175. മാനവിക വിഷയങ്ങളിൽ യുജിസി 2026 ജൂൺ മാസത്തിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോയിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497-27-3130. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഹിന്ദി ഹൈസ്കൂൾ ടീച്ചർ തസ്തികയുടെ മാറ്റിവച്ച അഭിമുഖ പരീക്ഷ ഈ മാസം 13-14 തീയതികളിൽ PSC കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ OTR പ്രൊഫൈലിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റ്, ബയോഡാറ്റ ഫോം, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റ് അസൽ പ്രമാണങ്ങൾ, കമ്മീഷൻ അംഗീകരിച്ച ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. കാസർഗോഡ് പരവനടുക്കം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലേക്ക് വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. എഡ്യൂക്കേറ്റർ, ട്യൂഷൻ ടീച്ചർ, യോഗ ആന്റ് PT ഇൻസ്ട്രക്ടർ, മ്യൂസിക് ടീച്ചർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നീ തസ്തികകളിലേക്കുള്ള നിയമനത്തിനാണ് അപേക്ഷ ക്ഷണിച്ചത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. ഫോൺ നമ്പർ 0499-42-38-490. ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക്, ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, കൊമേഴ്സ് വിഷയങ്ങളിൽ സീനിയർ അധ്യാപകരുടെയും ഹിന്ദി, കൊമേഴ്സ്, മലയാളം, സുവോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹിസ്റ്ററി വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപകരുടെയും ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 23 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് അങ്കടി മൊഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 25 രാവിലെ 10 മണിക്ക് ഹയർ സെക്കൻഡറി ഓഫീസിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446-46-1450. കേരള സർക്കാരിന്റെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലെ IAS അക്കാദമിയുടെ ജൂൺ ആദ്യവാരം ആരംഭിക്കുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള 5-ാമത് ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-24799966. IHRD കീഴിൽ പട്ടുവം കയ്യം തടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, മാത്തമാറ്റിക്സ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും നെറ്റും അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547-00-5048. കാസർഗോഡ് ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ മാലക്കല്ല് പനത്തടിയിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികൾക്കുള്ള വളാംതോട് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. 5 മുതൽ 9 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ ഈ മാസം 15 സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ

കീപ്പള്ളി ഭവാനിയമ്മയും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരായ നിശ്ചയദാർഢ്യത്തിന്റെ നിർണായക തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭീകരതയെയും അതിന്റെ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന നിശ്ചയദാർഢ്യത്തിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. സംസ്ഥാനത്ത് LDFനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി CPIM സമഗ്രമായി പരിശോധിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നോ സൂപ്പർ ജയൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഭീകരതയ്ക്കും രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനും പൌരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരായ നിശ്ചയദാർഢ്യത്തിന്റെ നിർണായക തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു വിശേഷിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തീകരിച്ചതിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ സാമൂഹിക മാധ്യമ കുറിപ്പിലാണ് രാഷ്ട്രപതി ഇക്കാര്യം അറിയിച്ചത്. ദൗത്യത്തിന്റെ അസാധാരണ വിജയം സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പഹൽഗാമിലെ ക്രൂരമായ ആക്രമണത്തെ ഉചിതവും മാതൃകാപരവുമായാണ് രാജ്യം നേരിട്ടതെന്നും ദ്രൗപദി മുർമു അറിയിച്ചു. ഭീകരതയെയും അതിന്റെ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷിക ദിനത്തിൽ സാമൂഹിക മാധ്യമത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ സേന സിന്ദൂറിൽ സമാനതകളില്ലാത്ത കൃത്യതയും ദൃഢനിശ്ചയവും ധൈര്യവുമാണ് പ്രകടിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പഹൽഗാമിൽ നിരപരാധികളായ ഇന്ത്യക്കാരെ ആക്രമിച്ചവർക്ക് സൈന്യം ഉചിതമായ മറുപടിയാണ് നൽകിയതെന്നും രാഷ്ട്രം മുഴുവനും സായുധസേനയുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്നതായും നരേന്ദ്രമോദി അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർഷികത്തിൽ സായുധസേനയുടെ ധീരതയെയും ത്യാഗങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും പ്രശംസിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരായ സായുധസേനയുടെ അചഞ്ചല പ്രഹരശേഷിയെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സേനയുടെ അതുല്യ വീര്യത്തെ അഭിവാദ്യം ചെയ്യുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംയുക്ത സൈനിക കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപന തീയതി മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം യോഗം പാസാക്കി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അവതരിപ്പിച്ച പ്രമേയത്തെ VD സതീശൻ പിന്താങ്ങി. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കിന്റെയും അജയ് മാക്കന്റെയും സാന്നിധ്യത്തിലാണ് പാർട്ടിയിലെ നിയുക്ത MLA മാരുടെ യോഗം ചേർന്നത്. സംസ്ഥാനത്ത് LDFനുണ്ടായ അപ്രതീക്ഷിത കാരണങ്ങൾ CPIM സമഗ്രമായി പരിശോധിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അറിയിച്ചു. അനുഭാവികൾ ഉൾപ്പെടെ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാമെന്ന് ബേബി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്ന കാര്യം ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തിട്ടില്ലെന്നും ബേബി അറിയിച്ചു. പാർട്ടിക്കുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് അസാധാരണ വിലയിരുത്തലാണ് നടത്തുകയെന്നും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടായിരിക്കും തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയെന്നും ബേബി വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വിട്ടിക്കഴകം തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. 108 സീറ്റുകൾ നേടിയ പാർട്ടി 118 പേരുടെ പിന്തുണ അവകാശപ്പെട്ട് തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കോൺഗ്രസ് പിന്തുണയോടെയാണ് ഗവൺമെന്റ് രൂപീകരണത്തിന് വിജയ് അവകാശവാദം ഉന്നയിച്ചത്. ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ് ഗവർണറോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നതിനിടെ തമിഴ്നാട്ടിലെ 40 ലക്ഷം അണ്ണാഡിഎംകെ MLA മാരെ പുതുച്ചേരിക്ക് സമീപം സ്വകാര്യ റിസോർട്ടിലേക്ക് മാറ്റിയതായി റിപ്പോർട്ട്. മുതിർന്ന നേതാക്കളും ഇവർക്കൊപ്പം ഉണ്ട്. പശ്ചിമബംഗാളിൽ ഗവൺമെന്റ് രൂപീകരണം അവസാനഘട്ടത്തിലെത്തി. രവീന്ദ്രനാഥ് ടാഗോർ ജന്മദിനമായ മറ്റന്നാൾ രാവിലെ BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്ത ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ബംഗാളിലെ ബി ജെ പി നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകം മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും അക്രമ രാഷ്ട്രീയത്തിന്റെ ഭീകരമായ ഓർമ്മപ്പെടുത്തലാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. ഭയത്തിന്റെയും ഭീഷണിയുടെയും രാഷ്ട്രീയത്തിന് കീഴടങ്ങാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ബി ജെ പി പ്രവർത്തകരെയും അനുയായികളെയും ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് അവിടെ തുടരുകയാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസമിൽ ബി ജെ പി മന്ത്രിസഭ ഈ മാസം 11 സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. നിലവിലെ മന്ത്രിസഭയുടെ രാജി സമർപ്പിച്ച ശേഷം ഗോഹട്ടിയിൽ ലോക്ഭവന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 126 അംഗ നിയമസഭയിൽ 102 സീറ്റുകളാണ് എൻ ഡി എ നേടിയത്. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷനായിരുന്നു. രാജ്യത്തെ 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു തുടങ്ങി. 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. ഇതിൽ 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. ശേഷിക്കുന്നവ റവന്യൂ വകുപ്പ് പൊളിച്ചു മാറ്റും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിനെ തുടർന്നാണ് നടപടി. ഭൂഗർഭ ജലവിധാനം ഉയർത്താനും ജലസാക്ഷരതയും ജലസുരക്ഷയും ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിപുലമായ പ്രചാരണത്തിന് തുടക്കമിടുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തോടുകളും പുഴകളും പഴശ്ശി അണക്കെട്ടും മാലിന്യരഹിതമാക്കൽ, ഭൂജല സുസ്ഥിരത കൈവരിക്കൽ, ഇക്കോളിയില്ലാത്ത പ്രകൃതിദത്ത കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ, വൃക്ഷവൽക്കരണം, സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്നീ ലക്ഷ്യങ്ങളാണ് പ്രചാരണത്തിലുണ്ടാവുക. ബ്ലോക്ക് പരിധിയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും പുറമെ ഗ്രന്ഥശാലാ സംഘങ്ങൾ, കോളേജ്, സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, മതസ്ഥാപനങ്ങൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, സഹകരണ ബാങ്കുകൾ, റിസൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമാകും. ജലസംരക്ഷണത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഗ്രന്ഥശാലകളുടെ നേതൃത്വത്തിൽ കലാ ട്രൂപ്പുകളും രൂപീകരിക്കും. കിണറുകളിലെയും മറ്റ് ജലസ്രോതസ്സുകളിലെയും വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ സൗജന്യ ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും.
0: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നോ സൂപ്പർ ജയൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നോ ഏകന സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ് സിക്ക് ജയം. ന്യൂഡൽഹിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ എഫ് സിയാണ് പഞ്ചാബ് എഫ് സി പരാജയപ്പെടുത്തിയത്. അന്തരിച്ച സാഹിത്യ സാംസ്കാരിക പ്രവർത്തകൻ തലശ്ശേരി പന്നിന്നൂരിലെ കെ പി ഭാസ്കരൻ എന്ന പന്നിന്നൂർ ഭാസിയുടെ സംസ്കാരം ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടത്തും. നാടൻകല, നാടകം, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിൽ ഒട്ടേറെ രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ആകാശവാണി കോഴിക്കോട് നിലയം ഭാസിയുടെ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ വിക്ടർ ജോസഫ് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. അസുഖബാധിതനായി കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ പയ്യാവൂരിൽ നടത്തും. കണ്ണൂർ ആറളം ഫാം ബ്ലോക്ക് 10 വീട്ടിലെ കുളിമുറിയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. പുലിക്കിരി ഷാജുവിന്റെ വീട്ടിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. വനംവകുപ്പ് അധികൃതരും മാർക്ക് പ്രവർത്തകരും ചേർന്ന് രാജവെമ്പാലയെ സാഹസികമായാണ് പിടികൂടിയത്. ഇതിനെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിട്ടു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പരിഹാരമാകാൻ സഹായിക്കുന്ന പ്രാഥമിക ധാരണയിലേക്ക് അമേരിക്കയും ഇറാനും നീങ്ങുകയാണെന്ന സൂചന പ്രബലമാകുന്നു. കരട് ധാരണ സംബന്ധിച്ച് 14 ഇനങ്ങൾ അടങ്ങിയ രേഖ തയ്യാറായതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 30 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം വിപുലമായ കരാർ തയ്യാറാക്കാനാണ് ആലോചന. ഇറാന്റെ നിയന്ത്രണത്തിലായ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്ന ദൌത്യത്തിന്റെ ഭാഗമായി ചെങ്കടലിൽ ഫ്രാൻസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ വിന്യസിക്കാൻ തീരുമാനിച്ചു. ഇറ്റാലിയൻ, ഡച്ച് യുദ്ധക്കപ്പലുകൾക്കൊപ്പം ചാൾസ് ഡി ഗല്ല എന്ന ഫ്രാൻസിന്റെ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലേക്ക് നീങ്ങിയതായി ഫ്രഞ്ച് സൈന്യം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്കെതിരെ നിശ്ചയദാർഢ്യത്തിന്റെ നിർണായക തെളിവാണ് ഓപ്പറേഷൻ സിന്ധു എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭീകരതയെയും അതിന്റെ കേന്ദ്രങ്ങളെയും തകർക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. സംസ്ഥാനത്ത് LDFനുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി CPIM സമഗ്രമായി പരിശോധിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നോ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ.
3: ആരോഗ്യദീപ്തി. ഇന്ന് ആരോഗ്യദീപ്തിയിൽ ജീവിതശൈലിയും ആരോഗ്യവും ഈ വിഷയത്തിൽ തിരുവനന്തപുരം കിഴുവിലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ JR PR സംസാരിക്കുന്നു.
4: എന്താണ് ജീവിതശൈലി എന്ന് നാം തന്നെ മറന്നു തുടങ്ങിയ ഈ കാലത്ത് അതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കും. ആയുഷ പാലനം വേദ ആയുർവേദ. ആയുസ്സിനെ പരിപാലിക്കുന്ന ശാസ്ത്രശാഖയായ ആയുർവേദത്തിൽ ജീവിതശൈലിയിൽ അനുവർത്തിക്കേണ്ട പ്രാഥമിക തത്വങ്ങൾ വിശദമായി തന്നെ വിവരിച്ചിരിക്കുന്നു. ആയുർവേദം ഒരു ജീവിത രീതി തന്നെയാണ്. മുൻ തലമുറയിലുള്ളവരുടെ കൃത്യമായ ജീവിതചര്യ രോഗങ്ങളെ നല്ലൊരു പരിധിവരെ അകറ്റി നിർത്തിയിരുന്നു. ആരോഗ്യകരമായ ജീവിതശൈലി ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യകരമായ മനസ്സുണ്ടാകുകയുള്ളൂ. മനുഷ്യ ജീവിതത്തിൻ്റെ അടിത്തറ തന്നെ ആരോഗ്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ മനുഷ്യൻ അലസനായി മാറിയിരിക്കുന്നു. അനാരോഗ്യകരമായ ജീവിതശൈലി ജീവിതശൈലി രോഗങ്ങൾക്ക് തന്നെ കാരണമായിത്തീരുന്നു. ആരോഗ്യകരമായ ജീവിതശൈലിയാണ് നാളെയുടെ അടിത്തറ. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന ചൊല്ല് നമുക്കേവർക്കും കേട്ടറിവുള്ളതാണല്ലോ. എന്നാൽ ഇന്നത്തെ അതിവേഗ ലോകത്ത് പലപ്പോഴും നാം മറന്നു പോകുന്നതും അവഗണിക്കുന്നതും ഈ വലിയ സമ്പത്തിനെയാണ്. കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി നമ്മുടെ ഭക്ഷണ രീതിയിലും ജീവിത രീതിയിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജങ്ക് ഫുഡുകൾ, പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ, കമ്പ്യൂട്ടറിനും മൊബൈലിനും മുന്നിലുള്ള ദീർഘനേരത്തെ ചിലവഴിക്കൽ എന്നിവയൊക്കെ ജീവിതശൈലി രോഗങ്ങൾക്ക് വഴിവെക്കുന്നു. നമ്മുടെ ശരീരം ഒരു യന്ത്ര സമാനമാണ്. അതിനെ നല്ല രീതിയിൽ പരിപാലിച്ചാൽ അത് നമ്മളെ നന്നായി സേവിക്കും. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സന്തോഷകരമായ ജീവിതം നയിക്കാനും സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാനും സാധിക്കും. ആരോഗ്യപരമായ നല്ലൊരു നാളേക്കായി നാം നല്ല ശീലങ്ങൾ പിന്തുടരാൻ ഈ തലമുറയോട് ആഹ്വാനം ചെയ്യണം. നാം നയിക്കുന്ന ജീവിതശൈലിയാണ് നമ്മുടെ ആരോഗ്യത്തെ നിർണയിക്കുന്നത്. ആരോഗ്യകരമായ ജീവിതശൈലിക്ക് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല ജീവിതശൈലി ഒരു വ്യക്തിയുടെ അച്ചടക്ക ജീവിതമാണ്. സ്വയം അച്ചടക്കവും കൃത്യനിഷ്ഠയും നല്ല ആരോഗ്യമെന്ന നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. നമുക്ക് നല്ല ജീവിതശൈലിയെക്കുറിച്ചും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ഒന്ന് കണ്ണോടിക്കാം. ആരോഗ്യകരമായ ജീവിതശൈലികളിൽ പ്രധാനമായിട്ടുള്ളത് സന്തുലിതമായ പോഷകാഹാരമാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പ്രോട്ടീനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയാണ് സമ്പന്നമായ സമീകൃത ആഹാരം. ഇത് ശരീരത്തിന് ഏറ്റവും ഫലപ്രദമാണ്. പഞ്ചസാര, ഉപ്പ്, അനാരോഗ്യകരമായ കൊഴുപ്പ് എന്നിവ അടങ്ങിയ സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം അമിത ശരീരഭാരത്തിന് കാരണമാകുകയും രോഗാവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. അടുത്തതായി പതിവ് വ്യായാമം. വ്യായാമം ദിനചര്യയിലെ ഏറ്റവും പ്രധാന ഒന്നാണ്. നടത്തം, നീന്തൽ, നൃത്തം, മിതമായ എയറോബിക് ആക്ടിവിറ്റി, ശരീരത്തിലെ മാംസപേശികൾക്ക് നൽകേണ്ടതായ ശക്തി പരിശീലന വ്യായാമങ്ങൾ എന്നിവ പതിവ് വ്യായാമങ്ങൾ ആക്കണം. അടുത്തത് ഉറക്കം. ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യണം. അനുയോജ്യമായ കിടപ്പുമുറി അന്തരീക്ഷം സൃഷ്ടിച്ച് ശരിയായ ഉറക്കം പ്രോത്സാഹിപ്പിക്കണം. ഏറ്റവും അനിവാര്യമായ മറ്റൊന്നാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നത്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി ശ്വസന വ്യായാമങ്ങൾ, ധ്യാനം, യോഗ, മറ്റ് ഹോബികൾ എന്നിവയിൽ ഏർപ്പെടുക. അതുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് ആരോഗ്യ നിരീക്ഷണം. രോഗപ്രതിരോധത്തിനായി ഉചിതമായ നടപടികൾ അനുവർത്തിക്കണം. ആവശ്യമായ പരിശോധനകളിലൂടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥയെ വ്യക്തമായി മനസ്സിലാക്കണം. ഇനി ജീവിതശൈലിയുടെ താളപ്പിഴവ് മൂലം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നു. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തെറ്റായ ജീവിതശൈലി രോഗങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ പ്രധാനമായി ഇന്ന് കണ്ടുവരുന്നത് മാരകമായ രോഗാവസ്ഥകളായി തന്നെയാണ്. ചില ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പട്ടിക നമുക്ക് നോക്കാം. പ്രമേഹം അഥവാ ഡയബറ്റീസ്, അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ, അമിത കൊഴുപ്പ് അതായത് ഡിസ്ലിപ്പിഡിമിയ, ഹൃദ്രോഗം, കൊറോണറി ആർട്ടറി ഡിസീസ്, ക്യാൻസർ, പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, വൃക്കരോഗം, ക്രോണിക് കിഡ്നി ഡിസീസ്, അൽഷീമേഴ്സ്, സ്ത്രീകളിൽ ഉണ്ടാകുന്ന PCOD, ശ്വാസകോശ സംബന്ധമായ COPD, വിഷാദരോഗം, ഹോർമോൺ തകരാറുകൾ, വന്ധ്യത എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ഇത്രയേറെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുവാൻ കാരണം അലസ ജീവിതമാണ്. ഇതിൻ്റെ കാരണങ്ങൾ ഒന്നും കൂടി പരിശോധിക്കാം. ഒന്നാമതായി വ്യായാമക്കുറവാണ്. പ്രായപൂർത്തിയായ ഒരു വ്യക്തി ദിവസേന 20 മുതൽ 45 മിനിറ്റ് വരെ കൃത്യമായി വ്യായാമം ചെയ്യണം. ശരീരത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താൻ പറ്റിയ ഒന്നാണ് വ്യായാമം. അമിതവണ്ണം കുറയ്ക്കാനും മനസ്സിന് ഊർജ്ജസ്വലത കൈവരിക്കുവാനും വ്യായാമം സഹായിക്കുന്നു. രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള ഒരു അത്ഭുതം തന്നെയാണ് വ്യായാമം. സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ, എയ്റോബിക് വ്യായാമങ്ങൾ, മറ്റ് ചെറിയ വ്യായാമങ്ങൾ എന്നിവ ദിവസവും ചെയ്താൽ ശരീരാരോഗ്യം വ്യായാമത്തിലൂടെ നമുക്ക് നിലനിർത്താം. മറ്റൊന്ന് അനാരോഗ്യകരമായ ആഹാര രീതി. ഇതിൽ അമിതമായി ഭക്ഷണം കഴിക്കുക, പച്ചക്കറികൾ, ഫലവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, Omega-3 fatty acid എന്നിവയുടെ ഉപയോഗക്കുറവാണ് പ്രധാനമായി കാണുന്നത്. ചുവന്ന മാംസം അമിതമായി ഉപയോഗിക്കുക, അമിതമായി മധുരം ഉപയോഗിക്കുക, ഭക്ഷണം ഒഴിവാക്കുക, എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം, ഉപയോഗിച്ച എണ്ണ തന്നെ വീണ്ടും ഉപയോഗിക്കുക എന്നിങ്ങനെയുള്ള അനാരോഗ്യകരമായ ആഹാര രീതി അനാരോഗ്യത്തിലേക്ക് നയിക്കുന്നു. പുകവലി, മദ്യപാനം, മറ്റു മയക്കുമരുന്നുകളുടെ ഉപയോഗം എല്ലാം പ്രധാന അവയവങ്ങളുടെ രോഗകാരണത്തിലേക്ക് നയിക്കുന്നു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടയുകയും രക്ത ഓട്ടം കുറയുകയും പ്രമേഹം, ഹൃദ്രോഗം, ഫാറ്റി ലിവർ അഥവാ കരൾ വീക്കം, പക്ഷാഘാത അഥവാ സ്ട്രോക്ക് എന്നീ രോഗാവസ്ഥകളുടെ തീവ്രതയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ആരോഗ്യകരമായ ജീവിതശൈലിയും പോഷക സമൃദ്ധമായ ഭക്ഷണവും വ്യായാമവും മാനസിക ഉല്ലാസവും ഉറക്കവും അമിത ഭക്ഷണം ഒഴിവാക്കലും എല്ലാം ഒത്തുചേർന്നാൽ ആനന്ദകരമായ ആരോഗ്യം നേടാം. കേരള സർക്കാരിൻ്റെ വൈബ് ഫോർ വെൽനസ് ആരോഗ്യം ആനന്ദം പരിപാടി നല്ലൊരു നാളെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഈറ്റ് വെൽ ആരോഗ്യപരമായ നല്ല ഭക്ഷണം, ആക്ട് വെൽ യോഗ വ്യായാമം എന്നിവയിലൂടെ ശരീരം ആരോഗ്യപരമായി നിലനിർത്തുക, സ്ലീപ്പ് വെൽ ആരോഗ്യകരമായ ഉറക്കം, കെയർ വെൽ ശരീരത്തെ ശരിയായ പരിശോധനകൾ സമയാനുസൃതമായി ചെയ്ത് രോഗങ്ങളിൽ നിന്നും പ്രതിരോധിക്കുക എന്നീ 4 വൈബിലൂടെ ആനന്ദകരമായ ആരോഗ്യത്തിനായി ബോധവൽക്കരിക്കുവാൻ സഹായിക്കും. മലയാളിയുടെ മാറുന്ന ഭക്ഷണ ശൈലിയും വ്യായാമമില്ലായ്കയും അമിത മാനസിക സമ്മർദ്ദവും ഒഴിവാക്കി ചിട്ടയോടെ ജീവിച്ച് ഉണർന്നിരിക്കാൻ ഉറങ്ങിക്കൊണ്ട് ജീവിതശൈലിയെ ആരോഗ്യപരമാക്കി സന്തോഷപൂർണമാക്കി ജീവിച്ച് ആയുർവേദ പ്രോക്തമായ ദിനചര്യയും ഋതുചര്യയും പാലിച്ച് നല്ലൊരു ആരോഗ്യ കേരളത്തിനായി നമുക്ക് നല്ലൊരു മാറ്റം കുറിക്കാം.
3: ജീവിതശൈലിയും ആരോഗ്യവും എന്ന വിഷയത്തിൽ തിരുവനന്തപുരം കിഴുവിലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ JR PR സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

0: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2 പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ടിവികെ നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ 2 സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുസ്മരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 2025 May 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ രാഷ്ട്രവും സായുധസേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിവാദ്യം അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം തികയുന്ന വേളയിൽ ഇന്ത്യൻ സായുധസേനയുടെ ധീരതയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും സാമൂഹ്യമാധ്യമ അക്കൌണ്ടിന്റെ പ്രൊഫൈൽ ചിത്രം മാറ്റി. കറുത്ത പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്കും അതിനു മുകളിൽ ദേശീയ പതാകയും അടങ്ങുന്നതാണ് പുതിയ പ്രൊഫൈൽ ചിത്രം. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2 പതിപ്പ് ഇന്ന് ജയ്പൂരിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ 1 വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് ഇന്നലെ വൈകിട്ടെത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് നിയമസഭാ കക്ഷി യോഗം. ചെന്നൈയിലുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് അവകാശവാദവുമായി UDF നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുക. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തി TVK നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. ഇന്നലെ ഭൂരിപക്ഷം തെളിയിക്കാൻ 2 സമയം ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
3: കേവല ഭൂരിപക്ഷം കിട്ടാൻ 118 സീറ്റുകൾ വേണമെന്ന നിലയിൽ വിജയ് നേതൃത്വത്തിലുള്ള തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. TVK നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ അവകാശമുന്നയിച്ച് ഇന്നലെ കത്ത് നൽകി. ഇന്ന് വീണ്ടും വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശമുന്നയിച്ചു. കോൺഗ്രസിൽ 5 MLA ഉൾപ്പെടെ TVK ഇപ്പോൾ 112 MLA പിന്തുണയുണ്ട്.
1: പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ദേശീയ ജനാധിപത്യ സഖ്യം തുടർ ഭരണം നേടിയ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൽ പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഇന്ന് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചതോടെ പുതിയ സർക്കാർ രൂപീകരണ പ്രക്രിയയ്ക്ക് തുടക്കമായി. 30-ൽ 18 സീറ്റുകളും നേടിയാണ് അഖിലേന്ത്യാ എൻആർ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം പുതുച്ചേരിയിൽ ഭരണ തുടർച്ച നേടിയത്.

0: കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ ബിബിൻ എസ് നാഥ്.
1: കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അതിശക്തനായാണ് അഖിലേന്ത്യാ എൻ ആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി ഭരണത്തിലേക്ക് തിരികെ എത്തുന്നത്. മുഖ്യമന്ത്രി പദത്തിൽ രംഗസ്വാമിക്ക് ഇത് അഞ്ചാമത് അവസരം. ആകെയുള്ള 30 സീറ്റുകളിൽ 12 സീറ്റുകൾ എൻ ആർ കോൺഗ്രസ് നേടിയപ്പോൾ സഖ്യകക്ഷിയായ ബി ജെ പി 4, AIADMK, LJP തുടങ്ങിയവ ഓരോ സീറ്റും നേടി. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉടൻ ഉന്നയിക്കുമെന്നാണ് കരുതുന്നത്. സത്യപ്രതിജ്ഞാ തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എൻ ആർ കോൺഗ്രസും BJPയും തങ്ങളുടെ നിയമസഭാ MLA മാരുടെ യോഗം കഴിഞ്ഞ ിൽ ചേർന്ന് സഭയിലെ കക്ഷി നേതാക്കളായി എൻ രംഗസ്വാമിയെയും എ നമശിവായത്തെയും തിരഞ്ഞെടുത്തിരുന്നു.
0: ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം പാറ്റ്നയിൽ നടന്നു. ഗാന്ധി മണ്ഡപത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത് ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 15 BJP MLA മാരും 14 JDU MLA മാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൊഴിൽ നൽകുന്നതിൽ മാത്രമല്ല മധ്യവർഗത്തിനും ദുർബല വിഭാഗങ്ങൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിലും കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭം ന്യൂഡൽഹിയിലെ ESIC മെഡിക്കൽ കോളേജ് ആന്റ് ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ESIC യുടെ പരിധി 7 കോടി ആളുകളിൽ നിന്ന് 15 കോടിയായി വർദ്ധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ പരിശോധന.
3: ആജ് ആപ്കെ ദ്വാരാ ദേശ് കെ സഭി 40 ഇയേഴ്സ് സേ എബോവ് ഹമാരെ ശ്രമിക് ഭായ് ഓർ ബെഹനോ കോ അനുരോധ് കരുംഗ കി ആപ് ESIC ഹോസ്പിറ്റൽ കെ മുലാഖാത് ലേകെ ആപ്കാ ഹെൽത്ത് ചെക്കപ്പ് കർവായേ ഓർ ആപ്കാ സ്വാസ്ഥ്യ കോ സുനിശ്ചിത്.
0: രാജ്യത്ത് മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ജനനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് തുടക്കമായി. പ്രസവത്തിന് മുൻപും ശേഷവുമുള്ള പരിചരണം, നവജാത ശിശു പരിചരണം, വീട്ടിൽ തന്നെയുള്ള നവജാത ശിശു സംരക്ഷണം, കുടുംബാസൂത്രണം എന്നിവ ഉൾക്കൊള്ളുന്ന മാതൃശിശു ആരോഗ്യ സേവനങ്ങളുടെ തടസ്സമില്ലാത്ത നിരീക്ഷണം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം മുംബൈയിലെ NSE ആസ്ഥാനം സന്ദർശിച്ചു. തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുവരും ഇന്ത്യ വിയറ്റ്നാം ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കും. ഫോറത്തിൽ വിയറ്റ്നാം പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് മഹാരാഷ്ട്ര ഗവർണറുമായി ലോക്ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ലോക്ഭവനിൽ മഹാരാഷ്ട്ര ഗവർണർ ഒരുക്കുന്ന അത്താഴവിരുന്നിൽ പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇരു നേതാക്കളും 13 കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67-ാം സ്ഥാപക ദിനം ഇന്ന്. 1960 May 7 BRO രൂപീകൃതമായത്. ദുർഘടമായ ഹിമാലയൻ മലനിരകളിലും അതിർത്തി മേഖലകളിലും സൈന്യത്തിന് വേഗത്തിലെത്തിച്ചേരാൻ സഹായിക്കുന്ന പാതകൾ ഒരുക്കുന്നതിൽ BRO നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2-ാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2-ാം പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. TVK നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ 2 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ആകാശവാണി കണ്ണൂർ, സമയം 1:00.

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്: 8547027054. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, സ്ഥലം, ഇഷ്ടഗാനം, സിനിമ, ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് 8547027054 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തോളൂ. ഇന്നത്തെ വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിലേക്ക് ആദ്യത്തെ ഇഷ്ടഗാനത്തിനായി മെസ്സേജ് അയച്ചത് വേങ്ങാട് നിന്നും രസിത്. ചിത്രം: കൃഷ്ണഗുടിയിൽ ഒരു പ്രണയകാലത്ത്. ഗായിക: ചിത്ര. ഗാനരചന: ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം: വിദ്യാസാഗർ. കേൾക്കാം രസിത്തിന്റെ ഇഷ്ടഗാനം.

വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിൽ അടുത്ത മെസ്സേജ് വായിക്കാം. മെസ്സേജ് അയച്ചത് കുഞ്ഞിമംഗലത്ത് നിന്നും സുഷമ. എന്റെ മോൾ അക്ഷരയുടെയും അനുജത്തി സുനിജയുടെ മകൻ ശ്രീരാഗിന്റെയും പിറന്നാളായിരുന്നു കഴിഞ്ഞ മെയ് 4. കുട്ടികൾക്ക് വേണ്ടി 1 മുതൽ 0 വരെ എന്ന സിനിമയിൽ ചിത്രപാടിയ രാരി രാരീരം രാരോ എന്ന പാട്ട് വെച്ചു തരുമോ? ദാ കേട്ടോളൂ. ഈ ഗാനത്തിന്റെ രചന ONV ആണ്. സംഗീതം മോഹൻ സിത്താര. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. അടുത്ത മെസ്സേജ്: ഞങ്ങൾ വെള്ളൂർ കണിയേരി ബ്രാഞ്ചിലെ ദിനേശ് ബി ഡി തൊഴിലാളികളാണ്. ഞങ്ങൾ ദിവസവും ജോലി ചെയ്യുന്നതിനിടയിൽ ആകാശവാണി പരിപാടികൾ ആസ്വദിച്ച് കേൾക്കുന്നവരാണ്. നിങ്ങളുടെ പരിപാടികളും പഴയ മനോഹര ഗാനങ്ങളും ഞങ്ങളുടെ ജോലിക്ക് കൂടുതൽ സന്തോഷവും ഉന്മേഷവും നൽകുന്നു. അതുകൊണ്ട് അവളൊരു തുടർക്കഥ എന്ന സിനിമയിൽ ജയചന്ദ്രൻ ആലപിച്ച കളഭ ചുമരുവെച്ച എന്ന മനോഹരമായ ഗാനം പ്രക്ഷേപണം ചെയ്തു തരുമോ? പ്രതീക്ഷയോടെ പയ്യന്നൂർ വെള്ളൂർ കണിയേരിയിലെ ദിനേശ് ബി ഡി തൊഴിലാളികൾ. ഈ ഗാനം രചിച്ചത് വയലാർ രാമവർമ്മ, സംഗീതം MS വിശ്വനാഥൻ. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിൽ അടുത്തതായി.

ഞാനൊരു വിഘടകവി, ഇന്ന് ഞാനൊരു കഥ ചൊല്ലുവേൻ. ഷോളയാർ പെരുംകാട്. അതിൽ ഉയർന്നൊരു ആലുമരം, ആലുമരത്തിൽ ആ അത്ഭുതവനത്തിൽ ആൺകിളി രണ്ടുണ്ട്, പെൺകിളി രണ്ടുണ്ട്, അവർക്കുള്ളിൽ

പാട്ടും മുഴക്കങ്ങൾ കല്യാണ മേളങ്ങൾ തുള്ളാട്ടം കേട്ടിതമ്മ. മുഴക്കങ്ങൾ കല്യാണ മേളങ്ങൾ തുള്ളാട്ടം കേട്ടിതമ്മ. ആശാവിമാനത്തിൽ ആഹ്ലാദ വേഗത്തിൽ ആ ദിനം വന്നിതമ്മ.

ശൃംഗാരക്കാലോടെ സംഗീത ചെല്ലങ്ങൾ കൈകൊട്ടിപ്പാട്.

കൈയോട് ഒരു കിളി കൈ ചേർത്ത് കുളിപ്പോരി കുതിരണമ്മ. ഉല്ലാസ പീലികളാൽ ഉടുകൊണ്ടു ഞൊറിയുവാൻ ഒരു കിളി കൊതിക്കണമ്മ. അമ്മാണിയാൻ കിളി ഉന്മാദ കനവിൽ നിന്നപ്പോൾ ഉണർന്നിതമ്മ. അത് എപ്പോഴും കിളിയല്ല കിണറ്റു തവ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: തളിപ്പറമ്പിൽ നിന്നും ഹാഫിറ ആവശ്യപ്പെടുന്ന ഗാനമാണ് വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിൽ അടുത്തതായി. ചിത്രം തേന്മാവിൻ കൊമ്പത്ത്, പാടിയത് MG ശ്രീകുമാറും ചിത്രയും ചേർന്ന്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിൽ അടുത്തതായി യേശുദാസ് പാടിയ ഗാനം, ചിത്രം ദേശാടനം. ഈ ഗാനത്തിന്റെ ശില്പി കൈതപ്രം. ഇഷ്ടഗാനത്തിനായി വാട്സ്ആപ്പ് ചെയ്തത് ഹരിപ്പന്നൂരിൽ നിന്നും വി രാഗേഷ് മരുതായി.

0: ഡിബിയായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
1: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
2: എന്റെ ടീച്ചറെ, അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
3: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
4: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
5: വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. അടുത്ത മെസ്സേജ് തലശ്ശേരി പറാൽ ദിനേശ് കമ്പനിയിൽ നിന്ന്. ഈ മാസം യാത്രയപ്പ് നൽകുന്ന വിജയി, പ്രസുല എന്നിവർക്കു വേണ്ടി തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഗാനം. ചിത്രം സുകൃതം. പാടിയത് യേശുദാസ്. ONV യുടെ വരികൾക്ക് ഈണം നൽകിയത് രവി ബോംബെ.

0: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
1: എന്റെ ടീച്ചറെ, അതിനല്ലേ നമ്മുടെ അനശ്വരയിൽ ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്. നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
2: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
3: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

റഹീം പടന്ന ആവശ്യപ്പെടുന്ന ഗാനം. ചിത്രം സന്താന ഗോപാലം. ഗായകൻ യേശുദാസ്. ഗാനരചന വി മധുസൂദനൻ നായർ. സംഗീതം ജോൺസൺ. കേൾക്കാം റഹീമിന്റെ ഇഷ്ടഗാനം അടുത്തതായി.

അടുത്ത മെസ്സേജ്: കുന്നോത്തുതെരു ദിനേശ് കമ്പനിയിൽ നിന്നും ഏപ്രിൽ മാസം വിരമിച്ച ഷെറി, പ്രമീള, പ്രസീത എന്നിവർക്കും മെയ് മാസം 12ാം തീയതി വിരമിക്കുന്ന അനിത എന്നിവർക്കും വേണ്ടി ബോഡിഗാർഡ് എന്ന സിനിമയിലെ അരികത്തായാരോ എന്ന ഗാനം വെച്ചു തരുമോ? മെസ്സേജ് അയച്ചത് കുന്നോത്തുതെരു ദിനേശ് കമ്പനിയിലെ തൊഴിലാളികൾ. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം. ചിത്രം ബോഡിഗാർഡ്, ഗായകർ യാസർ സലി, എലിസബത്ത് രാജു, ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം ഔസേപ്പച്ചൻ.

അടുത്ത മെസ്സേജ്: നാളെ 5-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എന്റെ മകൾ ജിജിനയ്ക്കും മരുമകൻ ജിനിത്തിനും ലക്ഷ്മണരേഖ എന്ന സിനിമയിലെ മനസ്സിന്റെ മഞ്ചലിൽ എന്ന് തുടങ്ങുന്ന പാട്ട് കേൾപ്പിച്ചു തരുമോ? മെസ്സേജ് അയച്ചത് ഭവാനി ഉദിനൂർ. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ, പാടിയത് യേശുദാസ്. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം.

ചിത്രം മഴ, പാടിയത് ചിത്ര. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ. ഇഷ്ടഗാനത്തിനായി വാട്സാപ്പ് ചെയ്തത് ചാലാട് നിന്നും

0: ഡയറക്ടർ. സംവിധാനം പി എ ബിജു.
1: സ്ഥലം റഷ്യൻ തലസ്ഥാനമായ സെയിന്റ് പീറ്റേഴ്സ്ബർഗ്. കാലം 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥം. നിക്കോവ് എന്ന യുവാവ് ഒരു കൊലപാതകയാണെന്ന് ചുറ്റുമുള്ള ആർക്കും അറിയില്ല. ഒരു പലിശക്കാരിയെയാണ് നിക്കോവ് കൊന്നത്. സ്വന്തം ജീവിതത്തിലും ചുറ്റുപാടുകളിലും ദാരിദ്ര്യം മനുഷ്യരെ നിസ്സഹായരാക്കുന്നതും ധനവാൻ അനീതി ചെയ്യുന്നതും നിക്കോവിനെ വിറളി പിടിപ്പിച്ചിരുന്നു. വാടകമുറിയുടെ ഉടമസ്ഥ പോലീസിന്റെ ഒത്താശയിൽ അയാളെക്കൊണ്ട് ഒരു കടപ്പത്രം കൗശലപൂർവം ഒപ്പിടുവിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ദുഷ്ടലാക്കാണ്. കൊലപാതകം ചെയ്തതിന്റെ മനോവിഭ്രാന്തിയിൽ നിക്കോവ് സ്വപ്നത്തിൽ എന്നവണ്ണം വിളിച്ചു പറഞ്ഞ രഹസ്യങ്ങളുടെ അറ്റവും മുറിയും പലരും കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ബോധം വരുമ്പോൾ അയാൾക്ക് ആധിയാണ്, ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞുവോ.
2: നിക്കോ, എടാ, എങ്ങനെയും നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് മുതൽ ഞാൻ അതിനായി കിണഞ്ഞു പരിശ്രമിച്ചു തുടങ്ങി. നിന്റെ പഴയ താമസ സ്ഥലം, അതിനടുത്ത് പോലീസ് സ്റ്റേഷൻ, അവിടെ എന്റെ സുഹൃത്ത് സമറ്റോവ്, അയാൾക്ക് നിന്നെ അറിയാം. നീ അവിടെ ചെന്നിരുന്നില്ലേ? നസ്താസ്യയ്ക്ക് അറിയാം എല്ലാ കാര്യങ്ങളും. ഞാൻ ഇവിടെ വന്നിരുന്നത് നിനക്കറിയാമോ? ആ, നീ അപ്പൊ പുറത്തായിരുന്നു. ഞാനിവിടെ വരാറുണ്ട്.
3: അപ്പോൾ നീ എല്ലാം അറിഞ്ഞിരിക്കുന്നു.
2: നീ എന്താണ് എല്ലാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
3: അല്ല, എന്റെ ബന്ധങ്ങളെ പറ്റി.
2: എന്ത് ബന്ധം? അത്
3: എന്നാൽ?
2: നിന്റെ വീട്ടുടമസ്ഥയുമായുള്ള ബന്ധം. നിനക്കുള്ള ഭക്ഷണം അവിടുന്നാണെന്ന് നസ്താസ്യ പറഞ്ഞു. അതിനവർ ചൂണ്ടയിട്ടിരിക്കുന്നത് എന്താണെന്നും മനസ്സിലായി.
3: അത് ശരിയാവില്ലെന്ന് തോന്നുന്നു.
2: നീ തുടക്കത്തിലെ ശരിയായ മാർഗത്തിലൂടെ അല്ല പോയത്. നീ അവളെ മറ്റൊരു കണ്ണിലൂടെ സമീപിക്കേണ്ടതായിരുന്നു. അവർ ഒരു പിടികിട്ടാപ്പുള്ളിയാണ്. നിനക്കിപ്പോ ഭക്ഷണം പോലും തരാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചും വഷളാക്കാൻ നീ എങ്ങനെ അനുവദിച്ചു?
3: ആ പ്രമാണം ഞാൻ ഒപ്പിട്ടു കൊടുത്തിരുന്നു.
2: ഓ, അത് കേസായെന്ന് ഞാൻ അറിഞ്ഞു. അതിനല്ലേ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചത്?
3: അതെ,
2: ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. ആ പ്രമാണം ഒപ്പിട്ടു കൊടുക്കുവാൻ നിനക്കത് ഭ്രാന്തായിരുന്നോടാ. ഹേ, അവരുടെ മകൾ നതാലിയെ വിവാഹം കഴിക്കാൻ നീ സമ്മതിച്ചിരുന്നോ?
3: ഏ, ഞാനോ സമ്മതിക്കാനോ? കൊള്ളാം, ഞാൻ പെട്ടുപോയി. അവര് ബുദ്ധിമതിയാണ്, മകൾ മരിച്ചിട്ടും.
2: അവർ നീ കരുതുന്നത് പോലെ ബുദ്ധിമതിയല്ല, സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്ന സ്വഭാവക്കാരി. ഇനി നിന്നോട് ഞാൻ ഒരു സത്യം പറയട്ടെ?
3: എന്താ?
2: അവർക്ക് 40 വയസ്സായി കാണും. അവർ പറയുന്നത് 35 തികഞ്ഞിട്ടില്ലെന്നാണ്.
3: മകളെ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ മട്ടുമാറി.
2: മകളുടെ ഭർത്താവിന് സ്വപ്നം കണ്ടതൊക്കെ പകയായി തീർന്നു. അവർക്കറിയാം കടപ്പത്രത്തിലെ പണം വസൂലാക്കാൻ. ഡാനിക്കോ, നീ ഭാഗ്യവാനാണ്. 125 രൂപിൽ പെൻഷൻ കൊടുത്ത് രക്ഷിക്കാൻ തയ്യാറുള്ള ഒരു അമ്മ, നിന്റെ അമ്മ. പട്ടിണി കിടന്നിട്ടാണെങ്കിലും മകന് വേണ്ടി അവർ അത് ചെയ്യും. അതിന് പോകുന്ന ഒരു അനുജത്തിയും. നീ ഭാഗ്യവാനാടാ.
3: ഇതെന്താണ് റസുമഹിൻ?
2: ഇത് നീ ഒപ്പിട്ടു കൊടുത്ത കടപ്പത്രം. ഞാൻ ഇടപെട്ട് അത് റദ്ദ് ചെയ്തു.
3: അതെങ്ങനെ?
2: ഇനി നിനക്ക് കേസില്ല. സമാധാനമായോ? നീ പണം കൊടുക്കണ്ടടാ.
3: സമറ്റോവ് എന്നെ തിരക്കിയോ?
2: എന്താണ് നിക്കോവ് നീ വീണ്ടും പരിഭ്രമിക്കുന്നത്? സമറ്റോവ് ഒരു ദിവസം എന്റെ കൂടെ ഇവിടെ വന്നിരുന്നു.
3: അതെയോ?
2: ആ, അയാൾക്ക് നിന്നെ ഒന്ന് വിശദമായി പരിചയപ്പെടണമെന്ന്. കാരണം ഞാൻ നിന്നെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അയാളൊരു നല്ല മനുഷ്യനാണടാ.
3: എടാ, ഞാൻ അബോധാവസ്ഥയിൽ എന്തെങ്കിലും പിച്ചും പിഴയും പറഞ്ഞിരുന്നോ?
2: ആ, എനിക്കങ്ങനെ തോന്നുന്നു.

0: നീ അപ്പോ നീ അല്ലായിരുന്നു. ഏയ്, അതേ കുറിച്ച് ഓർത്ത് നീ അസ്വസ്ഥനാകാതിരിക്കൂ.
1: നിങ്ങൾ രണ്ടുപേരും വന്നപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എടാ, ഒന്ന് ഒന്ന് വിശദമായി പറയടാ.
0: നീ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നോ? എന്തിനെ കുറിച്ചാണ് സാധാരണ ജനങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളത്? അതൊക്കെ തന്നെ.
1: ഞാൻ എന്താണ് പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരുന്നത്?
0: ഓ, ഇവൻ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും രഹസ്യം പുറത്തുവിട്ടു എന്ന് നീ ഭയപ്പെടുന്നുണ്ടോ? നീ ഭയപ്പെടണ്ട, നീ ഒരു പ്രഭുകുമാരിയെ പറ്റിയും പറഞ്ഞിട്ടില്ല.
2: ഒരു ബുൾഡോഗ്, കമ്മൽ, ചെയിൻ, ക്രിസ്റ്റോവിസ്ക ദ്വീപ്, ചില കാവൽക്കാർ, ഒരു കല്ല്, അങ്ങനെ എന്തൊക്കെയോ നീ പറഞ്ഞു. പിന്നെ ആ എന്റെ സോക്സ് തരൂ എന്ന് നീ ഉറക്കെ നിലവിളിച്ചു. എന്നിട്ട് നീ ഈ മുറി മുഴുവനും നീ അത് അന്വേഷിച്ച് നടന്നു. എന്നിട്ട് അയാളുടെ സുഗന്ധമുള്ള മോതിരമണിഞ്ഞ കൈവിരലുകൾ കൊണ്ട് തന്നെ ആ പഴംതുണി എടുത്ത് നിനക്ക് തന്നു.
1: അങ്ങനെ സംഭവിച്ചോ?
0: അങ്ങനെ സംഭവിച്ചോന്നോ? എന്നിട്ട് നീ അതും കയ്യിൽ ചുരുട്ടി പിടിച്ച് ഒരേ കിടപ്പ്. നിന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങാൻ ഞാൻ പെട്ട പാടെ. നിക്കോ, നമുക്കിനി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതാ 10 രൂപിൽ നിനക്ക് വന്ന കാശിൽ നിന്ന് ഞാൻ എടുക്കുന്നു. 1-2 മണിക്കൂറിനുള്ളിൽ ഞാൻ അതിന്റെ കണക്ക് ബോധിപ്പിക്കാം. സോസിമോവിനെ നോക്കട്ടെ. ഡോക്ടറെ, അയാൾ നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നു. അയ്യോ, സമയം 12 ആകാറായി. നസ്താസിയ, ഞാൻ പുറത്തു പോകുമ്പോ നീ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവന് വെള്ളമോ മറ്റെന്തെങ്കിലുമോ ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കണം. ഞാൻ വീട്ടുടമയോട് പറയാം.
3: ഓ, ഇപ്പൊ അവര് തമ്മിലാ ചങ്ങാത്തം. അവരെ കാണാൻ കൂടിയാ റസ്മഹിൻ വരുന്നത്. അവർക്കും അയാളെ ജീവനാ.
1: കാര്യങ്ങൾ വഷളാവുന്നു. ആ പോലീസ് ഓഫീസർ സെമറ്റോ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ സുഖമില്ലാതെ കിടന്നിട്ട് എന്റെ ബോക്സ് അയാൾ കണ്ടുവോ? എല്ലാം കൂടുതൽ വ്യക്തമാവുന്നു. എനിക്ക് രക്ഷപ്പെടണം. അല്ല, എന്റെ വസ്ത്രങ്ങൾ ഇവിടെ. എനിക്ക് ബൂട്ട്സ് ഇല്ല. അതവർ അവരതെടുത്തുകൊണ്ട് പോയി ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ കോട്ട് അവരത് വിട്ടുപോയിരിക്കണം. ഇതാ മേശപ്പുറത്ത് എന്റെ പണം ഇരിക്കുന്നു. ദൈവത്തിന് നന്ദി. ആ, ഇതാ പ്രമാണം. ഞാൻ ആ പണവും കൊണ്ട് മറ്റൊരു സ്ഥലം വാടകയ്ക്കെടുക്കും. അവരെന്നെ ഒരിക്കലും കണ്ടുപിടിക്കില്ല. എന്നാൽ വിലാസം സൂക്ഷിക്കുന്ന കച്ചേരിക്കാർ അവരെന്നെ കണ്ടുപിടിക്കും. റസ്മിഹിൻ എന്നെ കണ്ടുപിടിക്കും. ദൂരേക്ക് എവിടേക്കെങ്കിലും രക്ഷപ്പെടുന്നതാ നല്ലത്. ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത എവിടേക്കെങ്കിലും, വളരെ ദൂരേക്ക്, അമേരിക്കയിലേക്ക്. അവരെന്തു വേണമെങ്കിലും ചെയ്യട്ടെ. എനിക്കൊന്ന് ഈ കെട്ടിടത്തിന് താഴെ എത്താൻ കഴിഞ്ഞെങ്കിൽ. അവരവിടെ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ടെങ്കിലോ? പോലീസുകാരാരെങ്കിലും? ഇതെന്താണ്? ചായയോ? ഇതാ അരക്കുപ്പി തണുത്ത ബിയർ. ഇന്ന് ഇതിൽ അഭയം കൊള്ളാം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 13-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപ

0: ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി കണ്ണൂർ.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 5:15 കൊമ്പ് പറ്റ്, അവതരിപ്പിക്കുന്നത് ഇ ശങ്കരൻകുട്ടി വരവൂരും സംഘവും, 5:30 ലളിതഗാനങ്ങൾ, 5:43 പ്രായോജിക പരിപാടി ഞാറ്റുവേല, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം. കിസാൻ വാണി. തെങ്ങിനെ പരിചരിക്കാൻ തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം. കാസർഗോഡ് സ്വദേശി എം വിനുരാജ് സംസാരിക്കുന്നു. 7:20 കമ്പോള വിലനിലവാരം.

7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ലാറ്ററൽ എൻട്രിയിലൂടെ ബിടെക്കിലേക്ക് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പി ബിനേഷ് മോഹൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ഗാനങ്ങൾ, 11:00 സ്പോട്ട് ലൈറ്റ്. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

അടുത്ത മെസ്സേജ്. 4 മൈൽ ദിനേശിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന സവിത, സ്മിത, സുമ, പുഷ്പ. കതിരൂർ 16 നമ്പർ ദിനേശിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ജയശ്രീ, അജിത, ശോഭ, നിർമ്മല, ഷീജ, പത്മിനി എന്നിവർക്ക് വേണ്ടി രാവണപ്രഭു എന്ന ചിത്രത്തിലെ ആകാശദീപങ്ങൾ സാക്ഷി എന്ന ഗാനം വെച്ചു തരുമോ? മെസ്സേജ് അയച്ചത് എം ജയൻ. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം. ചിത്രം നീതിപീഠം. ഇഷ്ടഗാനത്തിനായി വാട്സാപ്പ് ചെയ്തത് കീച്ചേരി ചിറക്കുറ്റിയിൽ നിന്നും വനജ ശ്രീനിവാസൻ.

മായാമയൂരം. ഈ പടത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ. ഇഷ്ടഗാനത്തിനായി മെസ്സേജ് അയച്ചത് ബീന ദിലീപ് നല്ലാണി.

വാട്സ്ആപ്പ് പ്രിയഗീതങ്ങളിൽ അടുത്ത ഗാനത്തിനായി മെസ്സേജ് ചെയ്തത് പാപ്പിനിശ്ശേരിയിൽ നിന്നും കൊമ്പൻ ദിനേശൻ. ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. പാടിയത് യേശുദാസും സുജാതയും ചേർന്ന്. ഗാനരചന കൈതപ്രം. സംഗീതം ഔസേപ്പച്ചൻ.

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങളിൽ അടുത്ത മെസ്സേജ്. കാവൽ എന്ന സിനിമയിലെ മധു ബാലകൃഷ്ണൻ പാടിയ എന്നോമൽ നിധിയല്ലേ എന്ന ഗാനം വെച്ചു തരുമോ? ഇന്ന് 14-ാം പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ മോൾ ദേവശ്രീക്കു വേണ്ടി അമ്മയാണ് ആവശ്യപ്പെടുന്നത്. മോറായിൽ നിന്നും അമ്മ, അച്ഛൻ, അമ്മമ്മ, അച്ചാച്ചൻ, ചേച്ചി, ശിവലയ. ഈ ഗാനത്തിന്റെ രചന വി കെ ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം.

ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് ദേവരാജൻ ഈണം നൽകി. യേശുദാസ് പാടിയത്. ചിത്രം സത്യവാൻ സാവിത്രി. ഇഷ്ടഗാനത്തിനായി മെസ്സേജ് അയച്ചത് പാത്തൻപാറയിൽ നിന്നും ഷെല്ലി.

പിണറായിൽ നിന്നും നിഷ ബാബു എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം. ചിത്രം ഗുരുജി ഒരു വാക്ക്. പാടിയവർ യേശുദാസ്, ചിത്ര. വരികൾ ബിച്ചു തിരുമല. സംഗീതം ജെറി അമൽദേവ്.

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങളിൽ അടുത്ത ഗാനത്തിനായി മെസ്സേജ് അയച്ചത് അന്നൂരിൽ നിന്നും ഗിരിധരൻ. ചിത്രം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. പാടിയത് യേശുദാസ്. വയലാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ദേവരാജൻ.

ശ്രേയാ ഘോഷാലും വിജയ് യേശുദാസും പാടിയത്. ചിത്രം ആമി. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം എം ജയചന്ദ്രൻ. ഇഷ്ടഗാനത്തിനായി മെസ്സേജ് അയച്ചത് പുതിയ തെരുവിൽ നിന്നും പ്രവീൺ.

മാവിലായി ദിനേശ് കമ്പനിയിൽ നിന്നും വിരമിക്കുന്ന ഉഷേച്ചിക്ക് വേണ്ടി നിറം എന്ന സിനിമയിലെ യാത്രയായി എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? മെസ്സേജ് അയച്ചത് സജിത. ഈ ഗാനം യേശുദാസും ചിത്രയും വിദ്യാസാഗറും പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ. കേൾക്കാം ഇവരുടെ ഇഷ്ടഗാനം.

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങളിലെ അടുത്ത മെസ്സേജ്. എന്റെ പേര് പ്രേമലത. സ്ഥലം നടക്കാവ് വൈക്കത്ത്. തൃക്കരിപ്പൂർ ദിനേശ് ബി ഡി കമ്പനിയിൽ നിന്നും ഈ മാസം റിട്ടയർഡാകുന്ന രമണി, പുഷ്പ, രോഹിണി, തങ്കമണി, ശൈലജ എന്നിവർക്ക് വേണ്ടി ഒരു പെണ്ണിന്റെ കഥ എന്ന ചിത്രത്തിലെ പൂന്തേനരുവി എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി പി. സുശീല പാടിയ ഗാനം കേൾക്കാം.

എന്റെ ഏട്ടന്റെ മകൾ ശ്രീനന്ദയുടെ വിവാഹമാണ് ഞായറാഴ്ച. അവൾക്ക് വേണ്ടി കാര്യസ്ഥൻ എന്ന സിനിമയിലെ മംഗളങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? മെസ്സേജ് അയച്ചത് സുമിത അനീഷ്, പനയത്ത്

പറമ്പ്. ദാ കേട്ടോളൂ ഈ ഗാനം. ബെന്നി ഡയാൽ പാടിയത്. ഗാനരചന കൈതപ്രം. സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു. അവതരണം മഞ്ജു മുകുന്ദൻ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 101.5 മെഗാഹെർട്സിൽ FM ബാൻഡിൽ ഞങ്ങളുടെ സായന്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അരുന്ധതി പാടിയത്, ചിത്രം ഹിറ്റ്ലർ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കിടേഷിന്റെ സംഗീതം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. യേശുദാസും സുജാതയും പാടിയത് ചിത്രം മീനത്തിൽ താലികെട്ട്.

അടുത്ത ഗാനം ബിജു നാരായണനും ശ്രീനിവാസനും പാടിയത്. ചിത്രം സമ്മർ ഇൻ ബദ്ലഹേം. ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾ, വിദ്യാസാഗരന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കൊമ്പ് പറ്റി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഈ ശങ്കരൻകുട്ടി വരവൂരും സംഘവും.

0: ഈ ശങ്കരൻകുട്ടി വരവൂരും സംഘവും അവതരിപ്പിച്ച കൊമ്പുപറ്റാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
3: എന്റെ ടീച്ചറെ,
4: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
3: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
5: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
6: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
7: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
6: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
7: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
6: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
7: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
6: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
7: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
6: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
7: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
6: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
8: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
10: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
11: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
12: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
13: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
12: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
13: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
12: ഏറ്റവും പുതിയ റിലീസുകൾ,
13: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
12: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
11: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണി.

0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ജിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
7: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസും സുജാതയും പാടിയത്.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: മറ്റ് കൃഷികൾക്കൊപ്പം ചോളം കൃഷിയും നമ്മുടെ നാട്ടിൽ പ്രചുരപ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ചോളം എത്തുന്നതിനൊപ്പം നമ്മുടെ നാട്ടിലും കർഷകർ ഇന്ന് ചോളം കൃഷി ചെയ്തു വരുന്നുണ്ട്. ചോളം കൃഷിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞാറ്റുവേലയിൽ. ചോളത്തിന്റെ നടീൽ ഇനങ്ങൾ, കൃഷിരീതി, പരിചരണം, വളപ്രയോഗം തുടങ്ങി ചോളം കൃഷിയുടെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ നമിത കൃഷ്ണ.
1: ചോളത്തിന്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു 9000 വർഷങ്ങൾക്ക് മുന്നേ മെക്സിക്കോയിലാണ് ഇതിന്റെ ഒരു സ്വദേശമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ശേഷം അമേരിക്കക്കാരുടെ ഇടയിൽ ഇതിന്റെ കൃഷിക്ക് വലിയൊരു പ്രസിദ്ധി നേടുകയും കാലക്രമേണ ഇത് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോഴും കേരളത്തിൽ വലിയൊരു തോതിൽ കൃഷി ആരംഭിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ യു പി പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ചോളം അധികമായിട്ട് കൃഷി ചെയ്ത് വന്നിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു 10 വർഷത്തിനോട് അടുപ്പിച്ച് നമ്മുടെ നാട്ടിലും അതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ജാഗരൂകരായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സ്വഭാവം എന്ന നിലയ്ക്ക് സെന്റുകൾ തൊട്ട് ഹെക്ടറിൽ വരെ കൃഷി ചെയ്യുന്ന കർഷകരെ നമുക്കെന്നറിയാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടവിള കൃഷിയായിട്ടും തനി വിളയായിട്ടും നമുക്ക് ചോളം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല, ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്ന 90 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിനെ വിളവെടുക്കാൻ സാധിക്കുന്നു.
0: ഏത് തരത്തിലുള്ള കാലാവസ്ഥയും മണ്ണുമാണ് ചോളം കൃഷിക്ക് അനുയോജ്യമായത്?
1: കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ ചോളകൃഷി പോകാൻ പറ്റില്ല. പക്ഷേങ്കിൽ നമുക്ക് ജലസേചനം കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോഴും നമ്മൾ മണ്ണിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം വളക്കൂറുള്ള, അത്യാവശ്യം ഈർപ്പമുള്ള മണ്ണുകളിലാണ് ചോളകൃഷി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. വർഷം ഉടനീളം നമുക്ക് കൃഷി ചെയ്യാമെങ്കിലും നമ്മുടെ കർഷകർ കൂടുതലും ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഉണക്ക് കാലങ്ങളിൽ, പ്രത്യേകിച്ച് ജാനുവരി തൊട്ടൊരു ജൂൺ ജൂലൈ വരെ നമ്മുടെ നാട്ടിൽ കർഷകർ ചെയ്യുന്നു. എങ്കിലും നമുക്ക് ഡിസംബർ സെപ്റ്റംബറിലൊക്കെ ജലസേചനം ഉറപ്പുവരുത്തിക്കൊണ്ട് ചോളകൃഷി ചെയ്യാവുന്നതാണ്. അമ്ലക്ഷാര ഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, 6-7 ഇടയിൽ ഉള്ള അമ്ലക്ഷാര തോതുള്ള മണ്ണിൽ നമുക്ക് വിജയകരമായി ചോളകൃഷി ചെയ്യാവുന്നതാണ്.
0: ഏതൊക്കെ ഇനങ്ങളാണ് ചോളം കൃഷിക്കായി ഉപയോഗിക്കുന്നത്?
1: പ്രധാനമായിട്ടും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലായാലും നമ്മുടെ നാട്ടിലായാലും പറയുന്ന 2 തരത്തിലുള്ള ഇനങ്ങളുണ്ട് ചോളത്തിൽ. ഒന്ന് വന്നിട്ട് സങ്കര ഇനങ്ങൾ അഥവാ ഹൈബ്രിഡുകളും, പിന്നീട് വന്നിട്ട് കമ്പോസിറ്റുകളും. സങ്കര ഇനങ്ങളിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ തന്നെ ഇറക്കിയിട്ടുള്ള ഡെക്കാൻ ഹൈബ്രിഡ് പോലുള്ള ഇനങ്ങൾ വളരെ പ്രസിദ്ധമാർന്ന ഇനങ്ങളാണ്. അതേപോലെ തന്നെ ഗംഗ ഹൈബ്രിഡ് 1, 1.0, 1 ഒക്കെ ഈ പറയുന്ന ഹൈബ്രിഡ് ഇനങ്ങളിലാണ് വരുന്നവയാണ്. പിന്നീടുള്ളതാണ് കമ്പോസിറ്റ് ഇനങ്ങൾ. കമ്പോസിറ്റ് ഇനങ്ങളിൽ വരുന്നതാണ് നമ്മുടെ വിക്രം, സോന, ജവഹർ, വിജയ് പോലുള്ള ഇനങ്ങൾ.
0: അപ്പോൾ കൃഷിക്കായിട്ട് 1 സെന്റിലേക്ക് എത്ര കിലോ വിത്ത് വേണ്ടി വരും?
1: ജനറലി നമ്മളൊരു 2 to 3 kg വിത്തുകൾ വരെ ഒരു സെന്റിന് പറയാറുണ്ട്. ചോളത്തിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ ഡിബ്ലിംഗ് എന്ന് പറയും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിൽ കുതിർത്ത് മുളപ്പിച്ചെടുക്കുന്ന ചോളങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മണ്ണിലേക്ക് പ്ലേസ് ചെയ്യുന്നതാണ് ഡിബ്ലിംഗ്. ഇതൊരു ഏകദേശം ഒരു 1-1.5 ഇഞ്ച് ആഴത്തിൽ വേണം ഈ വിത്തുകളെ നമ്മൾ മണ്ണിലേക്ക് വെക്കാൻ. മണ്ണിൽ നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റോ അതുപോലെ തന്നെ ചാണകമോ പോട്ടിംഗ് മിക്സ്ചറോ ഒക്കെ നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്.
0: കൃഷിരീതി എങ്ങനെയാണ്?
1: കൃഷിരീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ വാരങ്ങൾ കോരി വെച്ചാണ് ഇത് ചെയ്യാറുള്ളത്. അകലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വാരങ്ങൾ തമ്മിലും 60 സെന്റിമീറ്റർ അകലവും, വിത്തുകൾ തമ്മിൽ ഒരു 20-25 സെന്റിമീറ്റർ അകലത്തിൽ നമുക്കിടാം. ഒരു കുഴിയിൽ തന്നെ നമുക്കൊരു 2-3 ചോളത്തിന്റെ വിത്ത് ഇടുന്നതാണ് അഭികാമ്യം.
0: വളപ്രയോഗം എങ്ങനെയാണ്?
1: പൊതുവേ നമ്മുടെ ചോളത്തിന്റെ ഒരു പ്രത്യേകത, ഹൈലി റെസ്പോൺസീവ് ആയിട്ടൊരു ക്രോപ്പാണ്. കൊടുക്കുന്ന വളങ്ങളോട് നല്ല രീതിയിൽ റെസ്പോൺസ് കാണിക്കുന്ന ഒരു വിളയാണ് നമ്മുടെ ചോളം. ജനറലി നമ്മുടെ നാട്ടിലെ കർഷകർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാലിവളം, കമ്പോസ്റ്റ്, അതുപോലെ തന്നെ കോഴിയുടെ വളം, അതായത് കോഴിവളമൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, കോഴിവളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ചൂടുള്ളതാണ്. അപ്പൊ അത് പ്രോപ്പറായിട്ട് കമ്പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ചെടിക്ക് ദോഷമായിട്ട് വരാം. അപ്പൊ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്ത ഏതൊരു വളവും നമുക്ക് യൂസ് ചെയ്യാം. ഫാമിയാർഡ് കമ്പോസ്റ്റ് കമ്പോസ്റ്റ്, അങ്ങനെ പല രീതിയിലുള്ള കമ്പോസ്റ്റുകൾ. പിന്നെ ചിലർ ചെയ്യുന്നതാണ് ഫിഷ് അമിനോ ആസിഡുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് വളം ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് നല്ല വിളവ് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചോളം എന്ന് പറഞ്ഞ ഓരോ മണികളുണ്ട് അല്ലെ, ആ മണികളിൽ മിനിമം നമ്മൾ പറയാറുള്ള ഒരു 700 മണികളെങ്കിലും നമുക്ക് കിട്ടും. അത്രയും ബലവത്തായിട്ട് നല്ല പൂർണ്ണതയിൽ ആ മണികൾ ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള വളപ്രയോഗം വേണം. ഇനി രാസവളത്തിലേക്ക് വന്നാൽ നമുക്കൊരു സെന്റിലേക്കാണെങ്കിൽ ഒരു 10 കിലോ യൂറിയ വേണം. രാജ്ഫോസ് എന്ന് പറയുന്ന ഒരു 1/4 കിലോ പറയാം, പൊട്ടാഷ് 1/4 കിലോയും പറയാം. ഇതാണ് ഒരു സെന്റ് രീതിയിൽ. ഇനി നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അമ്ലക്ഷാര ഘടന അനുസരിച്ച് 1 കിലോ കുമ്മായം നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവ് പ്രതീക്ഷിക്കാം.
0: ചോളത്തിന് എന്തെങ്കിലും രോഗകീടാക്രമണങ്ങൾ വരാറുണ്ടോ?
1: ചോളം എന്ന ഒരു വിളയുടെ പ്രത്യേകത ബാക്കിയുള്ള വിളകളെ കമ്പയർ ചെയ്യുമ്പം ഇതിന് വരുന്ന ഒരു കീടാക്രമണം വളരെ കുറവാണ്. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ മുഞ്ഞ, അതായത് നീരൂറ്റി കുടിക്കുന്ന ഒരു ആക്രമണം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇതിനൊരു പ്രതിവിധി എന്ന നിലയ്ക്ക് നമുക്ക് ഓർഗാനിക് കാര്യങ്ങൾ തന്നെ ചെയ്യാം. നമുക്ക് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ബിവേറിയ അപ്ലൈ ചെയ്യാം, സ്യൂഡോമോണസ് അപ്ലൈ ചെയ്യാം, ബയോ കൺട്രോൾ ഏജൻസ് വെച്ച് തന്നെ ഇവയെ നമുക്ക് ഒരു പരിധി വരെ അകറ്റി നിർത്താം. പിന്നെ ചോളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം സിങ്കിന്റെ കുറവ്. ഇതെങ്ങനെ നമുക്ക് മാറ്റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കിലോ സിങ്ക് നമ്മൾ നടുന്നതിന് മുന്നേ സിങ്ക് സൾഫേറ്റ് ആയിട്ട് മണ്ണിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിങ്ക് ഡെഫിഷ്യൻസി ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ സഹായിക്കും.
0: എത്ര നാളാകുമ്പോഴത്തേക്കും നമുക്ക് ചോളം വിളവെടുക്കാൻ സാധിക്കും? എങ്ങനെയാണ് വിളവെടുപ്പിന് പാകമായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
1: ബാക്കിയുള്ള വിളകളെ വെച്ച് നോക്കുമ്പോൾ ചോളത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 90 ദിവസത്തിനുള്ളിൽ ഇത് നമുക്ക് കിട്ടും. നട്ട് ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ ഒരു 60 അടി നീളത്തിലേക്ക് എത്തും. ആ ഒരു സമയത്ത് ഇതിന്റെ ഒരു പൂങ്കുല പ്രത്യക്ഷപ്പെടും. ശരിക്കും ഇതിനൊരു ടാസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും കോബ് എന്ന് പറഞ്ഞ പെണ്ണും. ആദ്യം ഈ പൂങ്കുല വരും, അതിന് ശേഷം തണ്ടുകളുടെയും ഇലകളും കൂടെ ചേർന്ന ഒരു ഭാഗത്താണ് കോബ് വരുന്നത്. കോബിന്റെ ഒരു എമർജൻസ് എന്ന് പറയുന്നത് ആദ്യം അവിടെ ഒരു ചെറിയൊരു തടുപ്പ് പോലെ കണ്ടിട്ട് ഒരു കൂമ്പ് പോലെ അത് വരും. അതിനുശേഷം അതിൽ നിന്ന് സിൽക്ക് പോലെ എന്നാണ് നമ്മൾ പറയുന്നത്, നാര് പോലെ വളരെ ഭംഗിയായിട്ട് ഒരു ഫൈബർ പോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു ബ്രൗൺ കളറിൽ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം കുറച്ചൊരു ഉണങ്ങി പിന്നെ ഒരു മഞ്ഞ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചോളം പാകം എത്തിയിരുന്നു.
0: ഇപ്പൊ നമ്മൾ ചോളം കൃഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ചോളം കൃഷി പോലെ തന്നെയാണോ സ്വീറ്റ് കോണും കൃഷി ചെയ്യുന്നത്?
1: ആദ്യകാലങ്ങളിലൊക്കെ ചോളം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് മക്കച്ചോളത്തെ കുറിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കച്ചോളം എന്ന് പറയുമ്പോൾ നമ്മളൊരു 2 പശുവൊക്കെയുള്ള ആളുകൾ അതിന്റെ ഒരു പാലുൽപാദനത്തിന് ഫോക്കസ് ചെയ്തിട്ട് മക്കച്ചോളം നടും. പക്ഷേങ്കിൽ ഒരു ഫുഡായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത് സ്വീറ്റ് കോണിന്റെയും ബേബി കോണിന്റെയും വരവ് അറിയിച്ചതോടുകൂടിയാണ്. സ്വീറ്റ് കോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കച്ചോളത്തിന് കുറച്ചുകൂടെ ഹാർഡ് കേണൽസാണ്, അവർ കുറച്ചുകൂടെ കഴിക്കാൻ ഇച്ചിരി കട്ടിയുണ്ട്. അത് മാത്രമല്ല ഇത് നേരെ ഇങ്ങടെയാ പോകുന്നത്, മക്കച്ചോളം പോകുന്നത് പ്രോസസ്സിങ്ങിലേക്കാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാലി തീറ്റയായിട്ടും അതുപോലെ തന്നെ കോഴിത്തീറ്റയായിട്ടൊക്കെ വരുന്നു. പക്ഷെ സ്വീറ്റ് കോൺ എന്താണെന്ന് വെച്ചാൽ വളരെ മൃദു ആർന്ന വളരെ മധുരമുള്ള കേണൽസാണ് സ്വീറ്റ് കോണിന്റെ പ്രത്യേകത. ഉറപ്പായിട്ടും ഇതിന് കുറെ ഇനങ്ങളുണ്ട്, മാധുരി, പ്രിയ, പിന്നെ ഗോൾഡൻ ബാൻഡ് എന്നൊക്കെ പറയുന്ന ഇനങ്ങൾ ഈ സ്വീറ്റ് കോണിൽ വരുന്നതാണ്. ഏകദേശം ഇതിന്റെ ഒരു ഉൽപാദനവും മക്കച്ചോളത്തിന്റെ ഉൽപാദനവും ഒരുപോലെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 to 3 kilo വിത്തുകളാണ് നമുക്ക് ഒരു സെന്റിലേക്ക് വേണ്ടത്. ഏകദേശം വളപ്രയോഗങ്ങളൊക്കെ ഒരേപോലെ തന്നെ വരും. സ്വീറ്റ് കോണിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഒരു 4-5 കോണുകളൊക്കെ ഒരു ചെടിയിൽ നിന്ന് തന്നെ ലഭിക്കാറുണ്ട്. ഇതിന്റെ ബാക്കി ഇല തണ്ടൊക്കെ നമുക്ക് നമ്മുടെ കന്നുകാലികൾക്ക് കൊടുക്കുകയും ചെയ്യാം.
0: ബേബി കോൺ കൃഷിയും അപ്പോ ഇതുപോലെ തന്നെയാണോ?
1: ബേബി കോണിന്റെ പ്രത്യേകത നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് അൺഫെർട്ടിലൈസ്ഡ് കോബ് എന്ന്, അതായത് ഫെർട്ടിലൈസ് ആകാത്ത വളരെ ഇളം പ്രായക്കാരായ കോബുകളാണ് ഈ പറയുന്ന ബേബി കോണുകളും. ഇവർക്ക് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്, ട്രെൻഡി ഫുഡായിട്ട് സാലഡൊക്കെ ആയിട്ട് സൂപ്പൊക്കെ ആയിട്ട് ഇവരെ വളരെ കോമൺ ആയിട്ട് മലയാളീസ് യൂസ് ചെയ്ത് കാണുന്നുണ്ട്. ഒരു 60 ദിവസമൊക്കെ പ്രായമാകുന്ന സമയത്ത് തന്നെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ആ 60 ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് കർഷകർക്ക് ഗുണം ചെയ്യും, പ്രധാന വിളകളിൽ ഇടവിളകളായിട്ടൊക്കെ വരുന്ന സാഹചര്യത്തിൽ. സ്വീറ്റ് കോണിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി കോണിൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് ഒരെണ്ണമാണ് നമുക്ക് കിട്ടുന്നത്, എങ്കിലും വർഷത്തിൽ നമുക്കൊരു 3 തവണ കൂടുതലൊക്കെ വിളവെടുക്കാൻ പറ്റും. അത് മാത്രമല്ല ബാക്കിയുള്ള കോണിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അതുവഴി കർഷകർക്ക് മികച്ച ഒരു വരുമാനം നേടാൻ സാധിക്കും.
0: ഇതിന്റെ വിപണി സാധ്യത എങ്ങനെയാണ്?
1: ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത ഫുഡിന് ബാക്കിയുള്ളതിനേക്കാൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രൈസ് കുറച്ച് കൂടുതൽ കിട്ടും അല്ലെ. കർഷകരെ സംബന്ധിച്ച് ഏതൊരു കർഷകനായാലും ശ്രദ്ധിക്കേണ്ട കാര്യം തുടക്കത്തിലെ ഒരു ഹെക്ടർ കണക്കിന് കൃഷി പോകാതെ എങ്ങനെയാണ് നമുക്ക് അതിന്റെ കോസ്റ്റ് ബെനിഫിറ്റ് വരുന്നതെന്ന് നോക്കിയതിന് ശേഷം ഒരു കൂട്ടായ്മയായിട്ടോ കുറച്ചുകൂടെ ഏരിയ എടുത്ത് ഡെവലപ്പ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കറക്റ്റായിട്ട് അത് മാർക്കറ്റിലേക്ക് എത്തിക്കുക. ഓർഗാനിക്കലി നമ്മൾ അത്രയും ഇൻപുട്സ് ഇട്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ളത് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് സാധ്യമായതെല്ലാം നമ്മൾ ചെയ്യണം. പിന്നെ മാക്സിമം പ്രൈസ് ഫെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും നല്ല ക്വാളിറ്റിയിലാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് ഇടവേളകളായിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊരു വർഷം മുഴുവൻ കൃഷി സാധിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുന്ന രീതിയിലുമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പൊ നമ്മള് കേരളത്തിൽ കണ്ടുവരുന്നതാണ് നമ്മൾ യൂട്യൂബ് ആയാലും സോഷ്യൽ മീഡിയയിലൊക്കെ റെയിൻബോൾ ചോളം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാൾ ബാൺസ് എന്ന് പറയുന്ന USA ബേസ്ഡ് ആയിട്ടുള്ള ഒരു കർഷകൻ ഡെവലപ്പ് ചെയ്തതാണ് ഈ ഒരു റെയിൻബോ ചോളം എന്ന് പറയുന്നത്. ഇന്ത്യൻ പേൾ ചോളം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. ഇത് അദ്ദേഹം സെലക്ടീവ് ബ്രീഡിംഗ് വഴി ചെയ്തതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേബിക്കോൺ പോലെയോ സീഡ്കോൺ പോലെയോ അല്ല, ഇതിന്റെ കേണൽസ് കുറച്ചുകൂടെ ഹാർഡാണ്. പക്ഷേ എങ്കിൽ ഒരു ഓർണമെന്റൽ പർപ്പസിന് വേണ്ടി, അതായത് കാണുമ്പോൾ ഉള്ളൊരു ഭംഗിക്ക് വേണ്ടി ഇത് നമുക്ക് നടാവുന്നതാണ്. ആൻഡ് പ്ലസ് ഇതൊരു പുട്ടുപൊടിയാക്കി മാറ്റാം, ഇതിന്റെ കേണൽസ് പൊടിച്ച് നമുക്ക് ലൈഫ് സ്റ്റോക്കിനൊക്കെ കൊടുക്കാൻ നല്ലതാണ്. പക്ഷേ എങ്കിൽ ഇതും സീഡ്കോണും ബേബിക്കോണും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർക്കുള്ള അത്രയും ഒരു മധുരം ഈ ഒരു കേണൽസിനില്ല, കാരണം ഇതിന്റെ കേണൽസ് കുറച്ച് ഹാർഡാണ്.
0: അപ്പൊ കർഷകർക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയും വരുമാനം കൂടുതൽ കണ്ടെത്താവുന്നതല്ലേ?
1: ഉറപ്പായിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മക്കച്ചോളമാണെങ്കിൽ നമുക്കിത് ലൈഫ് സ്റ്റോക്കിലേക്ക് പോവും, അതുപോലെ തന്നെ പൗൾട്രിയിലേക്ക് പോവും. അവർക്കൊരു ഒന്നാന്തരം ഒരു ഫീഡാണ് ഈ പറയുന്ന ചോളപ്പൊടി. മനുഷ്യന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഉപ്പുമാവ്, പുട്ട്, ഇപ്പം മില്ലറ്റ് ബേസ്ഡും അതുപോലെ തന്നെ ചോള പുട്ടുപൊടിയൊക്കെ ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു സിയാസാൻഡിൻ എന്ന് പറയുന്ന ഒരു കരോട്ടിനോയിഡും അതുപോലെ തന്നെ ഫ്ലേവനോയിഡ്സും മിനറൽസും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പം നമുക്ക് ബേബീസിനും സ്ത്രീകളിലേക്കും പ്രായമായ ഡയബറ്റിക് രോഗികളിലേക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റ്സ് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ബേബിക്കോണിന്റെ കേസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റെസ്റ്റോറന്റിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, അവർ തന്നെ ഇത് സൂപ്പ് സാലഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തോളും.
0: ഭാവിയിൽ ചോളം കൃഷിയിലൂടെയും കർഷകർക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കും അല്ലേ?
1: അതെ, വാണിജ്യാടിസ്ഥാനത്തിലായാലും കർഷകന് മികച്ച ഒരു രീതിയിൽ ഒരു ലാഭം കൊയ്യാൻ ചോളം കൃഷി വളരെ ഉത്തമമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ പുതിയ ടെക്നോളജീസ്, സ്മാർട്ട് ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടെക്നോളജീസ് വരുന്നുണ്ട്. ഈവൻ നമുക്കറിയാം ഗ്രോ ബാഗ് കൃഷിയിൽ ആയിട്ട് വരെ ചോളം ചെയ്യുന്നവരുണ്ട്, ഡിക് ഇറിഗേഷൻ യൂസ് ചെയ്ത് ചോളം ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് ആയ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ, ഇതൊക്കെ കൊണ്ട് നമ്മുടെ നാട്ടിലെ കർഷകർ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ ഒരു പ്രധാന വിളയിൽ ഇടവിള കൃഷിയായിട്ടും ചോളം ധൈര്യപൂർവ്വം ചെയ്യാം. നമ്മൾ മുന്നോട്ടൊരു സ്മാർട്ടായിട്ട് ചിന്തിക്കുക, നല്ല നല്ല വിത്തുകൾ നമ്മൾ എടുക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ലൊരു ആദായം നമുക്ക് ചോള കൃഷി വഴി കണ്ടെത്താവുന്നതാണ്.
0: ചോളത്തിന്റെ നടീൽ ഇനങ്ങൾ, കൃഷിരീതി, പരിചരണം, വളപ്രയോഗം തുടങ്ങി ചോളം കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ നമിത കൃഷ്ണ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകൾ.

0: ുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ഭീകരതയ്ക്ക് എതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. നിയുക്ത MLA മാരെ ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അച്ചടക്കവും ഉത്തരവാദിത്വവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേട്ട്. സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദരസൂചകമായി വിമൻസ് 11 ഓഫറുമായി സപ്ലൈകോ. May 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കും. വ്യോമയാന മേഖലയിലെ ആഗോള പ്രതിസന്ധികൾക്കിടയിലും 1 കോടിയിലധികം യാത്രക്കാർ എന്ന ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 4 സാമ്പത്തിക വർഷങ്ങളിലായി സിയാൽ തുടർച്ചയായി ഈ നേട്ടം കൈവരിക്കുകയാണ്. സാംസ്കാരിക വകുപ്പിനുവേണ്ടി ഗുരു ഗോപിനാഥ് നടനഗ്രാമം നൽകുന്ന ദേശീയ നാട്യ പുരസ്കാരം, സബരിയ പുരസ്കാരം എന്നിവയുടെ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 16. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 77,844, നിഫ്റ്റി 5 പോയിന്റ് താഴ്ന്ന് 24,327 വ്യാപാരം അവസാനിപ്പിച്ചു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം പവിത്രം. ONV യുടെ രചന, ശരത്തിന്റെ സംഗീതം.

0: This is Akashvani, the news read by Anuja Kumar. India today said it gave a befitting reply to Pakistan during Operation Sindoor for its sponsorship of cross-border terrorism. Briefing media in New Delhi, External Affairs Ministry spokesperson Randhir Jaiswal stressed that cross-border terrorism has long been used by Pakistan as an instrument of state policy.
1: We are marking the first anniversary of Operation Sindoor. The entire world saw the Pahalgam terrorist attack for what it was. We gave a befitting reply to Pakistan for its sponsorship of cross-border terrorism. The world knows that cross-border terrorism has long been used by Pakistan as an instrument of state policy. We in India have every right to defend ourselves against terrorism. We will continue to work to strengthen the global fight against terrorism.
0: Responding to a query on repatriation of illegal Bangladeshis, Mr. Jaiswal said that more than 2,860 cases of nationality verification are pending with Bangladesh. He said that any foreign national staying illegally in the country must be repatriated as per the country's laws, procedures and established bilateral mechanisms and arrangements. On Khalistani groups in Canada, the spokesperson said that India has consistently spoken out about concerns regarding the use of Canadian territory as a safe haven by extremist and separatist elements. Prime Minister Narendra Modi has said the country remains steadfast in its resolve to defeat terrorism and dismantle its enabling ecosystem. In a social media post on the completion of 1 year of Operation Sindoor, Mr. Modi said the Indian Armed Forces had displayed unparalleled courage, precision and resolve during the operation. He said the forces gave a fitting response to those who dared to attack innocent Indians at Pahalgam. Mr. Modi also added that the entire nation salutes the armed forces for their valour. President Draupadi Murmu has called Operation Sindoor a defining testament to India's unwavering resolve against terrorism and all forces that threaten our sovereignty and the safety of citizens. In a social media post, she said the brutal attack at Pahalgam was met with befitting and exemplary precision. She reiterated that those who seek to threaten Bharat must know that our nation stands vigilant, united and prepared to respond with strength. In Tamil Nadu, amid political stalemate, the Palis continue to form the new government. In this regard, Governor Rajendra Vishwanath Harlekar invited the TVK president, C. Joseph Vijay, to the Lok Bhavan in Chennai today. It was informed in the press release from the Lok Bhavan that during the meeting, the governor explained that the requisite majority support in the Tamil Nadu Legislative Assembly, which is essential for forming the government, has not been established. In West Bengal, in connection with the murder of BJP MLA Suvendu Adhikari's close aide, Chandranath Rath, the state police have arrested three individuals. Police also formed a seven-member special investigation team, SIT. It will work under the supervision of the IG of CID. Meanwhile, police took into custody and investigated a resident of Siliguri in connection with the murder case. His car's number plate was allegedly used by the assailants who killed Chandranath Rath last night. After an almost three-hour investigation, police released him with the assurance that he would cooperate and help in further investigation. Around 40 passengers from a cruise ship hit by a deadly Hanta virus outbreak disembarked at the remote South Atlantic island of St. Helena last month without contact tracing, nearly 2 weeks after the first passenger died on board. The Dutch Foreign Ministry has confirmed the number. It comes as international authorities intensify efforts to contain a rare outbreak of deadly disease linked to the Andes strain of Hanta virus after three people who were aboard the cruise ship MV Hondius have died since it set sail from Argentina a month ago. The Dutch-flagged expedition vessel, carrying around 150 passengers and crew from 23 different countries, is now sailing towards Spain's Canary Islands under strict precautionary measures. Benchmark domestic equity indices staged a lackluster close today, remaining largely unchanged amid a choppy trading session. The Sensex dropped 114 points to close at 77,845, while the Nifty dipped 4 points to settle at 24,327. And in IPL cricket, Lucknow Super Giants will face Royal Challengers in Lucknow today at 7:30 p.m. And that is the end of this news bulletin.
2: ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള, റാന്നി, തിരുവല്ല, അടൂർ എന്നീ നാല് നിയോജക മണ്ഡലങ്ങൾ UDFനും കോന്നി LDFനും ഒപ്പം നിന്ന കാഴ്ചയാണ് കാണാനായത്. ആറന്മുളയിൽ അബിൻ വർക്കി കോടിയാട്ടിന് വീണ ജോർജിനെതിരെ 18,985 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി കൂടിയായ അബിൻ വർക്കിയുടെ കന്നി അംഗമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അബിൻ വർക്കിക്ക് 70,083 വോട്ടും വീണ ജോർജിന് 51,098 വോട്ടും മൂന്നാം സ്ഥാനത്തെത്തിയ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന് 34,983 വോട്ടുമാണ് ലഭിച്ചത്. 157,450 പേർ വോട്ട് ചെയ്തതിൽ 3,594 തപാൽ വോട്ടുകളും ഉണ്ടായിരുന്നു. റാന്നി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പഴകുളം മധു 4,344 വോട്ടുകൾക്ക് സിറ്റിംഗ് MLA ആയിരുന്ന LDFന്റെ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനെ പരാജയപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി തോമസ് കെ സാമുവൽ ആണ് മൂന്നാം സ്ഥാനത്ത് വന്നത്. തിരുവല്ലയിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ 53,224 വോട്ടുകൾ നേടി വിജയിച്ചു. NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയാണ് ഇവിടെ 43,078 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് എത്തിയത്. സിറ്റിംഗ് MLA കൂടിയായിരുന്ന അഡ്വക്കേറ്റ് മാത്യുട്ടി തോമസിന് 42,023 വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ. അടൂരിൽ അഡ്വക്കേറ്റ് CV ശാന്തകുമാർ 66,153 വോട്ടുകൾ നേടി വിജയിച്ചു. LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണന് 55,821 വോട്ടും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പന്തളം പ്രതാപന് 26,337 വോട്ടുമാണ് ലഭിച്ചത്. കോന്നി മണ്ഡലം സിറ്റിംഗ് MLA ആയിരുന്ന അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ നിലനിർത്തിയത് കടുത്ത മത്സരത്തിലൂടെയാണ്. 1,838 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പത്തനംതിട്ട DCC പ്രസിഡന്റ് കൂടിയായ UDFന്റെ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പലിനെ പിന്നിലാക്കിയത്. NDA സ്ഥാനാർത്ഥി TP സുന്ദരേശനാണ് മൂന്നാം സ്ഥാനത്തെത്തിയത്. ജില്ലയിലെ കോന്നി ഒഴികെ നാല് നിയോജക മണ്ഡലങ്ങൾ

0: ലും കന്നി അംഗക്കാർ ജയിച്ചപ്പോൾ ജനീഷ് കുമാർ മൂന്നാം തവണയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 5 നിയോജക മണ്ഡലങ്ങളിലായി 3264 വോട്ടാണ് നോട്ടയ്ക്ക് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ ലഭിച്ചത് കോന്നി മണ്ഡലത്തിലും ഏറ്റവും കുറവ് ലഭിച്ചത് തിരുവല്ല മണ്ഡലത്തിലുമാണ്. കോന്നിയിൽ 805 വോട്ടുകളും തിരുവല്ലയിൽ 504 വോട്ടുകളും നോട്ട നേടി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മേര യുവഭാരത് സഹകരണത്തോടെ യുവ ആപ്തമിത്ര പദ്ധതി ജില്ലയിൽ സംഘടിപ്പിച്ചു. ദുരന്ത സമയങ്ങളിൽ പ്രാദേശിക തലത്തിൽ ഉടനടി പ്രതികരിക്കാൻ ശേഷിയുള്ള സന്നദ്ധ സേനയെ വാർത്തെടുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ജില്ലയിലെ മൈഭാരത് വോളന്റിയർമാരിൽ നിന്നും തെരഞ്ഞെടുത്ത 150 പേർക്കാണ് ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിലായി പരിശീലനം നൽകുന്നത്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള രീതി, ദുരന്തമുഖങ്ങളിലെ ഏകോപനവും പ്രവർത്തനവും, രക്ഷാപ്രവർത്തനത്തിനുള്ള മുന്നൊരുക്കം, ബേസിക് ലൈഫ് സപ്പോർട്ട്, പ്രാഥമിക ജീവൻ രക്ഷാവിദ്യ എന്നീ വിഷയങ്ങളിൽ ശാസ്ത്രീയമായ അറിവും പ്രായോഗിക പരിശീലനവും ക്യാമ്പിൽ നടന്നു. കൂടാതെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ വോളണ്ടിയർമാർക്ക് സർട്ടിഫിക്കറ്റുകൾ, ഐഡി കാർഡുകൾ, യൂണിഫോം, എമർജൻസി കിറ്റുകൾ എന്നിവയും വിതരണം ചെയ്തു. ആരോഗ്യവകുപ്പ്, സർക്കാർ, സ്വകാര്യ നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നഴ്സസ് വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതാകുമാരി കോന്നി പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ചു. ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനമായ മെയ് 12 ലോക നഴ്സസ് ദിനം.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 കിസാൻ വാണി, തെങ്ങിനെ പരിചരിക്കാൻ തെങ്ങിന്റെ ചെങ്ങാതിക്കൂട്ടം, കാസർഗോഡ് സ്വദേശി എം വിനുരാജ് സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി, ലാറ്ററൽ എൻട്രിയിലൂടെ ബിടെക്കിലേക്ക്, തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പി ബിനേഷ് മോഹൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ പരിപാടി, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ഗാനങ്ങൾ, ലളിത സംഗീതം, 11:00 സ്പോട്ട്ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പത്മാവതി വടക്കഞ്ചേരി. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ വയലാറിന്റെ സർഗസംഗീതത്തിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം ദീപ കെ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, നിയമദൃഷ്ടിയിൽ അഡ്വക്കേറ്റ് സൌമ്യ ബിജു സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മുഹമ്മദ് പാഷ പാടിയ മാപ്പിളപ്പാട്ടുകൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പുതുവസന്തം. 11:30 വളപ്പൊട്ടുകൾ, മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 റംല ബീഗം പാടിയ മാപ്പിളപ്പാട്ടുകൾ. 12:40 ആരോഗ്യദീപ്തി. 1:00 മില്ലേനിയം മെലഡീസ്. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം കുറ്റവും ശിക്ഷയും. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഒപ്പന പാട്ട് അവതരണം ലതാ നമ്പൂതിരിയും സംഘവും, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീതി, 7:20 കമ്പോള വിലനിലവാരം, 7:35 9:30 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് സാഹിത്യരംഗം, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 10 മണിക്ക് നാടകം, തുടർന്ന് ജഗജിത് സിംഗ് പാടിയ ഗസൽ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ രാജ്യം ഒന്നടങ്കം അഭിവാദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. 26 പേരുടെ ജീവൻ നഷ്ടമാകാനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി 2025 മെയ് 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന് പുറമെ നിരവധി ഭീകരരെയും ഈ സൈനിക നീക്കത്തിലൂടെ വധിക്കാൻ സായുധസേനയ്ക്ക് സാധിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്ന് കരസേനാ ലഫ്റ്റനന്റ് ജനറൽ സുബിൻ മിൻവല്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1 വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം കഴിവുകളെക്കുറിച്ച് ഉറച്ച ബോധ്യമുള്ള ഇന്ത്യൻ സേനയ്ക്ക് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവരെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: Firstly, in terms of Pakistan, whatever structure he creates, we know what he has to bring against us. In terms of our own capabilities, we are enhancing our own capabilities to go beyond what we have existing. We are looking at a wide spectrum of ranges, a wide spectrum of trajectories to operate in all domains, and therefore this capability is what we are developing as we speak.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ 52 സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നടക്കുന്ന 2 സമ്മേളനത്തിൽ 33 സൈനിക് സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാർ പങ്കെടുത്തു. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് ശ്രീ സഞ്ജയ് സേഠ് പറഞ്ഞു. യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സൈനിക് സ്കൂൾ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭാവി സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമ്മേളനത്തിൽ നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട 2860 പൌരത്വ പരിശോധന കേസുകളാണ് രാജ്യത്ത് തീർപ്പാക്കാതെ കിടക്കുന്നതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. നിയമവിരുദ്ധമായി ഇന്ത്യയിൽ കഴിയുന്ന ഏതൊരു വിദേശ പൌരനെയും രാജ്യത്തിന്റെ നിയമങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ച് തിരികെ അയക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
3: लोग अवैध ढंग से हमारे यहाँ रह रहे हैं, इसमें हमको बांग्लादेश की सहयोग चाहिए ताकि वो उनको रिपैट्रिएट किया जाए अपने देश. पिछले कुछ सालों में 2860 से ऊपर ऐसे मसले हैं जिसमें हम लोगों ने राष्ट्रीय सत्यापन के लिए बांग्लादेश को खबर किया है और ये सभी मामले उनके यहाँ लंबित हैं. हमारा ये नीति है कि जो भी विदेशी नागरिक हमारे यहाँ अवैध रूप से रह रहा है वो उनको अपने देश जाना पड़ेगा जब उनकी नेशनलिटी वेरिफिकेशन उनका राष्ट्रीयता का सत्यापन हो जाता है.
0: 6 സെൻസസ് ബോധവൽക്കരണ LED മൊബൈൽ വാനുകളുടെ ഫ്ളാഗ് ഓഫ് സെൻസസ് കമ്മീഷണർ ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. സെൻസസ് വിവരങ്ങളുടെ പ്രചാരണം ഉറപ്പാക്കുക, പൊതുജന അവബോധം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2027 സെൻസസിൽ ആദ്യമായി അവതരിപ്പിച്ച സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 92 കുടുംബങ്ങൾ ഇതിനകം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള നയ റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തിറക്കി. സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള 10 സമഗ്രമായ വിശകലനമാണ് ഈ റിപ്പോർട്ട്. 13 ശുപാർശകൾ ഉൾക്കൊള്ളുന്ന വിശദമായ നയരേഖയും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. കേരളത്തിൽ അടുത്ത 5 ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാളും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ബാറ്റിംഗ്. ടോസ് നേടിയ ബംഗളൂരു ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാർ മരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജ്ജിതം. ഗുരുതരാവസ്ഥയിലുള്ള 2 യാത്രക്കാരെ ക്രൂയിസ് കപ്പലിൽ നിന്നൊഴിപ്പിച്ച ശേഷം ചികിത്സയ്ക്കായി നെതർലൻഡ്സിൽ എത്തിച്ചു. അർജന്റീനയിൽ നിന്ന് 1 മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. കപ്പലിലെ 40 യാത്രക്കാർ ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ സെന്റ് ഹെലീനയിൽ ഇറങ്ങിയതായി ഡച്ച് വിദേശകാര്യമന്ത്രാലയം സ്ഥിരീകരിച്ചു. ലബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനുശേഷം ആദ്യമായി ഇസ്രായേൽ ലബനനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി. റെദ്വാൻ സേനാ കമാൻഡറെ ലക്ഷ്യം വെച്ചുള്ള

0: ആക്രമണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ആണ് അനുമതി നൽകിയത്. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിന് കർഷകരുടെ വികസനം അനിവാര്യമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനും ഹോർട്ടികൾച്ചർ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രത്യേക കർമ്മസേന രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണറെ സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വയസ്സ്. ഇന്ത്യൻ സായുധ സേനയുടെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. അച്ചടക്കവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം.
3: ഡിപ്ലോമ, ഡിവോക്, BSc കോഴ്സുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ബിടെക് കോഴ്സിന്റെ രണ്ടാം വർഷത്തിലേക്ക് ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ നേരിട്ട് പ്രവേശനം നേടാവുന്നതാണ്. ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ബിടെക് രണ്ടാം വർഷ പ്രവേശനം നേടി പഠനം വിജയകരമായി പൂർത്തിയാക്കി ബിടെക് ബിരുദധാരിയാവാനുള്ള അവസരമാണ് ലാറ്ററൽ എൻട്രി സ്കീമിന്റെ സവിശേഷത.
2: ലാറ്ററൽ എൻട്രിയിലൂടെ ബിടെക്കിലേക്ക്. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പി ബിനേഷ് മോഹൻ സംസാരിക്കുന്നു.
4: നമസ്കാരം. എല്ലാവർക്കും അറിയുന്നതുപോലെ എഞ്ചിനീയറിംഗ് പഠനം സാധാരണയായി പ്ലസ് ടു കഴിഞ്ഞാണ് ആരംഭിക്കുന്നത്. എന്നാൽ ചില വിദ്യാർത്ഥികൾ അവരുടെ താൽപ്പര്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് പ്ലസ് ടു പഠനം കഴിഞ്ഞ ശേഷം പോളിടെക്നിക്കുകളിൽ ഡിപ്ലോമ, ഡിവോക് അല്ലെങ്കിൽ BSc പോലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഈ വിദ്യാർത്ഥികൾക്കും ബിടെക് നേടുവാനായി അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ലാറ്ററൽ എൻട്രി സംവിധാനം രൂപീകരിക്കപ്പെട്ടത്. നേരത്തെ പറഞ്ഞ കോഴ്സുകളിൽ നിന്നും ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനങ്ങൾ പഠിച്ചവരായതിനാൽ തന്നെ വീണ്ടും ഒന്നാം വർഷത്തിൽ നിന്നും പഠിക്കാതെ നേരിട്ട് ബിടെക് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശിക്കാം. അതായത് ആദ്യ വർഷം ഒഴിവാക്കാനും വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം ലാഭിക്കാനും സാധിക്കും. ഓരോ കോളേജിലുമുള്ള ആകെ സീറ്റിന്റെ 10% സീറ്റുകൾ ലെറ്റ് അഡ്മിഷന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ നടക്കാതെ ഒഴിവായി കിടക്കുന്ന സീറ്റുകളിലേക്കും ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ നടത്തിവരുന്നു. കഴിഞ്ഞ വർഷം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 54 സീറ്റുകളും എയ്ഡഡ് കോളേജുകളിൽ 21 സീറ്റുകളും ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിൽ 164 സീറ്റുകളും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ 528 സീറ്റുകളുമടക്കം ആകെ 767 സീറ്റുകളാണ് ലെറ്റ് അഡ്മിഷനു വേണ്ടി ഉണ്ടായിരുന്നത്. ഈ വർഷത്തെ സീറ്റുകളുടെ എണ്ണം ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയമാവുമ്പോൾ അറിയിക്കും. കേരള ഗവൺമെന്റ് 2003 ലാറ്ററൽ എൻട്രി പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത്. അന്ന് നടപ്പിലാക്കിയ എൻട്രൻസ് പരീക്ഷാ രീതിയിലും കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ബിടെക്കിന് ചേർന്ന ശേഷം പഠിക്കേണ്ട വിഷയങ്ങളിലും വരെ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ഇന്ന് കാണുന്ന ലാറ്ററൽ എൻട്രി സ്കീം നിലവിൽ വരികയും ചെയ്തു. 2003 ലെറ്റ് വഴി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ബിടെക് കാലയളവിൽ നിർബന്ധമായും 4 വിഷയങ്ങൾ കൂടുതലായി സ്വയം പഠിച്ച് പാസ്സാകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ 1-2 വർഷത്തിൽ തന്നെ ആ നിയമം മാറി ആ 4 വിഷയങ്ങൾ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാതെ കോളേജിൽ നിന്ന് തന്നെ ഇന്റേണൽ എക്സാം എഴുതി പാസ്സായാൽ മതി എന്ന രീതിയിലേക്ക് മാറ്റി. ഞാനും ഒരു ലെറ്റ് വിദ്യാർത്ഥിയായാണ് ബിടെക് ചെയ്തത്. ആ സമയത്ത് കോളേജിൽ നിന്ന് തന്നെ ഇന്റേണൽ എക്സാം എഴുതി പാസ്സാവുന്ന രീതിയായിരുന്നു നിലനിന്നിരുന്നത്. അതിനുവേണ്ടി ആ വിഷയങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂർ പ്രത്യേക പരിശീലന ക്ലാസുകളും കോളേജുകൾ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങൾ വന്ന് ബിടെക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു വരുന്ന മറ്റു കുട്ടികളെ പോലെ തന്നെ അതേ വിഷയങ്ങൾ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. ഈ മാറ്റങ്ങൾ ലാറ്ററൽ എൻട്രി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ്. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ലാറ്ററൽ എൻട്രി സ്കീം വഴി ബിടെക്കിന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക എന്ന് നോക്കാം. ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി വിഭാഗത്തിൽ 45% മാർക്കോടുകൂടി ത്രിവത്സര ഡിപ്ലോമ നേടിയവരാണ് ആദ്യ വിഭാഗക്കാർ. ഇനി ഡിപ്ലോമ പ്രവേശനം നേടിയത് ലാറ്ററൽ എൻട്രി വഴിയാണെങ്കിൽ അവരുടെ ഡിപ്ലോമ 2 വർഷമായിരിക്കും. അവർക്കും ലെറ്റ് എൻട്രൻസിന് അപേക്ഷിക്കാവുന്നതാണ്. സംവരണ വിഭാഗക്കാർക്ക് 40% മാർക്ക് മതി. നിലവിൽ ഏറ്റവും കൂടുതൽ ലാറ്ററൽ എൻട്രി സ്കീം പ്രയോജനപ്പെടുത്തുന്നത് ഡിപ്ലോമ വിദ്യാർത്ഥികളാണ്. ലെറ്റ് പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്ന 2 വിഭാഗക്കാർ UGC അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും 45% മാർക്കോടുകൂടി BSc ഡിഗ്രി നേടിയവരാണ്. സംവരണ വിഭാഗക്കാർക്ക് ഇവിടെയും 40% മാർക്ക് മതിയാവും. ഡിഗ്രി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവർ മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പ്ലസ് ടു പാസ്സായിരിക്കണം. മുൻപ് പറഞ്ഞ ത്രിവത്സര ഡിവോക് അഥവാ ഡിപ്ലോമ ഇൻ വൊക്കേഷൻ കോഴ്സ് പാസ്സായവരാണ് ലെറ്റ് പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്ന 3 വിഭാഗം. ഇവർക്കും ആവശ്യമായ മിനിമം മാർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ നേടിയവർക്ക് ബിടെക്കിന്റെ ഏത് ബ്രാഞ്ചിലും അഡ്മിഷൻ നേടാവുന്നതാണ്. അതായത് ഡിപ്ലോമ നേടിയ ബ്രാഞ്ചിൽ നിന്ന് തന്നെ ബിടെക്കും ചെയ്യണമെന്ന നിർബന്ധം ഇല്ല. ഡിഗ്രി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവർ ബിടെക് പ്രവേശനം നേടിയ ശേഷം ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ടിയിരുന്ന ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളായ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നിവ സെക്കൻഡ് ഇയറിൽ സ്വയം പഠിച്ച് പാസ്സാകേണ്ടതുണ്ട്. ഡിപ്ലോമ കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സബ്ജക്റ്റുകൾ അവരുടെ ഡിപ്ലോമ കോഴ്സിന്റെ ഭാഗമായി പഠിച്ചിട്ടുള്ളതിനാൽ വീണ്ടും പഠിക്കേണ്ടതില്ല. കേരളത്തിന് പുറമെയുള്ള ബോർഡുകളിൽ നിന്നും നേടിയ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിവോക് കോഴ്സുകൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്ന തുല്യതാ സർട്ടിഫിക്കറ്റ് പ്രവേശന സമയത്ത് നൽകേണ്ടതായുണ്ട്. അതേസമയം UGC അംഗീകരിച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നേടിയ ഡിഗ്രി കോഴ്സുകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അപേക്ഷകർ 18 പൂർത്തിയായ ഇന്ത്യൻ പൗരത്വമുള്ള വിദ്യാർത്ഥികളായിരിക്കണം. എന്നാൽ ഉയർന്ന പ്രായപരിധി ഇല്ല. ഇനി നമുക്ക് അടിസ്ഥാന യോഗ്യത നേടിയ ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെ ലാറ്ററൽ എൻട്രി സ്കീം വഴി ബിടെക് അഡ്മിഷൻ നേടാമെന്ന് നോക്കാം. ലാറ്ററൽ എൻട്രി ടെസ്റ്റ് അഥവാ ലെറ്റ് എക്സാം എഴുതി പാസ്സാവുക എന്നാണ് വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരളയ്ക്ക് വേണ്ടി LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ലെറ്റ് എക്സാം നടത്തുന്നത്. പ്രവേശന പരീക്ഷ നടത്തുക, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക, അലോട്ട്മെന്റ് പ്രക്രിയ നടത്തുക എന്നിവയാണ് ഇവരുടെ പ്രധാന ചുമതലകൾ. ലെറ്റ് എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഓൺലൈനായി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. സാധാരണയായി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ലെറ്റ് എക്സാം നോട്ടിഫിക്കേഷൻ വരാറ്. ഈ വർഷത്തെ ലെറ്റ് എൻട്രൻസ് എക്സാമിന് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി May 26. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി വ്യക്തിഗത വിവരങ്ങൾ നൽകിയ ശേഷം ഓൺലൈനായി തന്നെ പരീക്ഷാ ഫീസും അടയ്ക്കേണ്ടതാണ്. പരീക്ഷാ ഫീസ് അടക്കാനുള്ള അവസാന തീയതി May 25. പൊതുവിഭാഗത്തിന് 1100 പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 550 പരീക്ഷാ ഫീസ്. പ്രോസ്പെക്സിൽ നിർദ്ദേശിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അപേക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാവും. അഡ്മിഷനുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടത്തിലേക്കായി കൺഫർമേഷൻ പേജ് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുക. അടുത്തതായി നമുക്ക് ലെറ്റ് എക്സാമിനെ പറ്റി നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി തന്നെയാണ് 2 ദൈർഘ്യം വരുന്ന സംസ്ഥാനതല എൻട്രൻസ് പരീക്ഷ നടത്തുന്നത്. ഇതൊരു OMR ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ്. എക്സാം ഹാൾ ടിക്കറ്റ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണം. തപാലിൽ അയച്ചു തരില്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവാറുണ്ട്. എൻട്രൻസ് പരീക്ഷാ സിലബസ് KTU അഥവാ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ബിടെക് ഫസ്റ്റ് ഇയർ കരിക്കുലത്തെ അധിഷ്ഠിതപ്പെടുത്തിയിട്ടുള്ളതാണ്. 2 പരീക്ഷയിൽ 120 ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 1 വെച്ച് ആകെ 120 ആണ് പരീക്ഷ. തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കില്ല എന്നത് പ്രത്യേകം ഓർക്കുക. ഡിപ്ലോമ ഡിവോക് വിദ്യാർത്ഥികൾക്ക് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഷയങ്ങളിൽ നിന്ന് 30 മാർക്കിന്റെ

ചോദ്യങ്ങളും ബേസിക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ വിഷയങ്ങൾക്ക് 30 മാർക്കിന്റെ ചോദ്യങ്ങളും പ്രോഗ്രാമിംഗ് ഇൻ സി വിഷയത്തിൽ നിന്ന് 15 മാർക്കിന്റെ ചോദ്യങ്ങളും എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വിഷയത്തിൽ നിന്ന് 15 മാർക്കിന്റെ ചോദ്യങ്ങളും മാത്തമാറ്റിക്സിൽ നിന്നും 20 മാർക്കിന്റെ ചോദ്യങ്ങളും ഇംഗ്ലീഷിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യങ്ങളുമാണ് ഉണ്ടാവുക. ഡിപ്ലോമ ഡിവോക് വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമായാണ് ഡിഗ്രി വിദ്യാർത്ഥികളുടെ സിലബസ്. ഡിഗ്രി വിദ്യാർത്ഥികളുടെ എൻട്രൻസ് പരീക്ഷയിൽ മാത്തമാറ്റിക്സിൽ നിന്ന് 40 മാർക്കിന്റെ ചോദ്യങ്ങളും ഫിസിക്സിൽ നിന്ന് 30 മാർക്കിന്റെ ചോദ്യങ്ങളും കെമിസ്ട്രിയിൽ നിന്നും 20 മാർക്കിന്റെ ചോദ്യങ്ങളും പ്രോഗ്രാമിംഗ് ഇൻ സി ഇംഗ്ലീഷ് വിഷയങ്ങളിൽ നിന്ന് 15 മാർക്കിന്റെ വീതം ചോദ്യങ്ങളുമാണ് ഉണ്ടാവുക. പരീക്ഷയുടെ കൃത്യമായ സിലബസ് ഓരോ വർഷവും പ്രോസ്പെക്ട്സിന്റെ കൂടെ നൽകുന്നതാണ്. എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ വാല്യുവേഷൻ പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഓരോ ശരിയുത്തരങ്ങൾക്കും 1 മാർക്ക് വീതം നൽകിയാണ് ആകെ മാർക്ക്. അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റും തയ്യാറാക്കി റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഒന്നിലധികം പേർക്ക് ഒരേ മാർക്ക് വരികയാണെങ്കിൽ ആദ്യം മാത്തമാറ്റിക്സിൽ നേടിയ മാർക്കിനും പിന്നീട് ഇംഗ്ലീഷിൽ നേടിയ മാർക്കിനും കൂടുതൽ പ്രാധാന്യം നൽകിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇതുപോലെ ഒന്നിലധികം BSc വിദ്യാർത്ഥികൾക്കാണ് ഒരേ മാർക്ക് വരുന്നതെങ്കിൽ ആദ്യം മാത്തമാറ്റിക്സിൽ നേടിയ മാർക്കിനും പിന്നീട് ഫിസിക്സിൽ നേടിയ മാർക്കിനും കൂടുതൽ പ്രാധാന്യം നൽകിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ലെറ്റ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നുകഴിഞ്ഞാൽ അടുത്തതായി ഓൺലൈൻ ഓപ്ഷൻ കൊടുക്കുവാനുള്ള സമയമാണ്. എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വെബ്സൈറ്റ് വഴി തന്നെയാണ് ഓപ്ഷൻസ് രജിസ്ട്രേഷനും നൽകേണ്ടത്. ലെറ്റ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചവർക്ക് ഗവൺമെന്റ് എയ്ഡഡ്, ഗവൺമെന്റിന്റെ കീഴിൽ ഉള്ള സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ, അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഓട്ടോണോമസ് കോളേജുകളിൽ ലെറ്റ് പ്രവേശനത്തിന് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ച സീറ്റുകളിലേക്കും 1-ാം വർഷം പ്രവേശനം നടക്കാതെ ഒഴിവ് വന്ന സീറ്റുകളിലേക്കും ഓൺലൈനായി ഓപ്ഷൻ നൽകാവുന്നതാണ്. ഓരോ കോളേജിലും വിവിധ ബ്രാഞ്ചുകളിലുള്ള ഒഴിവുകളുടെ എണ്ണവും ഫീസ് വിവരങ്ങളും എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലും വിദ്യാർത്ഥികളുടെ ലോഗിനിലും ലഭ്യമായിരിക്കും. ഡിപ്ലോമയ്ക്ക് അവർ പഠിച്ചതോ അതല്ലെങ്കിൽ താൽപ്പര്യത്തിനനുസരിച്ച് പുതിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്കോ ഓപ്ഷൻസ് നൽകാവുന്നതാണ്. ഓപ്ഷൻസ് നൽകുമ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കോളേജുകളെപ്പറ്റിയും ചേരാൻ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ചിനെപ്പറ്റിയും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം ഓപ്ഷൻസ് നൽകുക. ഓപ്ഷൻസ് നൽകുമ്പോൾ തെറ്റ് സംഭവിക്കാതിരിക്കാൻ വിദ്യാർത്ഥികൾ മുൻപേ തന്നെ ഒരു മുൻഗണന ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. ആ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് കോളേജിന്റെ മുൻ വർഷങ്ങളിലെ റിസൾട്ട്, ക്യാമ്പസ് പ്ലേസ്മെന്റ്, കോളേജിലെ പഠനാന്തരീക്ഷം, പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ അഭിപ്രായം, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മറ്റേതെങ്കിലും റാങ്കിംഗ് ഏജൻസി നൽകിയ റാങ്ക്, ഫീസ് സ്ട്രക്ചർ എന്നിവ പരിശോധിച്ചുകൊണ്ടായിരിക്കണം. വിദ്യാർത്ഥികൾ ഇങ്ങനെ സ്വയം തയ്യാറാക്കിയ മുൻഗണനാ ലിസ്റ്റ് അനുസരിച്ച് ഓപ്ഷൻസ് നൽകിയാൽ അവരവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കോളേജിൽ അഡ്മിഷൻ എടുക്കുവാനും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് തെറ്റുകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും സാധിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷന് നൽകിയ സമയം അവസാനിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. 2 റെഗുലർ അലോട്ട്മെന്റാണ് ആദ്യഘട്ടത്തിൽ ഉള്ളത്. ഇതിൽ ഓരോ അലോട്ട്മെന്റും പ്രസിദ്ധീകരിച്ച ശേഷം അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയിൽ നൽകിയിട്ടുള്ള ടോക്കൺ ഫീസ് ഓൺലൈനായി അടക്കണം. ഏതെങ്കിലും കാരണത്താൽ ടോക്കൺ ഫീസ് അടക്കാതിരുന്നാൽ അവർ ഈ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്താവുന്നതാണ്. 2 അലോട്ട്മെന്റും കഴിഞ്ഞ ശേഷം വിദ്യാർത്ഥികളുടെ ലോഗിനിൽ അലോട്ട്മെന്റ് മെമ്മോ ലഭ്യമാവും. അഡ്മിഷൻ ലഭിച്ച കോളേജിന്റെ വിവരങ്ങളും അവിടുത്തെ ഫീസ് വിവരങ്ങളും എല്ലാം അടങ്ങിയതായിരിക്കും അലോട്ട്മെന്റ് മെമ്മോ. ഈ അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുത്ത് അടയ്ക്കാൻ ബാക്കിയുള്ള ഫീസും കൂടെ ആവശ്യമായ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ സഹിതം കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ നിർദ്ദേശിക്കുന്ന തീയതിയിൽ നേരിട്ടെത്തി അഡ്മിഷൻ നേടണം. അലോട്ട്മെന്റ് ലഭിക്കുന്ന കോളേജിനനുസരിച്ച് ട്യൂഷൻ ഫീസിലും മറ്റ് ബന്ധപ്പെട്ട ഫീസുകളിലും വ്യത്യാസങ്ങളുണ്ട്. ഫീസ് വിവരങ്ങൾ മുൻപേ തന്നെ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ വിളിച്ച് അന്വേഷിച്ച ശേഷം വേണ്ടുന്ന തയ്യാറെടുപ്പോടുകൂടി പോയാൽ അഡ്മിഷൻ നടപടിക്രമങ്ങൾ എളുപ്പമാക്കാൻ സാധിക്കും. ഇനി ഫീസിനെപ്പറ്റി പറയുകയാണെങ്കിൽ ലെറ്റ് വഴി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് കീം വഴി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ ഫീസ് തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളാണെങ്കിൽ പ്രവേശന സമയത്ത് 9,725 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇതിൽ 1 വർഷത്തേക്ക് അടയ്ക്കേണ്ട ഫീസുകളും ഓരോ സെമസ്റ്ററിലും അടയ്ക്കേണ്ട ഫീസുകളുമുണ്ട്. ഇനി ഗവൺമെന്റ്

0: ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ, ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ എന്നിവയൊക്കെയാണെങ്കിൽ കോളേജുകൾക്കും ബ്രാഞ്ചുകൾക്കും അനുസരിച്ച് ഫീസുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ KTU എന്നറിയപ്പെടുന്ന APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിലേക്ക് നടക്കുന്ന ലെറ്റ് പ്രവേശന പരീക്ഷയെക്കുറിച്ചാണ്. ഇനി KTUവിന്റെ കീഴിലല്ലാതെ രണ്ട് കോളേജുകൾ കുസാറ്റ് അഥവാ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ കേരളത്തിലുണ്ട്. സൗത്ത് കളമശ്ശേരിയിലുള്ള സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗും ആലപ്പുഴ കുട്ടനാട്ടിലുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗുമാണ് അവ. ഇവിടെ ആകെ 7 ബ്രാഞ്ചുകളിലേക്കാണ് നിലവിൽ BTech ലെറ്റ് അഡ്മിഷൻ ഉള്ളത്. ഈ 7 ബ്രാഞ്ചുകളും NBA അക്രഡിറ്റഡ് ആണെന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഇവിടങ്ങളിലേക്കുള്ള ലെറ്റ് എക്സാം കുസാറ്റ് തന്നെ നേരിട്ടാണ് നടത്തുന്നത്. എക്സാം പാറ്റേണിലും ചില വ്യത്യാസങ്ങളുണ്ട്. 3 മണിക്കൂറുള്ള പരീക്ഷയിൽ 3 മാർക്കിന്റെ 200 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആകെ 600 മാർക്കിനാണ് പരീക്ഷ. ഓരോ തെറ്റുത്തരത്തിനും ഒരു നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കും. ഓരോ വിഷയങ്ങൾക്കും നൽകിയിരിക്കുന്ന മാർക്കിലും നല്ല വ്യത്യാസം ഇവിടെ വരുന്നുണ്ട്. ആകെയുള്ള 200 ചോദ്യങ്ങളിൽ ഇംഗ്ലീഷിൽ നിന്ന് 20 ചോദ്യങ്ങളും മാത്തമാറ്റിക്സിൽ നിന്ന് 50 ചോദ്യങ്ങളും എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്ന് 40 ചോദ്യങ്ങളും എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നിന്ന് 40 ചോദ്യങ്ങളും ജനറൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 50 ചോദ്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വിഷയം KTU അഡ്മിഷന് വേണ്ടിയുള്ള ലെറ്റ് പരീക്ഷയ്ക്ക് ഇല്ലാത്തതിനാൽ 2 എൻട്രൻസ് പരീക്ഷയും എഴുതാൻ ഉദ്ദേശിക്കുന്നവർ ഈ വിഷയത്തിന് പ്രത്യേകമായ പരിശീലനം നേടേണ്ടതുണ്ട്. BTechന് ചേരാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിപ്ലോമ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 2 എൻട്രൻസ് പരീക്ഷയും എഴുതി ലഭിക്കാവുന്ന ഏറ്റവും നല്ല കോളേജിൽ പ്രവേശനം നേടുക എന്നതാണ് ഉചിതം. ഓരോ ബ്രാഞ്ചിലുമുള്ള സീറ്റുകളുടെ എണ്ണവും ഫീസ് സ്ട്രക്ചറും കുസാറ്റിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്.
1: ലാറ്ററൽ എൻട്രിയിലൂടെ BTechലേക്ക് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ P ബിനേഷ് മോഹൻ സംസാരിക്കുന്നത് തുടർന്ന് കേൾക്കാം അടുത്ത വ്യാഴാഴ്ച റേഡിയോ ഗൈഡിൽ.
2: തൊഴിൽ വാർത്തകൾ. കേന്ദ്ര സായുധ പോലീസ് സേനാ വിഭാഗമായ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ കോൺസ്റ്റബിൾമാരെ തെരഞ്ഞെടുക്കുന്നു. 9195 ഒഴിവുണ്ട്. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ പയനീർ വിങ്ങുകളിലാണ് അവസരം. വിവിധ ട്രേഡുകളിലായാണ് ഒഴിവ്. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ വിങ്ങിലേക്ക് വനിതകൾക്കും അപേക്ഷിക്കാം. 10ാം ക്ലാസ് വിജയമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, കൂടാതെ ബന്ധപ്പെട്ട ട്രേഡുകളിലുള്ള യോഗ്യതയും. 21,700 മുതൽ 69,100 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ വിങ്ങിലെ ഒഴിവുകൾ സംസ്ഥാനം തിരിച്ചാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇതിൽ അപേക്ഷിക്കുന്നവർ അതത് സംസ്ഥാനത്തെ താമസക്കാരായിരിക്കണം. കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 21 മുതൽ 27 വയസ്സുവരെയും മറ്റ് തസ്തികകളിലേക്കെല്ലാം 18 മുതൽ 23 വയസ്സുവരെയുമാണ് പ്രായപരിധി. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ടായിരിക്കും. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. 100 രൂപയാണ് അപേക്ഷ ഫീസ്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് www.RECT.CRPF.GOV.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 19. സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള കറൻസി നോട്ട് പ്രസ് വിവിധ വിഭാഗങ്ങളിലായി വെൽഫെയർ ഓഫീസർ, സേഫ്റ്റി ഓഫീസർ, സൂപ്പർവൈസർ, സെക്രട്ടേറിയൽ അസിസ്റ്റന്റ്, ആർട്ടിസ്റ്റ്, ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ്, ജൂനിയർ ടെക്നീഷ്യൻ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 534 ഒഴിവുണ്ട്. മധ്യപ്രദേശിലെ ബാങ്ക് നോട്ട് പ്രസ്, ഹൈദരാബാദിലെ സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ്, മഹാരാഷ്ട്രയിലെ ഇന്ത്യ സെക്യൂരിറ്റി പ്രസ്, കറൻസി നോട്ട് പ്രസ് എന്നിവിടങ്ങളിലേക്കാണ് നിയമനം. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.cnpnasik.spmcil.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 19 ആണ്. ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ 11,127 ഒഴിവ്. അടിസ്ഥാന ശമ്പളം 19,900 രൂപയാണ്. ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് മെയ് 15 മുതൽ അപേക്ഷിക്കാം. 18 മുതൽ 30 വയസ്സുവരെയാണ് പ്രായപരിധി. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളുടെ വെബ്സൈറ്റിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരം RRB വെബ്സൈറ്റ് വിലാസമായ www.rrbtiruvananthapuram.gov.in സന്ദർശിക്കുക. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച മെയ് 21 രാവിലെ 10:30 സ്കൂളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 9495424378 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക.

0: ഇതോടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് സമാപിക്കുന്നു. വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35 നിർവഹണം വിനോദ് ബാബു, എച്ച് കൂടെ എ കെ രതീഷ്.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് ജാനകി പാടിയത്, ചിത്രം കയം.

0: ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: കാവ്യവിചാരം. മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. സഹകരണം ഇടശ്ശേരി കലാപാഠശാല പൊന്നാനി. കാവ്യവിചാരം.

0: അറിയുന്നിതാർ കടൽ കാക്കയെ, എൻ വിയുടെ കാവ്യലോകം, ഡോക്ടർ സജയ് കെ വി തുടരുന്നു.
1: വേറൊരാൾ പാടിയ പാട്ടിൽ പറയപ്പെട്ട കഥ, ഒരു കുറവൻ പാടിയ പാട്ടിലെ കഥ, ഒരു വൃദ്ധൻ പറഞ്ഞ കഥ, മറ്റൊരാൾ പറഞ്ഞ ഒരു യാചകൻ പാടിയ പാട്ടിൽ പറയപ്പെട്ടത് എന്നിങ്ങനെ തനിക്ക് പറയാനുള്ളവയെല്ലാം മറ്റൊരാളുടെ വാക്കുകളാക്കി മാറ്റുക. കവിതകൾക്കെല്ലാം ഇത്തരത്തിലൊരു ഘടനയുണ്ട്. ഒരു സന്ദർഭത്തിലേക്ക് മറ്റൊരു കഥയെ, ഒരു പഴങ്കഥയെ, അല്ലെങ്കിൽ മുമ്പ് നടന്ന ഒരു സംഭവത്തെ സന്നിവേശിപ്പിക്കുക. എം വിയുടെ ഈ നീണ്ട കവിതകളുടെയും കുറെ കൂടി നീണ്ട കവിതകളുടെയും ഒരു സവിശേഷതയാണ് എനിക്ക് തോന്നിയത്. ഈ പറഞ്ഞ ഭാവപരമായ ഈ ഭിന്ന ശ്രുതികളെ എം വി എങ്ങനെ വൃത്തത്തിലൂടെ ധ്വനിപ്പിക്കുന്നു, വൃത്തം കൊണ്ട്, വൃത്ത വൈജാത്യം കൊണ്ട് ധ്വനിപ്പിക്കുന്നു എന്നതാണ്. ഇക്കാലത്തിരുന്നുകൊണ്ട് നമ്മൾ ആ കവിത വായിക്കുമ്പോൾ നമ്മൾക്ക് ശ്രദ്ധേയമായി തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കാരണം ഈ ഫ്രെയിംവർക്കിൻ്റെ, ഈ ചട്ടക്കൂടിൻ്റെ വൃത്തമല്ല അതിലെ പ്രധാനപ്പെട്ട ആഖ്യാനത്തിന് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന വൃത്തം. ഇങ്ങനെ വൃത്തത്തിലൂടെ രണ്ട് തരത്തിലുള്ള ഭാവശ്രുതികളെ സൂചിപ്പിക്കുന്ന ഒരു രീതി, ഒരു സാമാന്യ രീതി ഈ കവിതകളിൽ കാണാം. പിന്നീട് വളരെ അപൂർവമായിട്ടുള്ള വൃത്തങ്ങൾ വളരെ അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഒരു എം വി കൂടി ഈ കവിതകൾ കാണാം. വിരണം കവിതകളിലെ കാണുന്ന വയോപീരിയുടെ ഓണപ്പാട്ടുകാരിലെ വൃത്തം ഒരിടത്ത് കാണാം, ഒരിടത്ത് നദോന്നത കാണാം, മറ്റു ചില വൃത്തങ്ങൾ കാണാം. ഇങ്ങനെ വൃത്തം കൊണ്ട് പരസ്പരം ഇടയുന്ന ചില ഭാവ മേഖലകളെ വേറിട്ടും അടുപ്പിച്ചും അകറ്റിയും കാണിച്ചു തരുന്ന ഒരു രീതി, എം വിയുടെ ഭാഷാ സൂക്ഷ്മത ഇത്തരത്തിൽ പഠിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. ഭാഷയുടെ മേൽ വലിയ നിയന്ത്രണം ഉണ്ടായിരുന്ന, വലിയ അധീശത്വം ഉണ്ടായിരുന്ന ഒരാളുടെ സവാരി പോലെയാണ്. നന്നായി സൈക്കിളിൽ ഓടുന്ന ഒരാൾ സൈക്കിളിൽ ഓടുന്നത് പോലെയാണ്, നന്നായി വാഹനം ഓടിക്കുന്ന ഒരാൾ വാഹനം ഓടിക്കുന്നത് പോലെയാണ് എം വി ഈ എല്ലാ കവിതകളിലും, ഒരു പ്രത്യേകിച്ച് ഒരു കവിതകളിലെ എല്ലാ കവിതകളിലും പല ഭാഷാ ശ്രുതിയിലുള്ള ശില്പങ്ങൾ വാർത്തെടുക്കുന്നത്. ഒരേ ശ്രുതിയെ അവലംബിക്കുന്നവയല്ല, ഏകദാനമല്ല എം വിയുടെ കാവ്യലോകമെന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം ഏകദാനമല്ല എം വിയുടെ കാവ്യഭാഷ എന്നതാണ്. കാവ്യഭാഷയുടെ പല തരത്തിലുള്ള വിനിയോഗങ്ങൾ, വൃത്തവൈവിധ്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മദ്രാസിയിലെ ഒരു സായാഹ്നത്തിലെ ഒരുപാട് ഇംഗ്ലീഷ് പദങ്ങൾ കാണാം. അതേ എം വി തന്നെ വളരെ ചിരസുന്ദര നീലപ്രാലേയ സ്വപ്നങ്ങളെ എന്നതുപോലെ സംസ്കൃത പദനിബിഡമായും എഴുതും. എന്തിന്, ഈ മദ്രാസിയിലെ ഒരു സായാഹ്നത്തിലെ രസകരമായ സംഗതി, ഈ ആധുനിക പ്രണയ കഥയിലെ നായകൻ നായികയോട് പറയുന്നത് ഭർതൃഹരിയുടെയും കാളിദാസന്റെയും ഒക്കെ ശ്ലോകങ്ങളാണ്. ഇരുപതാം നൂറ്റാണ്ടിലെ ഒരു കാമുകൻ, അല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലൊരു കാമുകൻ മദ്രാസി പട്ടണത്തിൽ വെച്ചിട്ട് തന്റെ കാമുകിയോട് സംസ്കൃത ശ്ലോകം ഉദ്ധരിച്ച് പ്രണയം പ്രകാശിപ്പിച്ചിരുന്നു എന്നത് വളരെ, ഒരുപക്ഷെ അക്കാലത്തും ഇക്കാലത്തും വിചിത്രമായി തോന്നിയിരിക്കാനിടയുള്ള, തോന്നാനിടയുള്ള ഒരു സംഗതിയാണ്. അന്ന് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിരുന്നോ എന്നറിയില്ല. കാരണം എം വി അവരുടെ മുമ്പിൽ തന്നെയുണ്ട്, സംസ്കൃത പണ്ഡിതനായ എം വി. അതുകൊണ്ട് ഇതിലെ ഈ വിലക്ഷണത ഒരുപക്ഷെ ആരും അന്ന് തിരിച്ചറിഞ്ഞു എന്ന് വരില്ല. എങ്കിലും നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ട് എം വിയുടെ മദ്രാസിയിലെ ഒരു സായാഹ്നം വായിക്കുമ്പോൾ ഇത് ഏതുമാതിരി കാമുകനെന്ന് നമുക്ക് തോന്നാതെ ഇരിക്കില്ല. കാരണം എം വി ഇതെല്ലാമായിരുന്നു, സംസ്കൃത പണ്ഡിതനായിരുന്നു. ഒരുപക്ഷെ എൻ വി എവിടെയോ ഈ കവിതകളിലെല്ലാം ഇങ്ങനെ കുഴിച്ചുമൂടിയിട്ടുള്ള ഒരു പ്രണയ കഥയിലെ നായകനായിരുന്നു, പരാജയപ്പെട്ട ഒരു പ്രണയ കഥയിലെ നായകനായിരുന്നു ഈ കവിയെ ഊഹിക്കാനുള്ള ഒരു ഒട്ടനവധി നേരിയ തെളിവുകൾ ഈ കവിതകളിൽ എമ്പാടുമുണ്ട്. എൻ്റെ ഈ ദുഃഖങ്ങളെ നീ എന്തെങ്കിലും തിരിച്ചറിയുമോ എന്ന് ചോദിക്കുന്ന ഒരു കവിതയുണ്ടല്ലോ, ഈ വികാര തരവനായ ഈ വിഷാദിയെ നീ എന്തെങ്കിലും തിരിച്ചറിയുമോ എന്നൊക്കെ ചോദിക്കുന്ന ചങ്ങമ്പുഴ കാൽപ്പനികതയോട് ഉള്ള എതിരിടലിന്റെ ഭാഗമായി മാത്രം തന്റെ കാൽപ്പനിക വൈകാരിക സ്വത്വത്തെ ഒളിച്ചു വെച്ച് എന്നും ഒരു പ്രച്ഛന്ന രൂപത്തിൽ മാത്രം കവിതയിലും ജീവിതത്തിലും പ്രത്യക്ഷപ്പെടാൻ വിധിക്കപ്പെട്ട ഒരാളുടെ ചില നിശബ്ദമായ അദൃശ്യമായ കണ്ണുനീർപ്പാടുകളും നെടുവീർപ്പുകളും എൻവിയുടെ കവിതയിൽ നമുക്ക് കണ്ടെത്താനായിരുന്നു. ആ കാൽപ്പനികന്റെ ഏകാന്തത കൂടിയാണ് മാറിയ ഒരു ജീവിത ഋതുവിൽ ജീവിക്കാൻ, തന്നിലെ കാൽപ്പനികനെ ദമനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നിയുക്തനായ ഒരു കവിയുടെ ഏകാന്തത കൂടിയായിരിക്കാം. നമ്മൾ ആധുനികതയുടെ അഗ്രഗാമി സംക്രമ പുരുഷൻ, മലയാള കവിതയിലെ സംക്രമ പുരുഷൻ എന്നൊക്കെ ആ കവിയെ വിലയിരുത്തുകയും വിശേഷിപ്പിക്കുകയും ഒരുപക്ഷെ പ്രശംസിക്കുകയും ചെയ്യുമ്പോഴും ഇതിൻ്റെ എല്ലാം ഇടയിൽ പല സംസ്കൃത പണ്ഡിതനായിരിക്കുക, ആധുനികനായിരിക്കുക, ആധുനികതയുടെ അഗ്രദൂതനായിരിക്കുക, അപ്പോഴും ഉള്ളിൽ ഒരു ദമിത കാൽപ്പനികനെ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുക, ഇങ്ങനെയുള്ള പലതരം വൈരുദ്ധ്യങ്ങളുടെ ഒരു സമാഹാരമായിരുന്നു എം വി കൃഷ്ണവാര്യരെന്ന കവി. ഇതെല്ലാം ചേർന്ന് നിർമ്മിക്കുന്ന ഏകാന്തതയുടെ രൂപകമാണ്. വ്യക്തിഗതം എന്നതിനേക്കാൾ സാമൂഹികവും രാഷ്ട്രീയവുമായ ഏകാന്തതയുടെ രൂപകമാണ് അറിയുന്നതാർ കടൽക്കാക്കയെ എന്ന കവിതയിലെ ആ കടൽക്കാക്ക. ഒരുപക്ഷെ മലയാള കവിതയിൽ 20-ാം നൂറ്റാണ്ടിലെ മലയാള കവിതയിൽ ഏറ്റവും മികച്ച കവിതകളുടെ ഒരു സമാഹാരം സങ്കല്പിക്കാമെങ്കിൽ അതിലേറ്റവും മുഖ്യമായി ഇടം പിടിക്കേണ്ട ഒരു കവിതയാണ് അറിയുന്നതാർ കടൽക്കാക്കയെ എന്ന കവിത. അതിനോട് ഈ കവിതകളെ ചേർത്ത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു വേറിട്ട ചിത്രമുണ്ട് എം വി കവിതയുടെയും എം വി എന്ന കവിയുടെയും. ബാക്കി വല്ലതുമുണ്ടോ? ഒരുപക്ഷെ ആനക്കാരൻ പോലൊരു കവിതയെ പോലും ഇതിനോട് നമുക്ക് ചേർത്ത് വയ്ക്കാം അല്ലേ. ആന മരിച്ചുപോയ പാപ്പാൻ എന്ന് പറഞ്ഞാൽ ആന മരിച്ചുപോയ പാപ്പാൻ മാത്രമല്ല എന്ന് കവിതാ വായനക്കാർക്ക് എല്ലാവർക്കും അറിയാം. എക്കാലത്തെയും കവിതാ വായനയുടെ ശിക്ഷണം കിട്ടിയിട്ടുള്ള എല്ലാവർക്കും അറിയാം ആന മരിച്ചുപോയ പാപ്പാൻ ആന മരിച്ചുപോയ പാപ്പാൻ മാത്രം അല്ല, കവിതയിലൊന്നും അതല്ല, അത് മാത്രമല്ല എന്നതുപോലെ എം വിയുടെ ഈ പ്രധാന കവിതകളെയെല്ലാം ഈ ഒരു ആരൂഢത്തിലേക്ക് സമന്വയിച്ചുകൊണ്ട് വലിയ ഗംഭീരമായ രാഷ്ട്രീയ നൈരാശ്യത്തിൻ്റെ കൂടി കവിതകളായി ആ കവിതകളെ വായിക്കാനുള്ളൊരു ശ്രമമാണ് ഞാൻ ഇതുവരെ നടത്തിയത്. ഒരിടത്ത് എം വി പറഞ്ഞിട്ടുണ്ട്, കാഞ്ഞിരവള്ളികൾ എത്ര പടർന്നേറിയാലും വ്യക്തി ജീവിതത്തിന് ചുറ്റും കാഞ്ഞിരവള്ളികൾ, അതാണ് പ്രയോഗം, കാഞ്ഞിരവള്ളികൾ എത്ര പടർന്നേറിയാലും സാമൂഹികമായ കൈവല്യത്തിന് വേണ്ടി അതിനെല്ലാം അമർത്തി വെച്ചുകൊണ്ട് കവിതകൾ എഴുതേണ്ടവരാണ് നമ്മൾ. ഞാൻ എൻ്റെ തലമുറയിൽപ്പെടുന്ന കവികൾ എന്ന വിശ്വാസക്കാരായിരുന്നു എൻ വിയും വൈലോപ്പിള്ളിയും എല്ലാം ഉൾപ്പെടുന്ന ആ തലമുറയിലെ കവികൾ. നമുക്കറിയാമല്ലോ വൈലോപ്പിള്ളി കവിതകൾ ഏതെല്ലാം കുണ്ടുകളിലൂടെ പോയാലും എടശ്ശേരി കവിത അങ്ങനെ തന്നെയാണ്. അതെല്ലാം ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സെയ്ഗേസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന യുഗചേതനയുടെ ഭാഗമായിരുന്നു. ഏത് ഇരുൾക്കുണ്ടുകളുടെ ഇരുൾക്കുഴികളുടെ മേലെ ഉരുണ്ടാലും ഇടില്ല ഞാൻ ഈ രശ്മികളെ എന്ന് പ്രത്യാശയിൽ മുറുകെ പിടിക്കാൻ നിയുക്തരാണ് തങ്ങളെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച കവികളായിരുന്നു ഇവർ. ഇതിനേക്കാൾ വലിയ ഒരു നിരാശാവാദി വിഷാദിയായ കവി വൈലോപ്പിള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് അന്തി ചായുമ്പോൾ എന്ന ഒരൊറ്റ കവിത വായിച്ചിട്ടുള്ളവർക്കറിയാം. പച്ചകൾ ഇരുട്ടിനാൽ ചർച്ചിതമാകുന്ന നേരം, ആ ഒരൊറ്റ വരി മതി അല്ലേ. പച്ചകൾ ഇരുട്ടിനാൽ ചർച്ചിതമാകുന്ന നേരം, പക്ഷികൾ ചേക്കേറുമ സവിഷാദമാം രംഗം, സവിഷാദമാം രംഗം അല്ലേ. ചങ്ങമ്പുഴ പറയുന്ന പോലെ കരയുന്ന കവികളെ കഴിവിൽ കയറ്റുമോ ലോകമേനി എന്നിങ്ങനെ വെട്ടിത്തറം ചോദിക്കുകയല്ല, ഈ വിഷാദത്തെ എവിടെയാണ് കുഴിച്ചു മൂടേണ്ടത്, തൻ്റെ ഉള്ളിൽ തന്നെ ഈ വിഷാദത്തിന് എങ്ങനെയാണ് ഒരു കുഴിമാടം ഒതുക്കേണ്ടത് എന്ന് പരിഭ്രമിച്ച്

എഴുതുന്ന കവികളാണ് ഇവർ മൂന്നുപേരും. നമുക്കറിയാമല്ലോ ഏത് വൈലോപ്പിള്ളി കവിതയും കണ്ണീർപ്പാടം പോലും സ്മിത ചിഹ്ന ദുഃഖയാം ആ ദുർഗ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യാശയുടെ മുൻപിൽ കൊണ്ടുപോയി നിർത്തിയിട്ടെ കവി പിന്മടങ്ങുന്നുള്ളൂ. ഇപ്പോൾ ഇക്കാലത്ത് വൈലോപ്പിള്ളി കവിത ഇഷ്ടപ്പെടുന്ന അതുപോലെ എൻ വിയുടെ ഇടശ്ശേരിയുടെ എല്ലാം കവിത ഇഷ്ടപ്പെടുകയും വായിക്കുകയും ചെയ്യുന്ന വായനക്കാർ ഒരുപക്ഷെ കത്തിച്ചു കളയാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രത്യാശയുടെ വരികളായിരിക്കും. കാരണം അത് കൃത്രിമമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വ്യാജമാണ്, വ്യാജമായ ഒരു പ്രത്യാശയാണ്. വ്യക്തിഗതമായ ദുഃഖത്തെ തുറന്ന് പ്രകാശിപ്പിക്കാനുള്ള ഒരുതരം നമ്മളുടെ പഴയ വാക്കുണ്ടല്ലോ അധർമ്മഭീരുതയാൽ ഈ കവികൾ എടുത്ത് അണിഞ്ഞ ഒരു മാസ്കിന്റെ ഒരു മുഖംമൂടിയുടെ ഭാഗമായിരുന്നു ഈ പ്രത്യാശാ ദർശനമെന്ന് ഇന്ന് നമ്മൾക്കറിയാം. ഒരുപക്ഷെ ആധുനികർ, പിന്നീട് വന്ന ആധുനികർ, ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലുള്ള ആധുനികർ ഈ പ്രത്യാശയുടെ അഭാവത്താലാണ് ഒരുപക്ഷെ കൂടുതൽ ജനപ്രിയരായി, വളരെ പെട്ടെന്ന് ജനപ്രിയരായി മാറിയത് എന്നും പറയാം. ഈ മാസ്ക് അവർക്കില്ലായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് തന്നെ അവരുടെ വിഷാദങ്ങളെ ഒരു തരത്തിലും ഗൂഹനം ചെയ്യുകയോ ഒരു തരത്തിലും ദമനം ചെയ്യുകയോ ചെയ്യാതെ നേരിട്ട് കരച്ചിലിന്റെ കവികളായി, വിഷാദത്തിന്റെ കവികളായി, രക്തസാക്ഷികളായി, അല്ലെ, ജീവിതത്തിന്റെ അരങ്ങിൽ സ്വന്തം രക്തസാക്ഷിത്വം ഇങ്ങനെ ആവിഷ്കരിക്കുന്ന കവികളായി പ്രത്യക്ഷപ്പെടുകയും അവരെ സഹർഷം മലയാളി വായനക്കാർ സ്വീകരിക്കുകയും ചെയ്തു. കണ്ണീരിൽ മുങ്ങിക്കുളി കഴിഞ്ഞ് വെണ്ണീർ കൊണ്ട് കുറി വരച്ച് എന്നൊക്കെ പറയാൻ പിന്നീട് വന്ന കവികൾക്ക് മടിയില്ലായിരുന്നു. പക്ഷെ വൈലോപ്പിള്ളിയും എൻ വിയും ഇടശ്ശേരിയും ഉൾപ്പെടുന്ന ആ തലമുറയിലെ കവികൾക്ക് സ്വന്തം ദുഃഖങ്ങളെ ഇങ്ങനെ പുറത്തേക്ക് പറവകളെ പോലെ പറത്തിവിടാൻ, കറുത്ത പക്ഷികളെ പോലെ പറത്തിവിടാൻ വലിയ മടിയായി. അതിനു പകരം അവരുടെ ഉള്ളിൽ ഏറ്റവും നിഗൂഢമായ ഒരു പഞ്ചരത്തിൽ ഈ പക്ഷികളെ, ഈ വിഷാദങ്ങളെ അവർ അടച്ചു വളർത്തി, അല്ലെങ്കിൽ ചിറകരിഞ്ഞ് വളർത്തി. അത് അവരുടെ കവിതയുടെ ബലമായിരുന്നോ ദൗർബല്യമായിരുന്നോ എന്ന് നമുക്ക് ഇഷ്ടം പോലെ തീരുമാനിക്കാം. അതിന്റെ പേരിലൊന്നും ഈ കവികളെ കൊള്ളാനോ തള്ളാനോ പാടില്ല. ഏതായാലും ഇതില്ല ഞാനീ രശ്മികളെ എന്ന ശാഠ്യക്കാരായിരുന്നു ഈ തലമുറയിലെ കവികൾ. ഏത് ഇരുൾക്കുഴിമേലുണ്ടാലും സ്വന്തം ജീവിതത്തിന്റെയും സ്വന്തം സമൂഹത്തിന്റെയും താങ്ങൾപ്പെടുന്ന സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും വാഹനം ഏതെല്ലാം ദുർഘടങ്ങളിലൂടെ കടന്നുപോയാലും പ്രത്യാശയാണ് നമ്മുടെ ആത്യന്തിക മൂല്യം, പരമമൂല്യം കവിതയുടെയും ജീവിതത്തിന്റെയും എന്ന വിശ്വാസക്കാരായിരുന്നു ഈ മൂന്ന് കവികളും. അവരുടെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ്, ഒരുപക്ഷെ കവി എന്ന നിലയിൽ ഏറ്റവും കുറച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഇടശ്ശേരിയെ പോലെ, വൈലോപ്പിള്ളിയെ പോലെ മലയാളിയുടെ പ്രധാന കവികളിൽ ഒരാളല്ല. ഒരുപക്ഷെ ഒരു ആത്മാരാമൻ ഉണ്ടാവും ഇങ്ങനെ എൻ വിയുടെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളായിട്ട്. എന്നല്ലാതെ വലിയ ജനപ്രീതി നേടിയ ഒരു കവിയൊന്നുമല്ല എൻ വി കൃഷ്ണമേനോൻ. ആ കവിതയുടെ കവിയുടെയും പ്രകൃതം കൊണ്ട് സംഭവിച്ച മറ്റൊരു തരം ഐസൊലേഷന്റെ, ഒറ്റപ്പെടലിന്റെ, ഏകാന്തതയുടെ പരിണതി കൂടിയാണ്. അറിയപ്പെടാത്ത എൻ വി പത്രാധിപരായിരുന്നോ, നിരൂപകനായിരുന്നോ, കവിയായിരുന്നോ എന്നൊരു മട്ടിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ആളുകൾ എന്താ പറയുക, പത്രാധിപരായിരുന്നു, നിരൂപകനായിരുന്നു എന്നും സമ്മതിക്കും, പണ്ഡിതനായിരുന്നു തീർച്ചയായും സമ്മതിക്കും. പക്ഷെ കവി, പക്ഷെ എണ്ണം പറഞ്ഞ മികച്ച മലയാള കവിതകൾ 10-15 കവിതകളെങ്കിലും എഴുതിയിട്ടുള്ള ഒരു കവിയെ നമ്മൾ എങ്ങനെ അവഗണിക്കും, എങ്ങനെ അഗണ്യകോടിയിൽ തള്ളും? ഒട്ടനവധി മികച്ച കവിതകൾ, ചൊവ്വര ടി വിയിൽ എന്ന് പറഞ്ഞിട്ട് കവിത ഉണ്ട് അല്ലെ, ഏകാന്തതയെ, വിഷാദത്തെ, ഒറ്റപ്പെടലിനെ ഇതുപോലെ ഗാഠമായി അവതരിപ്പിക്കുന്ന, ആവിഷ്കരിക്കുന്ന കവിതകൾ അപൂർവമായിരിക്കും മലയാളത്തിൽ. നമ്മുടെ വരക്കൽ ബീച്ച്, കോഴിക്കോടുള്ള വരക്കൽ ബീച്ച് 2 ഖണ്ഡങ്ങളിലെ ഒരു കവിതയാണ്. ഈ 2 ഖണ്ഡങ്ങളും ഒരുപോലെ നമ്മെ അതിൻ്റെ ഒരു സവിശേഷമായ വികാര പാകത്തിൽ അകപ്പെടുത്തി കളയുന്ന കവിതകളാണ്. ഇതിലെല്ലാം നൈരാശ്യമുണ്ട്, ഗംഭീര നൈരാശ്യം എന്ന് വേണമെങ്കിൽ, നൈരാശ്യം മോശപ്പെട്ടൊരു കാര്യമാണ്, ദൗർബല്യമാണ് എന്ന വിചാരം ഉണ്ടെങ്കിൽ ഗംഭീര നൈരാശ്യത്തിൻ്റെ, ഗംഭീര വിഷാദത്തിൻ്റെ, ഗംഭീര ദുഃഖത്തിൻ്റെ, ഉദാത്ത ദുഃഖത്തിൻ്റെ കവിതകൾ എന്ന് വേണമെങ്കിൽ ഇവയെ വിവരിക്കാം. ബാക്കി വല്ലതുമുണ്ടോ? ഈ കവിതകൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു ചോദ്യമാണ്, ബാക്കി വല്ലതുമുണ്ടോ? ദയ പോയി, ദാക്ഷിണ്യം പോയി, ലോഹ്യം പോയി, മര്യാദ പോയി, ബാക്കി വല്ലതുമുണ്ടോ? വാതിലൊക്കെയും പൂട്ടി തഴുതിട്ടിരിക്കുന്നു നാലയൽപക്കത്തന്യ ജനത്തിൻ നിസ്സംഗത്വം. അല്ലേ, ശരി, കുറ്റിപ്പുറം പാലത്തിൽ പറയുന്ന ആ കാര്യം തന്നെയാണ്, അറിയാത്തവരെല്ലാം അയൽപക്കക്കാർ എന്നതുപോലെ, നാലയൽപക്കത്തന്യ ജനത്തിൻ നിസ്സംഗത്വം, നമ്മൾക്കു നാമേ തീർത്ത ചങ്ങല, കാലിൽ കയ്യിൽ നെഞ്ചത്തിൻ മർമ്മങ്ങളിൽ കുരുങ്ങിക്കനക്കുന്നു, ബാക്കി വല്ലതുമുണ്ടോ? പുഞ്ചിരി മാഞ്ഞു, കണ്ണീർ വറ്റി, ഹൃസ്പന്ദം മന്ദം, ബാക്കി വല്ലതും ഉണ്ടോ? ഈ കവിതയിലെ അവസാന വരികൾ ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ വരികൾ, വേനൽക്കാലത്ത് വായിക്കാൻ സുഖമുള്ളതാണ്. അന്തികൾ വാണിഞ്ചാരം തുടിപ്പിക്കുമോ വീണ്ടും, വെന്ത വേനലിൻ വിങ്ങൽ

മഞ്ഞിൻതുള്ളി കരളിൻ അടിയിലെ ചേറ്റിൽ നിന്നൊരു വെള്ളക്കമലം വിടർന്നതിൻ ഗന്ധം നാം ശ്വസിക്കുമോ? കരളിൻ അടിയിലെ ചേറ്റിൽ നിന്നൊരു വെള്ളക്കമലം വിടർന്നതിൻ ഗന്ധം നാം ശ്വസിക്കുമോ? അറിയുന്നതാർ കടൽക്കാക്ക എന്ന കവിത വളരെ ആത്മാർത്ഥമായി വായിക്കണം.

0: അറിയുന്നിതാർ കടൽ കാക്കയെ, എൻ വിയുടെ കാവ്യലോകം. ഡോക്ടർ സജയ് കെ വി ചെയ്ത പ്രഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മലയാള കവിതയുടെ ഊർജ്ജസ്വലത, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു വിജു നായരങ്ങാടി.
1: ആധുനിക കവിതയുടെ ഭൗഗത്വഘട്ടം കാലത്തിന്റെ സ്വഭാവം വെച്ച് പറഞ്ഞാൽ 1960 മുതൽ ഏറെക്കുറെ 85 വരെയുള്ള 2.5 കാലം. അയ്യപ്പ പണിക്കർ, സച്ചിദാനന്ദൻ, കടമ്മനിട്ട രാമകൃഷ്ണൻ, ആറ്റൂർ രവിവർമ്മ, കെ ജി ശങ്കരപിള്ള തുടങ്ങിയ ആറാമന്ത്രൻ വരെയുള്ള ഒരു കാവ്യസംഘം. ബഹുസ്വരവും എന്നാൽ ഏകസ്വഭാവിയുമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് കവിതയുടെ രൂപതലത്തിലും ഭാവതലത്തിലും ഉണ്ടാക്കിയ നിശിതമായ മാറ്റങ്ങൾ, അത് ജീവിതത്തിൻ്റെ നേർക്ക് നിന്ന് സംസാരിച്ച അതിൻ്റെ രാഷ്ട്രീയം, ഈ അവസ്ഥകൾ ഏറെക്കുറെ 1985 കവിതയിൽ മാറിമറിയുകയാണ്. കവിത എന്നല്ല, ഏതൊരു കലാപ്രസ്ഥാനത്തിൻ്റെയും ഭാവുകത്വ ഘടന മാറി വരുന്നതിൽ ആ സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തിനും ആ സമൂഹത്തിൻ്റെ സാമൂഹ്യ ജീവിത പരിസരത്തിനും സാമ്പത്തിക ഘടനയ്ക്ക് പോലും കൃത്യമായ സ്വാധീനതയുണ്ട്. 1980 കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ടായ, സാമ്പത്തിക ഘടനയിലുണ്ടായ, രാഷ്ട്രീയ ഘടനയിലുണ്ടായ അടിസ്ഥാനപരമായ മാറ്റം, ഈ മാറ്റം എങ്ങനെ നേരിടണം എന്ന് അറിയാതെ, ഭാഷ കൊണ്ടെങ്ങനെ നേരിടണം എന്നറിയാതെ പകച്ചുപോയ ഒരു ഘട്ടം കവിതയ്ക്കുണ്ട്. 80 മധ്യത്തിൽ എത്തുമ്പോഴേക്കും മലയാള കവിത സത്യത്തിൽ ഒരുതരം സെൻസിബിലിറ്റി ബ്ലോക്കിനെ നേരിടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ഒരു ഭൗമത്വ പ്രതിസന്ധി. ഒരു പക്ഷേ മലയാള കവിതയിൽ അങ്ങനെ ഭൗമത്വ പ്രതിസന്ധി എന്ന് പറയാവുന്നത് രണ്ട് ഘട്ടങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. അതൊന്ന് ചങ്ങമ്പുഴയുടെ ഘട്ടമാണ്. ചങ്ങമ്പുഴ കവിത എഴുതി നിന്ന കാലത്ത് കേരളത്തിൽ പേന താഴെ വെച്ചവർ മുഴുവൻ ചങ്ങമ്പുഴ മട്ടിൽ എഴുതിപ്പോയ കാലമാണ്. ഇടപ്പള്ളിയിൽ മാത്രം 144 കവികൾ ചങ്ങമ്പുഴയെ അനുകരിച്ച് എഴുതിയിരുന്നു എന്നാണ്. കേരളം മുഴുവൻ ചങ്ങമ്പുഴയുടെ ഭാവലോകം ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ രൂപലോകം മാത്രം കവിതയിൽ ആവർത്തിച്ചു വന്നു. അതൊരു ബ്ലോക്കായിരുന്നു. അതിനെ മറികടക്കാൻ വൈലോപ്പിള്ളി, മറികടക്കാൻ കുഞ്ഞിരാമൻ നായർ, മറികടക്കാൻ ഇടശ്ശേരി, ഈ മൂന്ന് കവികൾ എങ്ങനെയാണോ ശ്രമിച്ചത് അതൊരു ഒരു ചരിത്രമാണ്. അതേപോലെ 80 മധ്യത്തോടുകൂടി മലയാളത്തിന്റെ കവിതയിൽ ഉണ്ടായ സെൻസിബിലിറ്റി ബ്ലോക്ക് എന്ന് പറയുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സൃഷ്ടിച്ച ബ്ലോക്കായിരുന്നു. ബാലചന്ദ്രന്റെ കവിതയുടെ ഭാഷ, ബാലചന്ദ്രൻ സൃഷ്ടിച്ച കാവ്യഭാഷ, ബാലചന്ദ്രൻ സൃഷ്ടിച്ച പദസംഘാതങ്ങൾ, ഇതിൽ നിന്നും മറികടക്കാനാവാതെ കവിത എഴുതിയിരുന്ന കാലത്ത് ആ കാലത്തെ കൗമാര കവികളിൽ ഒരാളായിരുന്നു ഞാൻ. മുസഫർ അഹമ്മദ് തൊട്ട് ബിന്ദു കെ പ്രസാദ് തൊട്ട് ദിനേശൻ കരിപ്പള്ളി തൊട്ട് ഒരു 100 പേരെ പേരെനിക്ക് പറയാനാവും. ഞങ്ങളൊക്കെ അന്ന് നേരിട്ട പ്രശ്നം ബാലചന്ദ്രൻ സൃഷ്ടിച്ച ഈ ഒരു കാവ്യ ലോകത്തെ, ആ ഭൗമത്വ ലോകത്തെ എങ്ങനെ മറികടക്കാം. സാധിക്കാതെ കവിത എഴുത്ത് നിർത്തിയ ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. വന്ധ്യമേഘങ്ങളും ബാലചന്ദ്രന്റെ പദസംഘാതങ്ങൾ നിരന്തരം കവിതയിൽ കയറി വരുന്ന ഒരവസ്ഥ, ഇതിനെങ്ങനെ മറികടക്കും എന്നാലോചിക്കുന്ന ഒരു ഘട്ടത്തിൽ മലയാള കവിത ഉത്തരാധുനികം എന്ന് നമ്മൾ തെറ്റി വിളിക്കുന്ന, ആധുനികത കഴിഞ്ഞാൽ പിന്നെ നേരെ ഉത്തരാധുനികതയാണല്ലോ. പോസ്റ്റ് മോഡേൺ കണ്ടീഷൻസ് ഒന്നും തന്നെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. കേരളത്തിൽ സംഭവിച്ചത് കമേഴ്സ്യലൈസേഷനാണ്, വാണിജ്യവൽക്കരണമാണ് കേരളത്തിൽ സംഭവിച്ചത്. കേരളത്തിൽ സമാന്തര ലോകങ്ങൾ, സമാന്തരതയുടെ ലോകം രൂപപ്പെട്ട കാലമാണത്. പാരലൽ കോളേജ്, പാരലൽ സർവീസുകൾ, പാരലൽ പാരലൽ പാരലൽ ആശുപത്രി സംവിധാനങ്ങൾ, എല്ലായിടത്തും പാരലൽ പരസ്യം വന്നു. അന്നത്തെ പ്രധാന പരസ്യങ്ങളൊന്ന്, എന്ത് ചായക്ക് പാലില്ലെന്നോ, വിഷമിക്കണ്ട, കട്ടൻ ചായ കുടിച്ചാൽ മതി എന്നല്ല, ഒരു സമാന്തരത ഉണ്ടല്ലോ എന്നാണ്. ഇങ്ങനെ കമേഴ്സ്യലൈസ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹം, ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കവിത പകച്ചു നിൽക്കെ ഒരു കൂട്ടം കവികൾ, 8-ഓ 10-ഓ പേർ

ഒരു പക്ഷേ ഈ കാവ്യാവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടി കാവ്യഭാഷയിലും കവിതയുടെ അന്തരലോകത്തും പുതിയ സംഘർഷങ്ങൾ അന്വേഷിച്ചു പോവുകയും ആ സംഘർഷങ്ങളെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പി പി രാമേന്ദ്രൻ, പി രാമൻ, അൻവറലി, വി എം ഗിരിജ, അനിതാ തമ്പി, റഫീഖ് അഹമ്മദ്, കെ ആർ ടോണി, എസ് ജോസഫ്, ഇനിയും ഒരു മൂന്ന് നാലോ ആൾക്കാരുടെ പേര് പറയാം. പക്ഷേ ഈ എട്ട് പേരാണ് ഒരു പക്ഷേ നിർണായകമായി തീർന്നത്. ഇപ്പൊ ശ്രീമാർ കരിയാറിനെ പോലെ, ശിവമാർ അമ്പലപ്പുഴയെ പോലെ, സച്ചിദാനന്ദൻ പുഴങ്കരയെ പോലെ ഒരു എട്ടോ പത്തോ പേരെ പേര് ഇനിയും പറയാം. പക്ഷേ നിർണായക സാന്നിധ്യമായി തീർന്നത് ഈ എട്ട് കവികളാണ്. ഇവർ കാവ്യഭാഷയിൽ, പ്രത്യേകിച്ച് കാവ്യഭാഷയിൽ ഇവരെടുത്ത അടിസ്ഥാനപരമായ നിലപാടുകൾ, ഉദാഹരണം പി പി രാമേന്ദ്രന്റെ ഇടശ്ശേരി പാലം എന്ന കവിത, അതായിരുന്നു ആ സ്ട്രിപ്പിൽ വന്ന ആദ്യത്തെ കവിത. പിന്നാലെ വനഹൃദയം എന്ന രാമേന്ദ്രന്റെ കവിത, മമ്പഴക്കാലം എന്ന കവിത, മിഠായി തെരുവ് എന്ന കവിത, നിന്ന നിൽപ്പിൽ പത്തോ മുപ്പതോ വൃത്തങ്ങളിലേക്ക് ഏതൊന്നിനെയും പരിവർത്തിപ്പിക്കാൻ ഹെൽപ്പുള്ള പി രാമനെ പോലെയുള്ള കവികൾ. രാമൻ അസാമാന്യമായി ശ്ലോകം എഴുതിയിരുന്ന ആളാണ്, അയാൾ അസാമാന്യമായി സംസ്കൃത ശ്ലോകം എഴുതിയിരുന്ന ആളാണ്. ഈ ശ്ലോക പാരമ്പര്യത്തിന്റെ എഴുത്ത് രീതിയിൽ നിന്ന് സ്വയം വിമോചിപ്പിച്ച് പുതിയ കാവ്യഭാഷ കണ്ടെത്തുന്നിടത്ത് രാമൻ നിന്നു. മനുഷ്യരെ ഈ എന്താ പറയാ, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യന്റെ, ദ പീപ്പിൾ ദോസ് ആർ കംപ്ലീറ്റ്ലി മാർജിനലൈസ്ഡ് എന്ന് പറയാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യന്റെ നേർത്ത വിചാരങ്ങളിലൂടെ ജോസഫ് വന്നു. ഒരുതരം പ്രതികവിതയുമായി കെ ആർ ടോണി വന്നു. പ്രണയത്തെയും പാരിസ്ഥിതിക വിഷയങ്ങളെയും കവിതയുടെ ഏറ്റവും മോഹനമായ ഇടത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് വിയങ്കിരിച്ച വന്നു. താൻ നിൽക്കുന്ന ഇടമേതാണോ ആ ഇടത്തിലേക്ക് മാത്രം കവിതയെ സൂക്ഷ്മമായി സഞ്ചരിപ്പിച്ചുകൊണ്ട് അനിത വന്നു. ചെറുതിന്റെ വലിയ ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ട്, അങ്ങനെയാണ്, ചെറുതിന്റെ വലിയ ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഒരുപക്ഷെ ബാലചന്ദ്രൻ പറയാൻ ശ്രമിച്ചതിന്റെ മറുപുറത്ത് നിന്നുകൊണ്ട് പ്രണയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വീരാൻകുട്ടി വന്നു. ഇങ്ങനെ കവിത 85-90 തൊട്ട് ഏറെക്കുറെ 2010 വരെയുള്ള ഒരു കാലം, 2010 ശേഷം കവിതയിൽ വളരെ കൃത്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സംഘത്തിന് ശേഷം കവിതയിൽ ഉണ്ടായ മാറ്റത്തിൽ മോനഷ്ണം കാലടിയെ പോലെ, പവിത്രൻ തീക്കുനിയെ പോലെ, ഒ എം രാമകൃഷ്ണനെ പോലെ, രാമകൃഷ്ണൻ ചുഴലിയെ പോലെ, അങ്ങനെ ഒരു സംഘം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന ഒരു ഭാഗത്ത് ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലാണ് എം ആർ വിഷ്ണുപ്രസാദിനെ പോലെ, കുഴൂർ വിൽസനെ പോലെ, സുധീഷ് കോട്ടയമ്പ്രത്തിനെ പോലെ, സിന്ധു കെ വിയെ പോലെ, റീമാ ജോയിയെ പോലെ, ഇങ്ങനെ വലിയൊരു സംഘം ഏറ്റവും പുതിയ കുട്ടികളിൽ, ഇപ്പൊ പ്രവീണയെ പോലെ, വിപിന്നയെ പോലെയുള്ള കുട്ടികളിൽ കവിത എത്തി നിൽക്കുന്നു. ആധുനികാനന്തര കവിതയിൽ നിന്ന് കവിതയ്ക്ക് ശേഷം ഉണ്ടായ ഭൗഗത്വ ഘട്ടങ്ങളെ പരിശോധിക്കുമ്പോൾ മൂന്ന് ഘട്ടങ്ങൾ പിന്നിട്ടിട്ടാണ് നമ്മുടെ കവിത നിൽക്കുന്നത് എന്ന് കൂടി ഉറപ്പിച്ച് നമ്മൾ പറയും. ഒരുപക്ഷെ മലയാള കവിത ചങ്ങമ്പുഴ നയിച്ചു കൊണ്ടുപോയ കൽപ്പനികതയുടെ അതിലോല ലോകങ്ങളിൽ നിന്ന് മാനുഷിക ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിയ കവിയാണ് ഇടശ്ശേരി. ചങ്ങമ്പുഴ 1911 ജനിക്കുന്നു, വൈലോപ്പള്ളി 1911 ജനിക്കുന്നു, ഇടശ്ശേരി 1906 ജനിക്കുന്നു, കുഞ്ഞിരാമൻ നായർ 1906 ജനിക്കുന്നു. സമകാലത്തിൽ ജനിക്കുകയും സമകാലത്തിൽ ജീവിക്കുകയും സമകാലത്തിൽ എഴുതുകയും ചെയ്യുമ്പോൾ തന്നെ തൻ്റെ മുന്നിൽ നടന്നു പോകുന്ന കവിതയെ ആകാശവിധാനങ്ങളിൽ നിന്ന് വലിച്ച് ഭൂമിയുടെ പച്ചമണ്ണിലേക്ക് ചവിട്ടി നിൽക്കാൻ പാകത്തിൽ വലിച്ചിറക്കി കൊണ്ടുവന്ന് നിർത്തിയ മഹാകവി ഇടശ്ശേരിയുടെ ഓർമ്മകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കവിതയിൽ സംഭവിക്കുന്ന ഏറ്റവും നേർത്ത വിചാര വികാരങ്ങളെയും ഭാവുകത്വ ഘടനാമാറ്റങ്ങളെയും മറ്റെവിടെ നിന്ന് ചർച്ച ചെയ്യും.

0: മലയാള കവിതയുടെ ഊർജസ്വലത. ഇതുവരെ സംസാരിച്ചത് വിജു നായരങ്ങാടി.
1: കാവ്യവിചാരം. മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര.

സഹകരണം ഇടശ്ശേരി കലാപാഠശാല പൊന്നാനി. കാവ്യവിചാരം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിത്ര പാടിയത്, ചിത്രം ആഗ്നേയം. ചിറ്റൂർ ഗോപിയുടെ രചനയ്ക്ക് ജോൺസന്റെ സംഗീതം.

ചിത്ര പാടിയ മറ്റൊരു ഗാനം. ചിത്രം പൈതൃകം. കൈതപ്രത്തിൻ്റെ രചന, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി. 6:10 കവ്യാഞ്ജലിയിൽ വയലാറിന്റെ സർഗസംഗീതത്തിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം ദീപ കെ.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്നു. 63 എംഎൽഎമാരും AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. നിയുക്ത എംഎൽഎമാരെ ഹൈക്കമാൻഡ് നിരീക്ഷകർ നേരിൽ കണ്ട് അഭിപ്രായം ആരാഞ്ഞു. UDF ഘടകകക്ഷി നേതാക്കളുമായും നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭ സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച അവസാനം വരെ നീണ്ടേക്കുമെന്നാണ് സൂചനകൾ. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ തുടരുന്നു. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് രണ്ടാം തവണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു. ഏറ്റവും വലിയ ഒറ്റകക്ഷി നേതാവെന്ന നിലയിൽ ഗവർണറുടെ ക്ഷണപ്രകാരമായിരുന്നു സന്ദർശനം. സർക്കാർ രൂപീകരണത്തിനായി കേവല ഭൂരിപക്ഷം തെളിയിക്കണമെന്ന നിലപാടാണ് ഗവർണർ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചത്. 118 എംഎൽഎമാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് ആവശ്യം. 108 സീറ്റിൽ വിജയം നേടിയ TVK കോൺഗ്രസിന്റെ 5 എംഎൽഎമാർ ഇതിനകം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ രൂപീകരിക്കാൻ TVKയെ ഗവർണർ അനുവദിക്കണമെന്നും ഭൂരിപക്ഷം സഭയിൽ തെളിയിക്കാൻ അവസരം നൽകണമെന്നും ഇടതു പാർട്ടികൾ നിലപാട് വ്യക്തമാക്കി. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. ശനിയാഴ്ചയാണ് പശ്ചിമബംഗാളിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായും തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDFന്റെ ലക്ഷ്യം. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കുമെന്നും ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക തണപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ജാഗ്രതയോടെയും ഐക്യത്തോടെയും വെല്ലുവിളികൾക്ക് ശക്തമായ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പുകളോടെയാണ് രാജ്യം നിലകൊള്ളുന്നതെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സായുധസേനയുടെ പോരാട്ട വീര്യത്തെ രാജ്യം ഒന്നടങ്കം അഭിവാദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. 26 പേരുടെ ജീവൻ നഷ്ടമാകാൻ ഇടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി 2025 May 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകരകേന്ദ്രങ്ങൾ തകർത്തതിന് പുറമെ നിരവധി ഭീകരരെയും ഈ സൈനിക നീക്കത്തിലൂടെ വധിക്കാൻ സായുധസേനയ്ക്ക് സാധിച്ചു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ 52 സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ 33 സൈനിക് സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാർ പങ്കെടുത്തു. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾക്ക് നിർണായക പങ്കുണ്ടെന്ന് ശ്രീ സഞ്ജയ് സേഠ് പറഞ്ഞു. യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സൈനിക് സ്കൂൾ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭാവി സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമ്മേളനത്തിൽ നടക്കുന്നത്. റെയിൽവേ ലെവൽ ക്രോസിംഗുകളിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടികളുമായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. മുന്നറിയിപ്പ് സിഗ്നലുകൾ അവഗണിച്ചും ഗേറ്റ് അടയ്ക്കുന്നതിനിടയിലും ലെവൽ ക്രോസിംഗുകളിൽ ബലമായി കടക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമായി കണക്കാക്കും. പിഴയും ശിക്ഷയുമടക്കമുള്ള നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കുമെന്നും റെയിൽവേ അറിയിച്ചു. ഇത്തരം സംഭവങ്ങൾ ട്രെയിൻ യാത്രക്കാരുടെയും റെയിൽവേ ജീവനക്കാരുടെയും ജീവൻ അപകടത്തിലാക്കുന്നതിനാണ് കടുത്ത നടപടി. സംസ്ഥാന നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദരസൂചകമായി വിമൺ ലെവൺ ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് തെരഞ്ഞെടുത്ത 11 ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ ജേർണലിസം വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കോഴിക്കോട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പൽ മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ 0497274615. മാനവിക വിഷയങ്ങളിൽ UGC 2026 ജൂൺ മാസത്തിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ 0497273130. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഹിന്ദി ഹൈസ്കൂൾ ടീച്ചർ തസ്തികയുടെ മാറ്റിവച്ച അഭിമുഖ പരീക്ഷ ഈ മാസം 13-14 തീയതികളിൽ PSC കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ OTR പ്രൊഫൈലിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റ്, ബയോഡാറ്റ ഫോം, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റ് അസൽ പ്രമാണങ്ങൾ, കമ്മീഷൻ അംഗീകരിച്ച ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. കാസർഗോഡ് പരവനടുക്കം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലേക്ക് വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. എഡ്യൂക്കേറ്റർ, ട്യൂഷൻ ടീച്ചർ, യോഗ ആൻഡ് PT ഇൻസ്ട്രക്ടർ, മ്യൂസിക് ടീച്ചർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നീ തസ്തികകളിലേക്കുള്ള നിയമനത്തിനാണ് അപേക്ഷ ക്ഷണിച്ചത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. ഫോൺ 0499423849. ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക്, ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, കൊമേഴ്സ് വിഷയങ്ങളിൽ സീനിയർ അധ്യാപകരുടെയും ഹിന്ദി, കൊമേഴ്സ്, മലയാളം, സുവോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹിസ്റ്ററി വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപകരുടെയും ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 23 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് അങ്കടിമുഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 25 രാവിലെ 10 മണിക്ക് ഹയർ സെക്കൻഡറി ഓഫീസിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ 9446461450. കേരള സർക്കാരിന്റെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലെ IAS അക്കാദമിയുടെ ജൂൺ ആദ്യവാരം ആരംഭിക്കുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള 5-ാമത് ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾ www.kile.kerala.gov.in/kile-IAS-academy എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ 0471249799. IHRD കീഴിൽ പട്ടുവം കയ്യന്തരത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, മാത്തമാറ്റിക്സ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും നെറ്റും അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8

0: West Bengal governor dissolves assembly, political parties on to form governments in Tamil Nadu and Kerala. Railways to move to upgraded passenger reservation system from August, replacing 40-year-old system. Minister Ashwini Vaishnaw directs officials to ensure smooth transition. President of Vietnam Tho Lam emphasizes his country and India together have opportunity to be key players of global supply chain. And in archery, Indian women's recurve team ensures country's first medal at World Cup Stage 2, beating South Korea in semi-final at Shanghai. That is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ഒഴിവുകാലം എങ്ങനെ സർഗാത്മകമാക്കാം, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാച്ചാണി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപിക നജീന നാസർ.
2: അവധിക്കാലം രസമുള്ള ഒരു കാലം കൂടിയാണ്. ബന്ധുക്കൾക്കൊപ്പമുള്ള കൂടിച്ചേരലുകൾ, സമപ്രായക്കാർക്കൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ, മുത്തച്ഛനെയും മുത്തശ്ശിയും കാണാനും അവർക്കൊപ്പം കഴിച്ചുകൂട്ടുന്ന നല്ല നിമിഷങ്ങളൊക്കെയുള്ള ഒരു കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പഴയ തലമുറയ്ക്ക് അവധിക്കാലം. എന്നാൽ ഇന്ന് മാവിൻ ചുനമണക്കുന്ന നാട്ടിടവഴികളും കുട്ടിയും കോലും കളിച്ച് നാരങ്ങാ മിഠായി നുണഞ്ഞു നടക്കുന്ന കള്ളനും പോലീസും കളിച്ച് ആർത്തു നടക്കുന്ന ഒരു ബാല്യത്തെ കാണാൻ കഴിയുന്നില്ല. നമ്മൾ അവധിക്കാലം എന്ന നിലയിൽ സിനിമയിലും ചലച്ചിത്ര ഗാനങ്ങളിലും കവിതകളിലും വായിച്ചു കേട്ട കഥകളിലുമൊക്കെ ഉള്ള അനുഭവങ്ങൾ മാത്രമാണ് ഇന്ന് ബാക്കിയായി ഉള്ളത്. അവധിക്കാലം വെറുതെ ഇരുന്ന് പാഴാക്കേണ്ടതല്ല, വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള കാലമാക്കി മാറ്റാം. സർഗാത്മകതയും കഴിവുകളും കണ്ടെത്താനുള്ള മികച്ച സമയമാക്കി ഈ അവധിക്കാലത്തെ നമുക്ക് മാറ്റിയെടുക്കാം. ഡിജിറ്റൽ ലോകത്ത് നിന്ന് മാറി നിൽക്കാനും പുത്തൻ ശീലങ്ങൾ വളർത്തിയെടുക്കാനും കുറച്ചു വഴികൾ പറയട്ടെ. അമ്മയ്ക്കും അച്ഛനും ജോലി തിരക്കേറണ സമയം തീരെ കുറഞ്ഞു വരുമ്പോൾ കൂട്ടുകാർക്ക് ഏറെയുള്ളത് സമയവും. വിഷമം വേണ്ട, രസകരമാക്കി മാറ്റാം ഈ അവധിക്കാലം. എഴുത്തും വായനയും സർഗാത്മകതയും കൂട്ടിയിണക്കി പുത്തൻ രസാനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കണം ഈ അവധിക്കാലം. വായനയ്ക്കായി നമുക്ക് സമയം മാറ്റിവെക്കാം. 20 മുതൽ 30 മിനിറ്റ് വരെ ദിവസവും കൃത്യമായി മാറ്റിവെക്കാൻ ശ്രമിക്കണം. വായന നിർബന്ധിക്കുമ്പോൾ അരസികമായി പോകും, അതിനാൽ നമുക്ക് നിർബന്ധങ്ങളില്ലാതെ വായിച്ചു തുടങ്ങാം. ഇഷ്ടം തോന്നുന്നവ, മുൻപ് വായിച്ചപ്പോൾ ഇഷ്ടം തോന്നിയ കഥപുസ്തകങ്ങൾ തേടി പിടിച്ചോളൂ. വീണ്ടും വായിക്കുമ്പോൾ മുൻപ് വായിച്ചതിനേക്കാൾ സുന്ദരമായി കഥയും കഥാപാത്രങ്ങളും മറ്റൊരു രീതിയിൽ മനസ്സിൽ നിറയുന്നത് നമുക്ക് മനസ്സിലാകും. പക്ഷേ എന്തു വായിച്ചാലും വായനയുടെ കുറിപ്പ് ഇഷ്ടപുസ്തകത്തിൽ കുറിച്ചു വയ്ക്കണം. കൃതിയുടെ പേര്, രചയിതാവിന്റെ പേര്, കഥയുടെ സംഗ്രഹം, സുന്ദരമായ വാക്യങ്ങളിൽ എഴുതുന്നതിന് മടിക്കേണ്ടതില്ല. വായന ചിത്രകഥകളിൽ നിന്ന് തുടങ്ങുന്നത് നന്നാവും. കഥപുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകൾ, MT തുടങ്ങിയവരുടെ കഥകൾ ഉൾപ്പെടുത്തി നോക്കൂ. വിശ്വസാഹിത്യകൃതികളായ ഈസോപ്പ് കഥകൾ, തെനാലിരാമൻ കഥകൾ, പഞ്ചതന്ത്രം കഥകൾ എന്നിവ പകർന്നു തരുന്ന നീതിബോധവും സാമൂഹിക ബോധവും വായനാസുഖം നമുക്ക് സമ്മാനിക്കും. കഥകളിൽ നിന്ന് നോവലിലേക്കും നാടകങ്ങളിലേക്കുമെല്ലാം വായനയെ വ്യാപിപ്പിക്കാൻ നമുക്കിതിലൂടെ കഴിയും. നിത്യവും വായിക്കുമ്പോൾ കവിതാ പുസ്തകങ്ങളും ഉൾപ്പെടുത്താം. വയലോപ്പിള്ളി, ONV, കുഞ്ഞുണ്ണിമാഷ് ഇവരുടെയൊക്കെ ജന്മദിനങ്ങൾ നിറയുന്ന ഈ മെയ് മാസത്തിൽ അവരുടെ കവിതകൾ വായിക്കാനും ചൊല്ലാനും സമയം കണ്ടെത്താം. കവിതകൾ ചൊല്ലിയത് കേൾക്കാൻ സൗകര്യമുള്ള ഇക്കാലത്ത് കവിതകൾ കേട്ട് കൂടെ ചൊല്ലുന്നത് കൂടുതൽ രസകരമാകും. വായനയ്ക്കായി നീക്കിവെച്ച സമയത്തിൽ കവിത ആലപിക്കാനും കേൾക്കാനും കൂടി ശ്രമിച്ചു നോക്കണം കൂട്ടുകാർ. ചൊല്ലിയതും കേട്ടതുമായ കവിതകളെക്കുറിച്ചും ഇഷ്ടപുസ്തകത്തിൽ കുറിച്ചു വയ്ക്കാൻ മറക്കരുത്. ഓരോ ദിവസവും തയ്യാറാക്കി വെച്ച കുറിപ്പുകളിലേക്ക് തിരിച്ചുപോയി വായിച്ചു നോക്കാൻ കൂട്ടുകാർ ശ്രമിക്കണം. നമ്മുടെ എഴുത്തിന്റെ രീതികൾ കൂടുതൽ മെച്ചപ്പെട്ടോ എന്ന് സ്വയം പരിശോധിച്ചു നോക്കാൻ ഇത് സഹായകമാണ്. ഉറങ്ങും മുൻപ് ഓരോ ദിവസവും എന്ത് അനുഭൂതിയാണ് സമ്മാനിച്ചത് എന്നുകൂടി എഴുതുന്നത് നല്ലതായിരിക്കും. വായിച്ചതും കേട്ടതുമായ പുസ്തകത്തെക്കുറിച്ചുള്ള കുറിപ്പുകളും പ്രിയമുള്ള ബുക്കിൽ കുറിച്ചു വയ്ക്കണം, മറക്കരുത്. ഇനി കണ്ടാസ്വദിച്ച പല സിനിമകളുടെയും അവസാനം നമുക്ക് മാറ്റി എഴുതാം. ഒരു സങ്കല്പയാത്രയുടെ കുറവേ ഉള്ളൂ. ചില സിനിമകൾ നമ്മെ ഒരുപാട് മുറിപ്പെടുത്താം. ഒരു സൂപ്പർ പവറുള്ള കഥ.

മാത്രം എത്തിയിരുന്നെങ്കിൽ കഥ മാറില്ലേ? അത്തരത്തിൽ ഇഷ്ടപ്പെട്ട സിനിമയുടെ അവസാനത്തെ നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം. പ്രിയപ്പെട്ട പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കാം. ഒന്നോ രണ്ടോ വർഷത്തിനു ശേഷം തിരിച്ചുപോയൊരു വായന നടത്തി നോക്കൂ. എന്ത് രസമായിരിക്കും ആ വായന നമുക്ക് സമ്മാനിക്കുന്നത്. ഇനി ഈ അവധിക്കാലം പുതിയ കാര്യങ്ങളുടേതു കൂടിയാകട്ടെ. എഴുതുന്ന ശീലമുണ്ടോ? ഇല്ലെങ്കിൽ തുടങ്ങാം. എന്റെ പ്രിയപ്പെട്ട പുസ്തകത്തിൽ മൂന്നോ ആറോ വരികളിൽ ഒരു കവിത എഴുതി നോക്കൂ. ഹൈക്കു കവിതകളുടെ രചയിതാവാകാം. ഇനി ആറോ എട്ടോ വാക്യത്തിൽ കുട്ടിക്കഥ എഴുതി നോക്കൂ. കുറുംകഥകൾ പിറവിയെടുക്കട്ടെ നിങ്ങളിലൂടെ. വീട്ടിൽ പുസ്തകങ്ങൾ കുറവാണെങ്കിൽ അടുത്തുള്ള ഗ്രന്ഥശാലയിൽ അംഗത്വമെടുക്കാം. അതിന് മുതിർന്നവരുടെ സഹായം തേടാം. വായന നിങ്ങളെ പുതിയ ലോകത്തെത്തിക്കും. എഴുത്തിലൂടെ നിങ്ങൾ പുതുലോകത്തെ നിർമ്മിക്കും. ഇനി ഈ അവധിക്കാലത്ത് ഒരു പുതിയ ഭാഷ പഠിക്കാനായി ശ്രമിച്ചു നോക്കൂ. അത്തരം ഭാഷകൾ പഠിക്കുന്നതിനായി വിവിധ ഭാഷാ സഹായി പുസ്തകങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പുതുഭാഷയിലൂടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചുകൊണ്ട് നമ്മുടെ വൈകുന്നേരത്തെ മധുരതരമാക്കാം. നിങ്ങളിലൂടെ പുതിയൊരു ഭാഷയുടെ സൗന്ദര്യം അവരും തിരിച്ചറിയട്ടെ. ചിത്രരചനയും സംഗീതവും നൃത്തവുമൊക്കെ ഈ അവധിക്കാലത്ത് പഠിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഓൺലൈനായോ വീടിനടുത്തോ ഉള്ള സൗകര്യങ്ങൾ ഇതിനായി ഉപയോഗിക്കാം. ദിവസവും പുതിയൊരു കാര്യം പഠിക്കണമെന്ന് തീരുമാനിക്കണം. റേഡിയോയിലൂടെയോ ടിവിയിലൂടെയോ പത്രത്തിലൂടെയോ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമെങ്കിലും ദിനവും പഠിക്കാം. ഇഷ്ടപുസ്തകത്തിൽ എഴുതി വയ്ക്കാൻ മറന്നുപോകണ്ട. വിനോദത്തിനൊപ്പം വിജ്ഞാനവും നിറയട്ടെ. പുതിയ അറിവുകൾ മുതിർന്നവരുമായി പങ്കുവയ്ക്കണം. സ്വന്തം മുറികൾ വൃത്തിയായി ക്രമീകരിച്ചു നോക്കാം. വർണ്ണങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഒരു മുറി സങ്കല്പിക്കൂ. അവിടെ ഒരിടത്ത് നിങ്ങളുടെ ഇടം ക്രമീകരിച്ചു നോക്കൂ. ഉപയോഗം കഴിഞ്ഞ കുപ്പികളിൽ ബോട്ടിൽ ആർട്ട് ചെയ്യാം. പഴയ വസ്ത്രങ്ങൾ കൂട്ടിച്ചേർത്തൊരു കുഷ്യൻ നിർമ്മിച്ചു നോക്കൂ. പ്ലാസ്റ്റിക് ബോട്ടിൽ കുപ്പികൾ എന്നിവയിൽ വെള്ളം നിറച്ചും മണ്ണ് നിറച്ചും മണി പ്ലാന്റ് പോലുള്ള ചെറിയ ചെടികൾ നടുക. അവ വെളിച്ചം കിട്ടുന്ന ജനലിനരികിൽ വയ്ക്കുക. ജനാലകൾ തുറന്നില്ല എങ്കിലും പ്രകാശകണങ്ങൾ അവയ്ക്ക് ചൈതന്യം നൽകും. ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തു നിങ്ങളുടെ മുറികളിലെ നിങ്ങളുടെ ഇടങ്ങൾ മനോഹരമാക്കാം. പഴയ നോട്ട് പുസ്തകങ്ങളിലെ പേപ്പർ കൊണ്ട് ഫ്ലാപ്പ് ബുക്ക് തയ്യാറാക്കൂ. അവയിൽ ചിത്രങ്ങൾ വെട്ടിയൊട്ടിച്ചും അനുഭവങ്ങൾ എഴുതിയും പുതിയ വരകളും ക്രാഫ്റ്റുകളും കൊണ്ട് ആ പുസ്തകം ഈ അവധിക്കാലത്ത് നിറയട്ടെ. ഇത്തരം പ്രവർത്തനത്തിലൂടെ സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണിന്റെയും വെളിച്ചത്തിൽ നിന്ന് കുട്ടികൾ അവരറിയാതെ തന്നെ മറ്റൊരിടത്തിലേക്ക് എത്തും. ഇഷ്ടമുള്ള ഭക്ഷണം പാചകം ചെയ്യാൻ അമ്മയ്ക്കൊപ്പം അല്ലെങ്കിൽ അച്ഛനൊപ്പം കൂടാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സലാഡ് പോലുള്ള ലഘുഭക്ഷണങ്ങൾ മുതിർന്നവർക്ക് തയ്യാറാക്കി കൊടുക്കൂ. തീയും കത്തിയുടെ ഉപയോഗവും മുതിർന്നവരുടെ അനുമതിയോടെ മാത്രമേ പാടുള്ളൂ. വിനോദവും വിജ്ഞാനവും മാനസിക ഊർജവും നൽകുമ്പോൾ ലഘുവ്യായാമം, ലഘുവായ രീതിയിലെ യോഗ, സൈക്കിൾ ചവിട്ടൽ, നടത്തം എന്നിവയിലൂടെ ശാരീരിക ആരോഗ്യവും നേടാം. ദിവസവും അരമണിക്കൂർ ഇതിനായി മാറ്റിവെക്കൂ. കഠിനമായവ വേണ്ട. കുട്ടികളല്ലേ, ലളിതമായ വ്യായാമം മതിയാകും. ഇനി പക്ഷി നിരീക്ഷണവും ശലഭ നിരീക്ഷണവും എല്ലാം പാഠപുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടാകും. അല്പസമയം ഇത്തരം നിരീക്ഷണത്തിനായി ചിലവഴിക്കാം. അവയുടെ ചിത്രങ്ങൾ എടുക്കുകയും അവയെക്കുറിച്ച് മനസ്സിലാക്കാനും അവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ തയ്യാറാക്കാനും മറക്കണ്ട. രാത്രിയിലെ ചന്ദ്രനും താരാഗണങ്ങളുമൊക്കെ നിരീക്ഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടട്ടെ. സംശയങ്ങൾ മുതിർന്നവരോട് ചോദിച്ച് കൃത്യതപ്പെടുത്തുകയും വേണം. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാനും നല്ല ചലച്ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത് കാണാനും ശ്രമിക്കണം. ചലച്ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മുതിർന്നവരുടെ സഹായം തേടണം. ഇഷ്ടപുസ്തകത്തിൽ ആസ്വാദനക്കുറിപ്പ് എഴുതുകയും ചെയ്യുക. തിരക്കഥ രചന പഠിക്കാനുള്ളതല്ലേ? മനസ്സിൽ ഒരു ഷോർട്ട് ഫിലിം സ്വപ്നം കാണൂ. 5 മിനിറ്റ് നേരം മാത്രമുള്ള ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കൂ. ഇഷ്ടപുസ്തകത്തിൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തിരക്കഥ തയ്യാറാക്കി സൂക്ഷിക്കൂ. സ്കൂൾ തുറന്നു ചെല്ലുമ്പോൾ ഭാഷാ അധ്യാപകരുടെ സഹായത്തോടെ കൂട്ടുകാരെയും കൂട്ടിച്ചേർത്ത് ഒരു ഹ്രസ്വ ചലച്ചിത്രം തയ്യാറാക്കാം. ഈ അവധിക്കാലത്തിന്റെ അനുഭവങ്ങളുടെ പിൻകുറിപ്പായി ഈ ചലച്ചിത്ര അനുഭവം മാറ്റിയെടുക്കാം. ഒ എൻ വി കുറുപ്പ്, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, പി പത്മരാജൻ, എൻ വി കൃഷ്ണവാര്യർ, മുല്ലനേഴി, വിനയചന്ദ്രൻ, മലയാറ്റൂർ, യൂസുഫലി കേച്ചേരി, സി വി രാമൻപിള്ള,
സിസ്റ്റർ മേരി ബെനിഞ്ച തുടങ്ങി സാഹിത്യ സാമ്രാട്ടുകൾക്ക് ജന്മം നൽകിയ

0: ഈ മെയ് മാസം വായന കൊണ്ട് സമൃദ്ധമാകട്ടെ. ഹൃദയത്തിലെപ്പോഴും സ്നേഹം കരുതി വയ്ക്കുക. അല്ലാത്ത പക്ഷം സൂര്യപ്രകാശമേൽക്കാതെ പുഷ്പങ്ങൾ നശിച്ചുപോയ പൂന്തോട്ടം പോലെയാകും ജീവിതം. സ്നേഹിക്കുന്നുവെന്നും സ്നേഹിക്കപ്പെടുന്നുവെന്നുമുള്ള അവബോധം മറ്റൊന്നിനും നൽകാനാവാത്ത വിധം ഊഷ്മളതയും സമ്പുഷ്ടതയും ജീവിതത്തിന് നൽകുന്നു. വിശ്വസാഹിത്യകാരനായ ഓസ്കർ വൈൽഡിന്റെ ഈ വാക്യത്തോടുകൂടി പൂർണ്ണമാകുന്നു. എല്ലാ കൂട്ടുകാർക്കും അവധിക്കാല ആശംസകൾ.
1: ഒഴിവുകാലം എങ്ങനെ സർഗാത്മകമാക്കാം? ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കാച്ചാണി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപിക നജീന നാസർ.

ചിത്രം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം, യേശുദാസ് പാടിയത്. രചന സംഗീതം കൈതപ്രം.

ഗസൽ സിംഗേഴ്സ്. ഉസ്താദ് മുഹമ്മദ് വക്കീൽ വാസ് ഇൻസ്പയർഡ് ബൈ ഹിസ് ഫാമിലീസ് മ്യൂസിക്കൽ ട്രഡീഷൻ. ഹി ഗേവ് ഹിസ് ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് അറ്റ് ദ ടെൻഡർ ഏജ് ഓഫ് 8 ആൻഡ് ഡിസൈഡഡ് ടു മേക്ക് ഹിസ് മാർക്ക് ആസ് എ സിംഗർ. ആഫ്റ്റർ റിസീവിംഗ് ട്രെയിനിംഗ് ഫ്രോം ദ മൈസ്ട്രോസ് ഓഫ് ഗസൽ മുഹമ്മദ് ഹുസൈൻ ആൻഡ് അഹമ്മദ് ഹുസൈൻ, ഹു ആർ ഹിസ് മാറ്റർണൽ അങ്കിൾസ്, മുഹമ്മദ് വക്കീൽ സൂൺ പോളിഷ്ഡ് ഹിസ് ആർട്ട് ടു ബിക്കം എ മൈസ്ട്രോ ഓഫ് ഗസൽ ഹിംസെൽഫ്. ഉസ്താദ് മുഹമ്മദ് വക്കീൽ received many prestigious awards. He is a top grade artist of Akashvani, honored with the Prince of Ghazal Award, honored by the World Humanitarian Organization at the prestigious House of Lords in London. Tonight, Ustad Muhammad Vakil is accompanied by Ashish Jha on tabla and Ajay Mishra on electric guitar, Azhar Hussain Warsi on keyboard, and Ustad Farooq Latif Khan on sarangi. Ustad Muhammad Vakil begins his recital with a ghazal, Dil Ki Janib Deewar Mat Rakhna, written by Shaida Arai.

ഭോജ്യശീരു.